നമസ്കാരം. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1201, മിഥുനം 12, ജൂൺ 26, വെള്ളിയാഴ്ച. ആദ്യമായി സുപ്രഭാതം.

0: ಪತಂಜಲಿ ಪ್ರವಿಲಸನ್ ನಿಜ ಶೀರ್ಷ ದೇಶ ಶ್ರೀವೆಂಕಟಾಚಲಪತೆ ತವ ಸುಪ್ರಭಾತಂ.
1: നിങ്ങൾ കേട്ടത് സുപ്രഭാതം. അടുത്തതായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ൽ ONV കുറിപ്പ് രചിച്ച് സ്റ്റീവി സംഗീതം പകർന്ന് KS ചിത്രയും ശരത്തും ചേർന്ന് ആലപിച്ച റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അവതരണ ഗാനം.

0: നിങ്ങൾ കേട്ടത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അവതരണ ഗാനം. അടുത്തതായി സദ്വചനം.
1: സദ്വചനം നൽകുന്നത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.
2: നാം ചെറുപ്പം മുതലേ പലതും ഒളിച്ചു വയ്ക്കുവാൻ പരിശ്രമിക്കുന്നവരാണ് എന്ന് തോന്നുന്നു. പൂച്ച പാല് കുടിക്കുമ്പോൾ കണ്ണടച്ചാണ് കുടിക്കുന്നത് എന്ന് കേട്ടിട്ടുണ്ട്. തലയ്ക്കടി കിട്ടുമ്പോഴാണ് പൂച്ച അറിയുന്നത് താൻ കുടിച്ച കാര്യം നാട്ടുകാരറിഞ്ഞു എന്നുള്ളത്. അങ്ങനെ കൊണ്ടാലേ അറിയൂ, കണ്ടാലറിയില്ല എന്ന പ്രയോഗം നിലവിൽ വന്നു. ജീവിതത്തിന് മാറ്റം വരണമെങ്കിൽ നാം ആരെന്ന് നമുക്ക് തന്നെ മനസ്സിലാവണം. നാം ഒളിക്കുന്നതും ഒളിച്ചു വെക്കാൻ ഇഷ്ടപ്പെടുന്നതും നമ്മുടെ യഥാർത്ഥ രൂപത്തെയും ഭാവത്തെയും ആകുന്നുവെന്ന് നാം മനസ്സിലാക്കണം. ചെറുപ്പം മുതലേ നമ്മൾ ആരെയൊക്കെയോ പ്രീതിപ്പെടുത്താനോ ആരെയൊക്കെയോ ഭയന്നോ കാര്യങ്ങൾ നേടുവാനും ശ്രമിക്കുന്ന രീതി അഭ്യസിച്ചു വരുന്നു. ആ കൂട്ടത്തിൽ ചില മാതാപിതാക്കൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന്, മോന് പപ്പായോടാണോ ഇഷ്ടം, മമ്മിയോടാണോ എന്ന് ചോദിക്കുമ്പോൾ ഈ കുട്ടി എന്താണ് ഉത്തരം പറയുക? പപ്പയോട് കൂടുതൽ ഇഷ്ടമെന്ന് പറയാൻ പറ്റുമോ? മമ്മിയോട് കൂടുതൽ ഇഷ്ടമെന്ന് പറയാൻ പറ്റുമോ? അർത്ഥമില്ലാത്ത ചോദ്യമാണ്. പക്ഷേ എങ്കിലും ആ കുഞ്ഞ് പരിഭ്രമിക്കുകയാണ്. ആ കുഞ്ഞിനെ പാവകണക്ക് നമ്മൾ തുള്ളിപ്പിക്കുകയാണ്. അവൻ കാര്യസാധ്യത്തിന് വേണ്ടി ആരുടെ കൂടെയും അവൻ പിന്നീട് കൂടും. അവരുടെ ഇഷ്ടമനുസരിച്ച് അവൻ പ്രവർത്തിക്കും. ചെറുപ്പം മുതൽ തൻ്റെ യഥാർത്ഥ രൂപവും മുഖവും അവൻ മറയ്ക്കുവാനായിട്ട് ശ്രമിക്കും. ഇത് പ്രായമാകുമ്പോൾ വർദ്ധിച്ചു വരും. അപ്പോഴും അവൻ്റെ ചിന്ത ഇത് തന്നെയാണ്, എങ്ങനെ തൻ്റെ തനി സ്വരൂപത്തെ പുറത്തു കാണിക്കാതെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കാനും പ്രവർത്തിക്കാനും കഴിയും എന്നുള്ളത്. തമാശായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ 10 കൽപ്പനകളാണ് ദൈവം മോശയ്ക്ക് നൽകിയത്. അപ്പൊ ചില ധ്യാന ഗുരുക്കന്മാർ പറയാറുണ്ട്, 11-ാമതൊരു കൽപ്പന കൂടി തന്നിട്ടുണ്ട്. ആ കൽപ്പനയുടെ പേര്, ആ കൽപ്പന, "തൗ ഷാൽ നോട്ട് ബി കോട്ട്" നീ പിടിക്കപ്പെടരുത്, തെറ്റ് ചെയ്താലും നീ പിടിക്കപ്പെടരുത് എന്നുള്ളത് തമാശനാണ്. സത്യത്തിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ദുഃഖങ്ങൾ നമ്മൾ ചെയ്ത തെറ്റിൻ്റെ കാര്യത്തെക്കുറിച്ചായിരിക്കില്ല, പിടിക്കപ്പെട്ടല്ലോ എന്നുള്ളതിനെ കുറിച്ചാണ്. ഇത് വലിയ ഗൗരവമുള്ള ഒരു കാര്യമാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന ഏറ്റവും വലിയ ഒരു ദുർവിധി ഇത് തന്നെയാണ്. അതായത്, ചങ്കൂറ്റത്തോടുകൂടി തെറ്റ് തെറ്റാണെന്ന് പറയുവാൻ സാധിക്കുക, താൻ തെറ്റ് ചെയ്തു എന്ന് പറയുന്നത് അത് മാന്യന്മാരുടെ ഒരു ഭാവമാണ്, പക്വത വന്നവരുടെ ഒരു ശൈലിയാണ്. ആർക്കും തെറ്റുവരാം, ആർക്കും കുറവുകൾ ഉണ്ടാവാം. എന്നാൽ അവയെ പൊതിയുകയല്ല വേണ്ടത്, അവയെ നേരിടുകയാണ് വേണ്ടത്, അതിനെ ഏറ്റെടുക്കുകയാണ് വേണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെയും, നമ്മൾ ഇങ്ങനെ ഒഴിഞ്ഞു മാറുകയും നമ്മുടേതല്ലാത്തൊരു വ്യക്തിത്വത്തിൽ കിടന്ന് കടിച്ചു തൂങ്ങുന്നതും എല്ലാം വളരെയേറെ ഭാരങ്ങളുണ്ടാക്കുന്നതാണ്. ഈ പൊയ്മുഖങ്ങൾ ചിലപ്പോഴൊക്കെ വലിയ വൈകാരികമായ സംഘർഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കും. ചിലരൊക്കെ അത് താങ്ങാനാവാതെ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെയെല്ലാം നമുക്ക് നമ്മോട് തന്നെ ഒരു ഇഷ്ടം തോന്നണം. നമുക്ക് നമ്മോട് തന്നെ ഒരു ഇഷ്ടമുണ്ടെങ്കിലേ നമുക്ക് മറ്റുള്ളവരെ ഇഷ്ടപ്പെടാൻ സാധിക്കുകയുള്ളൂ. നാം നമ്മോട് തന്നെ നമുക്കൊരു ഇഷ്ടമില്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമുക്ക് എങ്ങനെ നമ്മളെ ഇഷ്ടപ്പെടാൻ സാധിക്കും? സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ദൈവം എപ്പോഴും നമ്മുടെ കൂടെയാണ്. നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ മൂലമല്ല ദൈവം നമ്മളെ ഇഷ്ടപ്പെടുന്നത്, നാം ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ടാണ്. അതൊരു വലിയ തിരിച്ചറിവാണ്. കർത്താവ് പറഞ്ഞിരിക്കുന്നു, ദൈവം പറഞ്ഞിരിക്കുന്നു വിശുദ്ധ വേദപുസ്തകത്തിൽ, പെറ്റമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനെ മറക്കാൻ സാധിക്കുമോ? ഇനിയും അവൾ മറന്നാൽ പോലും ഞാൻ നിന്നെ മറക്കില്ല എന്ന്. പെറ്റമ്മമാർ കുഞ്ഞുങ്ങളെ മറക്കുന്നതും അവൾ എൻ്റെയല്ല എന്ന് ആണയിട്ട് പറയുന്നതും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ശാപവാക്കുകൾ കൊണ്ട് പിറന്ന വയറിനെ ശവിക്കുന്നത് നാം ശ്രദ്ധിച്ചിട്ടുള്ളവരാണ്. എങ്കിലും ദൈവം പറയുന്നു, നീ എൻ്റേതാണ്, നിനക്ക് എത്ര കുറവുണ്ടെങ്കിലും. ഇവിടെ നിന്നാണ് നമ്മൾക്ക് ഒരു വലിയ തിരിച്ചു നടത്തം ഉണ്ടാവേണ്ടത്. സ്നേഹമുള്ള സഹോദരങ്ങളെയും, അതുകൊണ്ട് പൊയ്മുഖങ്ങളെ മാറ്റിവെക്കുവാൻ നാം തീർച്ചയായിട്ടും പരിശ്രമിക്കണം. ഒരു ദിവസം കൊണ്ട് നടന്നില്ലെങ്കിൽ പോലും എന്നെങ്കിലും ഒരു ദിവസമെങ്കിലും നമുക്ക് പറയാൻ കഴിയണം, ഇന്ന് ഞാൻ തന്നെയാണ് എന്ന്. കണ്ണാടിയിൽ കാണുന്ന ആ രൂപം യഥാർത്ഥത്തിൽ വികൃതമായി പോകാതിരിക്കുവാൻ നമുക്ക് ഒത്തിരിയേറെ ആത്മാർത്ഥതയുള്ളവരാവേണ്ടതുണ്ട്. കാൾസ് യുങ് എന്ന് പറയുന്ന ഒരു വലിയ മനഃശാസ്ത്രജ്ഞൻ, അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, പുറത്തേക്ക് നോക്കുന്നവൻ സ്വപ്നം കാണും, അകത്തേക്ക് നോക്കുന്നവൻ ഉണർത്തപ്പെടും എന്ന്. പുറത്തേക്ക് നോക്കുന്നവരൊക്കെ സ്വപ്നം കാണുകയുള്ളൂ, ദിവാസ്വപ്നങ്ങൾ കൊണ്ട് അങ്ങനെ ഇരിക്കും. എന്നാൽ അകത്തേക്ക് നോക്കുന്നവൻ ഉണർത്തപ്പെടും എന്ന്. ഈ ഉള്ളിൻ്റെ ഉള്ളിലെ രഹസ്യങ്ങൾ തിരിച്ചറിഞ്ഞ് നല്ല വ്യക്തികളായിട്ട് തീരുവാൻ ദൈവം നമ്മെ ക്ഷണിക്കുകയാണ്, വിളിക്കുകയാണ്. നമ്മൾ ആരുടെ എല്ലാം മുമ്പിൽ ആരൊക്കെ ആയിട്ട് അഭിനയിച്ചാലും ഒരു നാള് ഈ മുഖം കീറിമുറിക്കപ്പെടും, ഈ പൊയ്മുഖങ്ങളൊക്കെ അടർന്നു വീഴും. അവിടെ മനഃചാഞ്ചല്യമില്ലാതെ മനസ്സമാധാനത്തോടുകൂടി നമുക്ക് നിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിപ്പോൾ മുതൽ തന്നെ പൊയ്മുഖങ്ങളെ ദൂരെ എറിയുവാനായിട്ടുള്ള ഒരു വലിയ മനസ്സ് നമുക്ക് ആവശ്യമാണ്. കൊറോണ കാലത്ത് മുഖംമൂടികളാണ് എല്ലാവരും ധരിച്ചിരിക്കുന്നത്. പക്ഷേ ഈ മുഖം മൂടുന്നത് നമ്മൾ മറ്റുള്ളവരിലേക്ക് രോഗങ്ങൾ സംക്രമിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, നമുക്ക് രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച മുഖാവരണങ്ങൾ അത് മറ്റുള്ളവരെ കാർന്നു തിന്നുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളും ഉപാധിയുമായിട്ട് തീരുന്നു. നമുക്കവയോടെല്ലാം സുല്ലിടാം, അത് വേണ്ട എന്ന് വയ്ക്കാം. നമുക്ക് കൂടുതൽ ആത്മാർത്ഥതയോടുകൂടി, സത്യസന്ധതയോടുകൂടി നല്ല മനുഷ്യരായിട്ട് നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
1: സദ്വചനം നൽകിയത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇനി ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: 6:10 ദേവരാഗം, 6:30 സോപാന സംഗീതം, 6:45 ആകാശവാണി വാർത്തകൾ, 6:55 ലോക്കൽ ജോബ്സ്, 7:00 ഗ്രീറ്റിംഗ് കാർഡ്സ്, 8:05 ഇന്നത്തെ പത്രവിശേഷം, 8:15 മൊഴിമുത്ത്, 9:00 സത്വചനം, 11:00 ഡയമണ്ട് ഡയലോഗ്സ്, 12:30 ആകാശവാണി വാർത്തകൾ, 12:45 ലോക്കൽ ജോബ്സ്, 12:50 ആകാശവാണി വാർത്തകൾ, 1:00 രുചിക്കൂട്ട്, 1:15 ചമയം, 1:30 ഗ്രാമഫോൺ, 2:30 മെഡിടോക്ക്, 4:00 റേഡിയോ കഫേ, 5:00 ട്രെൻഡിംഗ് വൺസ്, 6:00 ദേവരാഗം, 6:30 ആകാശവാണി വാർത്തകൾ, 6:45 ലോക്കൽ ജോബ്സ്, 7:00 സോങ്സ് ഓൺ ഡിമാൻഡ്, 8:15 രുചിക്കൂട്ട്, 8:30 ചമയം, 9:00 കരിയർ കോമ്പസ്, 9:30 നീലാമഴ, 10:00 സ്വീറ്റ് ഡ്രീംസ്.

ഭക്തരുടെ മനസ്സിൽ ആഘോഷത്തിന്റെ നേതൃത്വത്തിലേക്കുന്നു ദേവസ്തുതികൾ. പരമ്പരാഗത വിശ്വാസ പ്രമാണങ്ങൾക്കും ജ്യോതിഷ കൽപ്പനകൾക്കും വിധേയമായി ചിട്ടപ്പെടുത്തിയ ദേവസ്തുതികളിൽ സോപാന സംഗീത ശാഖ ക്ഷേത്രകലകളിൽ പ്രത്യേക സ്ഥാനം അലങ്കരിക്കുന്നു. ഈശ്വരനോടുള്ള അടങ്ങാത്ത ഭക്തിയും അഭിവാഞ്ചിയും വിശ്വാസവുമാണ് സോപാന സംഗീതത്തിന്റെ അടിസ്ഥാന ശില. ശിവകുമാർ അമൃതകല ആലപിക്കുന്ന സോപാന സംഗീതം.

0: കാട് തേടി, കടല് താണ്ടി, കാണാത്ത കാഴ്ചകൾ തേടി, ഒരു സഞ്ചാരം.
1: ശുഭയാത്ര എല്ലാ ഞായറാഴ്ചയും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി 8:45. ആർ ജെ അമൃത കാർത്തിയക്കൊപ്പം ശുഭയാത്ര.
0: റേഡിയോ മാക്ഫാസ് 90.4 ൽ ഇനി ആകാശവാണി വാർത്തകൾ.

പിടിച്ചെങ്കിലും 9 മിനിറ്റിൽ മറുപടി നൽകി തെക്കേ അമേരിക്കൻ കരുത്തരെ ഇക്വഡോർ വിട്ടുകൊടുക്കാൻ തങ്ങൾ തയ്യാറല്ലെന്ന് സൂചന നൽകി. ഒപ്പത്തിനൊപ്പം പൊരുതി കളിച്ച ഇക്വഡോർ ഒടുവിൽ മുൻ ലോക ചാമ്പ്യന്മാരായ ജർമ്മനിയെ അട്ടിമറിച്ച് പുറത്താകലിന്റെ വക്കിൽ നിന്ന് നോക്കൌട്ട് റൌണ്ടിന്റെ പടിവാതിൽ. ഇതാദ്യമായാണ് ലോകകപ്പിൽ ഇക്വഡോർ ജർമ്മനിയെ വീഴ്ത്തുന്നത്. 77 മിനിറ്റിൽ ഗോൺസാലോ പ്ലാറ്റയാണ് ഇക്വഡോറിന്റെ വിജയ ഗോൾ നേടിയത്. ഗ്രൂപ്പ് ഇയിലെ മറ്റൊരു മത്സരത്തിൽ കൊറസോവയെ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് മറികടന്ന് ഐവറി കോസ്റ്റ് നോക്കൌട്ട് റൌണ്ടിലേക്ക് മുന്നേറി. മത്സരത്തിന്റെ 7:64 മിനിറ്റുകളിൽ നിക്കോളസ് പെപ്പയുടെ 2 ഗോളുകളാണ് ഐവറി കോസ്റ്റിനെ മിന്നും ജയം സമ്മാനിച്ചത്. ലോകകപ്പിലെ ഏറ്റവും കുഞ്ഞൻ രാജ്യമായ കൊറസോവ ഒരു മത്സരം പോലും ജയിക്കാതെയാണ് ടൂർണമെന്റിൽ നിന്നും പുറത്തായത്.

0: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ഇന്ന് മുഹറം. ഈ ദിനത്തിൽ ആലപ്പുഴ പാലസ് ജുമാ മസ്ജിദ് ചീഫ് ഇമാം സുബൈർ ഹാഷ്മി നൽകുന്ന മുഹറം ദിന സന്ദേശം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹിജ്റ കലണ്ടർ പ്രകാരം പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് മുസ്ലിം സമൂഹം.

0: 1447 നിന്നും 1448 പ്രവേശനം. ലോക മാനവിക സമൂഹത്തിന് സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ദിനങ്ങളാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹിജ്റ എന്നത് കേവലം ഒരു യാത്രയോ ഒളിച്ചോട്ടമോ ആയിരുന്നില്ല, മറിച്ച് ഇസ്ലാമിക ചരിത്രത്തിലെ വലിയൊരു വിപ്ലവമായിരുന്നു. വെറും ഭൂമിശാസ്ത്രപരമായ മാറ്റവും ഇല്ല, മറിച്ചൊരു പുതിയ സംസ്കാരത്തിൻ്റെയും രാഷ്ട്രീയ വ്യവസ്ഥയുടെയും തുടക്കമായിരുന്നു. മക്കയിലെ പീഡനങ്ങളിൽ നിന്നും അടിച്ചമർത്തലുകളിൽ നിന്നും മോചനം നേടി സ്വന്തം വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് ഒരു ജനവിഭാഗം നടത്തിയ യാത്രയായിരുന്നു ഹിജ്റ എന്നുള്ളത്. ഭൗതികമായും ആത്മീയമായും ജീവിത ശീലങ്ങളെ ചിട്ടപ്പെടുത്താൻ ഈ മുഹറം നമുക്ക് പ്രചോദനമാകണം. ആരോഗ്യവും സമ്പത്തും നഷ്ടപ്പെടുത്തുന്ന അനാവശ്യ വിനോദങ്ങളും ആസ്വാദനങ്ങളും തർക്കങ്ങളും വിശ്വാസിയുടെ ആത്മീയ ചൈതന്യം കെടുത്തിക്കളയും. അയൽവാസി, കുടുംബം, സൗഹൃദം തുടങ്ങിയ സാമൂഹിക ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാക്കാനും ആത്മീയമായ ഉന്നതി കരസ്ഥമാക്കാനും പുതുവർഷം പ്രചോദനമാകണം. ജീവിതത്തിലെ ഓരോ നിമിഷവും പാരത്രിക ലോകത്ത് പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമാക്കി മാറ്റാൻ വിശ്വാസിക്ക് കഴിയും. കർമ്മങ്ങൾ ചെയ്യുമ്പോഴുള്ള നിയ്യത്താണ് അതിന് പ്രധാനം. സഹോദരന്റെ മുഖത്തു നോക്കി പുഞ്ചിരിക്കലും സഹധർമ്മിണിക്ക് ഭക്ഷണം കൊടുക്കലും വഴിയിലെ തടസ്സം നീക്കലുമെല്ലാം പുണ്യമായി മാറുന്നത് അങ്ങനെയാണ്. സംതൃപ്ത ജീവിതത്തിലേക്കുള്ള ഒരു പ്രവേശികയാവട്ടെ ഈ പുതുവർഷം എന്ന് നമുക്ക് ആശംസിക്കാം. ഓരോ മുഹറമും ഓരോ വർഷത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. സിസ്റ്റാവ് സമ്മാനിച്ച പരിമിതമായ ആയുസ്സിൽ നിന്ന് ഒരു വർഷം കൊഴിഞ്ഞു പോകുമ്പോൾ കഴിഞ്ഞ വർഷം എപ്രകാരമാണ് വിനിയോഗിച്ചതെന്ന വിചിന്തനം അനിവാര്യമാണ്. ചെയ്തുപോയ പാപങ്ങളിൽ നിന്ന് ആത്മാർത്ഥമായി പാപമോചനം തേടാനും ഖേദിച്ചു മടങ്ങാനും ഈ മാസം ഉപയോഗപ്പെടുത്തണം. അചഞ്ചലമായ വിശ്വാസവും അർപ്പണബോധവും വഴി വിജയം ഭരിച്ച മഹാന്മാരുടെ ജീവിതപാഠങ്ങൾ വായിച്ചെടുക്കണം. തിരുത്താനുള്ളത് തിരുത്തിയും കൂട്ടിച്ചേർക്കാനുള്ളത് കൂട്ടിച്ചേർത്തും ജീവിതം ചിട്ടപ്പെടുത്തണം. അതിന് നാഥൻ നമ്മെ സഹായിക്കട്ടെ.
1: ശ്രോതാക്കൾ കേട്ടത് ആലപ്പുഴ പാലസ് ജുമാ മസ്ജിദ് ചീഫ് ഇമാം സുബീർ ഹാഷ്മി നൽകിയ മുഹറം ദിന സന്ദേശം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
2: കനം കുറഞ്ഞ പുരികങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ മഞ്ഞാടി തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ മഞ്ഞാടി തിരുവല്ല.
1: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമജിറ തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: റേഡിയോ മെക്ഫാസ് 90.4. ടൈം സെൻ
3: 7 o'clock.
1: പഴയത് മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 78 2773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: സിൻസ് 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

ഹലോ ഹലോ ഹായ് നമസ്കാരം ഗുഡ് മോർണിംഗ് എല്ലാമായ റേഡിയോ മാക്വാസ് 90.4 പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾക്ക് ഗ്രീറ്റിംഗ് കാർഡ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഗ്രീറ്റിംഗ് കാർഡ്സിൽ ഇന്ന് നിങ്ങളോടൊപ്പം ആർ ജെ അമൃത കാർത്തിക. ഇന്നും ദാ നമ്മളിങ്ങനെ ഒരുമിച്ചിരിക്കുകയാണ് അല്ലേ, എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട്. ഈയൊരു ദിവസവും നമുക്ക് ഈയൊരു നമ്മുടെ കൈകളിലേക്ക് അല്ലേ ഭംഗിയായിട്ട് എത്തിച്ച ആ ഒരു നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവത്തോട് നമുക്ക് നന്ദി പറയാം അല്ലേ. കാരണം നമുക്കറിയാം ഓരോ പ്രഭാതങ്ങളും നമുക്കൊരു ഗിഫ്റ്റാണെന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. നമുക്ക് മനുഷ്യനാണ് എങ്കിൽ പോലും ആ ഒരു ദിവസത്തെ ഏറ്റവും ഒരു വലിയൊരു സമ്മാനമായി കണ്ടുകൊണ്ട് അതിനെ മനോഹരമാക്കി കൊണ്ടുപോകുക എന്ന് പറയുന്നത് വലിയ റിസ്ക് ഉള്ളൊരു കാര്യം തന്നെയാണ് ഒന്ന് ചിന്തിച്ചാൽ അല്ലേ. നമ്മുടെ മൈൻഡ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്തകളൊക്കെ എങ്ങോട്ട് എങ്ങനെ പോകുന്നു എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അതിനെ ബാലൻസ് ചെയ്യുന്നിടത്താണ് നമ്മൾ വിജയിക്കുന്നത്, ശരിയല്ലേ. നമ്മുടെ ചിന്തകളാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നല്ല ചിന്തകളൊക്കെ നിങ്ങളുടെ മനസ്സിൽ വരട്ടെ. നമുക്കറിയാം എല്ലാ ദിവസങ്ങൾക്കും ഒരു പ്രത്യേകതയുണ്ട്. പക്ഷേ ചില ദിവസങ്ങൾ നമ്മളെ ഒന്ന് നിർത്തി ചിന്തിപ്പിക്കുന്നവയാണ് അല്ലേ. അപ്പൊ ഇന്ന് June 26 രണ്ട് പ്രത്യേകതയുണ്ട് അല്ലേ. ഒന്ന്, നമ്മള് പുതുവർഷത്തിന്റെ അല്ലെങ്കിൽ ഇസ്ലാമിക പുതുവർഷത്തിന്റെ തുടക്കമായ മുഹറം, ഒരു ആത്മപരിശോധനയുടെയും സമാധാനത്തിന്റെയും നീതിയുടെയും ത്യാഗത്തിന്റെയും മൂല്യങ്ങൾ ഓർമ്മിപ്പിക്കുന്ന സമയം. അപ്പോൾ അതിന്റെ ഒരു ആശംസ എല്ലാവർക്കും നേരുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇന്ന് ഏറ്റവും മറ്റൊരു കാര്യം നമ്മളെ കൂടുതലായിട്ട് ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ഇന്ന് June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം കൂടിയാണ്. ലഹരി എന്നത് ഒരു വസ്തുവിന്റെ പേര് മാത്രമല്ല അല്ലേ, അത് പലപ്പോഴും ഒരു തെറ്റായ തീരുമാനത്തിന്റെ തുടക്കമാണെന്ന് പറയാൻ പറ്റും. കാരണം ഒരു കൗതുകം അല്ലെങ്കിൽ ഒരു കൂട്ടുകാരന്റെയോ ആരുടെയെങ്കിലും അടുത്തൊരാളുടെ ഒരു നിർബന്ധം, അതുമല്ലെങ്കിൽ ഒരു തവണ മാത്രം എന്നൊരു ചിന്ത ചിലപ്പോൾ ഒരു ജീവിതം മുഴുവൻ മാറ്റിമറിക്കാനായിട്ട് അത് മതി, ശരിയല്ല. അതാണ് നമ്മൾ പറയുന്നത് ചിന്തിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളത്. യഥാർത്ഥ ധൈര്യം കൂട്ടത്തിനൊപ്പം എന്താ പറയാ, ഒരു തെറ്റാണെന്ന് തോന്നുന്നിടത്ത് ഇല്ല എന്ന് പറയുന്നതിലാണ് നമ്മുടെ ആ ഒരു ധൈര്യം എന്നിരിക്കുന്നത്, ധൈര്യം ഇരിക്കുന്നത് അല്ലെ. ഇന്ന് നമുക്ക് മറ്റുള്ളവരെ ഉപദേശിക്കാനല്ല, മറിച്ച് നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കാനാണ് ഈ ഒരു ദിവസം. നമ്മുടെ സ്വപ്നങ്ങൾക്കും നമ്മുടെ കുടുംബത്തിനും നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നവരുണ്ട്, അവർക്കും വേണ്ടിയാണ് ശരിയായ തിരഞ്ഞെടുപ്പുകൾ ചെയ്യേണ്ടത്, കറക്റ്റ് അല്ലേ. നോ എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ദിവസത്തിൻ്റെയും ആശംസകൾ. നമുക്കൊക്കെ ചിന്തിക്കാം, മറ്റുള്ളവരെ ഉപദേശിക്കുന്നതിന് മുൻപായിട്ട് നമുക്കൊരു ആത്മപരിശോധന എപ്പോഴും നല്ലതാണ്. അങ്ങനെ ഉപദേശിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഓക്കെ ആണോ, നമ്മൾ എത്രത്തോളം നല്ലതാണെന്നുള്ളൊരു ചിന്ത കൂടി നമുക്ക് വേണം. അപ്പോൾ ലഹരി എന്ന് പറയുന്നതിനെ നമുക്ക് തീർത്തും ഈ ഒരു സമൂഹത്തിൽ നിന്ന് തുടച്ച് മാറ്റണം. അതിന് എല്ലാവരും അല്ലെങ്കിൽ നമുക്ക് എന്നുള്ള ഒരു ഭാഗത്തു നിന്നും ഞാൻ അല്ലെങ്കിൽ എനിക്ക് അതിന് സാധിക്കണം എന്നുള്ളൊരു ചിന്ത നമ്മളിലേക്ക് വേണം. അപ്പോൾ അതിൻ്റെ ഒരു ആശംസ കൂടി എല്ലാവർക്കും ഞാൻ നേരുകയാണ്. അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു മനസ്സ് എല്ലാവർക്കും ഉണ്ടാവട്ടെ. 7:07 ആകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്കുള്ള, അതായത് June 26 എന്ന ഈ ഒരു ദിവസത്തിൽ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവരുണ്ട്, അതുപോലെ ബർത്ത്ഡേ ആഘോഷിക്കുന്നവരുണ്ട്. അങ്ങനെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചില ദിവസങ്ങൾ ആഘോഷിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആ അവരുടെ ആശംസ അല്ലെങ്കിൽ അവർക്കുള്ള ആശംസകൾ അറിയിക്കാനായിട്ട് ഗ്രീറ്റിംഗ് കാർഡ്സിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, അതുപോലെ മെസ്സേജിലൂടെയും ആശംസകൾ അറിയിക്കാം. വിളിക്കേണ്ട നമ്പർ 04692730333, 0469273333. ഒപ്പം നമ്മുടെ വാട്സപ്പ് നമ്പർ 9495730333, 9495730333. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഗ്രീറ്റിംഗ് കാർഡ്സിലൂടെ നമുക്ക് നല്ല നല്ല പാട്ടുകളും വിശേഷങ്ങളും വിശ്വസുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ യാത്ര തുടങ്ങാം അല്ലേ. അപ്പോൾ നിങ്ങളോടൊപ്പം ഉള്ളത് ആർ ജെ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്വാസ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: ബഡ്ജറ്റിൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് മിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122. 9745611122. എല്ലാ പാരിസ് മിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല.
1: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസായാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു PS ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: പഴയത് മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089782773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
3: സപദാ, നമ്മള് സമയം 7 മണി കഴിഞ്ഞു 16 മിനിറ്റും 50 സെക്കൻഡും ആയിട്ടുണ്ട്. ഗ്രീറ്റിംഗ് കാർഡ്സിൽ ഫസ്റ്റ് കോളർ എത്തിയിരിക്കുകയാണ്. അത് ആരാണെന്നുള്ളത് നമുക്ക് കേൾക്കാം. ഗുഡ് മോർണിംഗ്, നമസ്കാരം. ഗുഡ് മോർണിംഗ്, ഇതാരാണ്? ഓക്കെ, അൻസാർ ഏട്ടാ, പറയൂ, ഇന്ന് ആശംസ ആർക്കാണ്?
4: ഓക്കെ, പിന്നെ ഇന്നത്തെ വിശ്വാസം അറിയിക്കാനുള്ളത്, പിന്നെ നമ്മുടെ ഈ ഒരു തിരുവനന്തപുരം തോന്നിക്കുന്നൊരു പ്രീതിയുണ്ട്.
3: പ്രീതിക്ക്
4: പിന്നെ മുഹമ്മദ് കാ വടക്കേ വാഞ്ഞൂര്, പിന്നെ കുമരകണ്ടി,
3: പിന്നെ
4: സന്തോഷ് നടക്കാവ്, ആനന്ദം മിലാനൂര് കണ്ണൂര്, ഇവരൊക്കെയാണ് കിട്ടുന്നത്.
3: ശരി ശരി, ഓക്കെ ചേട്ടാ. അപ്പോൾ ചേട്ടനും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു കേട്ടോ, മുഹറം ആശംസകൾ. ഓക്കെ, അപ്പൊ നമ്മുടെ അൻസാർ ചേട്ടനാണ് വിളിച്ചത്, ആശംസകൾ അറിയിച്ചത്. അപ്പോൾ പേരുകളൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർക്ക് എല്ലാവർക്കും ആശംസകൾ നേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കോളറിലേക്ക് പോകാം. ഗുഡ് മോർണിംഗ്, നമസ്കാരം, ആരാണ്?
5: നമസ്കാരം,
3: നമസ്കാരം, സ്വാഗതം മാക്ഫാസ്റ്റിലേക്ക്, സ്വാഗതം. അത് പറയുന്നില്ലേ? ഓക്കെ, ഷംസുൻ ചേട്ടാ സുഖമായിട്ടിരിക്കുന്നു, നന്നായി പോകുന്നു. ആ ഷംസുൻ ചേട്ടൻ ഹാപ്പി ആയിട്ടിരിക്കുന്നോ?
5: ഹാപ്പിയാണ്.
3: ഓക്കെ, അപ്പൊ പറഞ്ഞോളൂ, ഇന്ന് ആശംസ ആർക്കാണ്?
5: ഇന്ന് ആശംസ എന്റെ പേരക്കുട്ടി ആമി എന്ന് പറയും, അവളേക്ക് വയസ്സില് സ്ഥിരതാമസമാണ്.
3: ഓ,
5: അപ്പൊ അവളുടെ ഒരു ജന്മദിനമാണ്. പിന്നെ അതോടൊപ്പം തന്നെ
3: അമൃതവാണി
5: ഗ്രൂപ്പിലെ പ്രിയപ്പെട്ട കലാകാരന്മാര്, അത് റേഡിയോ മാക്ഫാസ്റ്റിന്റെ മെയിൻ ഈ കലാകാരന്മാരാണ് മറ്റേ സഹൃദവാണി എന്നുള്ളത്. അപ്പൊ അതിലെല്ലാവർക്കും, അതോടൊപ്പം തന്നെ ഈ ആർ ജെ അമൃത, ദീപ, അപർണ എന്നിവർക്കും ഒരു പ്രത്യേക ആശംസ അറിയിക്കുന്നു.
3: ഓ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മുടെ ആമിക്കുട്ടിക്ക് എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നേരുകയാണ് കേട്ടോ. മിടുക്കിയായിട്ട് വളർന്നു വരട്ടെ, ഒരുപാട് ജന്മദിനങ്ങൾ ആഘോഷിക്കാൻ സാധിക്കട്ടെ. ഇനി നല്ല നല്ല ഒരുപാട് ഉയരങ്ങളിൽ, അതായത് പഠനമായിക്കോട്ടെ, കലാപരമായിക്കോട്ടെ, എല്ലാ രീതിയിലും. അപ്പൊ അപ്പൂപ്പനെ പോലൊക്കെ നന്നായിട്ട് പാടാനും ഒക്കെ ഒരു എന്താ പറയാ, കലാരംഗത്ത് തിളങ്ങാൻ നല്ലൊരു ഗായിക കൂടി ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ,
5: അപ്പൊ
3: ഷംസുദ്ദീൻ ചേട്ടനും ഫാമിലിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും കേട്ടോ. അപ്പൊ നമ്മുടെ ഷംസുദ്ദീൻ ചേട്ടനാണ് വിളിച്ചത്, ഷംസുദ്ദീൻ ചേട്ടന്റെ കൊച്ചുമകൾ ആമി, ആമിക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ കുഞ്ഞിനും നേരാം. യെസ്, ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ ഗ്രീറ്റിംഗ് കാർഡ്സിലെ ആദ്യത്തെ മെസ്സേജിലേക്ക് പോകാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ യെസ് സുലൈ ചേട്ടനാണ്. ഓരോ മനുഷ്യരുടെയും യഥാർത്ഥ ശത്രുക്കൾ അവന്റെ ഉള്ളിൽ തന്നെ വസിക്കുന്നുണ്ട്. മുൻകോപം, അത്യാഗ്രഹം, വെറുപ്പ് എന്നിവയാണത്. ഇവയെ നശിപ്പിക്കാനായാൽ അവനൊരു യഥാർത്ഥ മനുഷ്യനാകാൻ കഴിയും. ശുഭദിനം നേരുന്നു സുലൈ അയനിക്കോട്. കറക്റ്റാണ്, അതിന് ഇതിനെല്ലാം നശിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് സ്നേഹം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് നമ്മുടെയൊക്കെ മനസ്സിലിങ്ങനെ നിറച്ചാൽ ഈ കാര്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിലേക്ക് വരില്ല. അല്ലേ? നമ്മുടെ മനസ്സിൽ സ്നേഹമാണ് നിറഞ്ഞു നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ എല്ലാത്തിന്റെ അടിസ്ഥാനം സ്നേഹമാണ്. അപ്പൊ നമുക്കൊരിക്കലും നെഗറ്റീവായിട്ട് ഒരു കാര്യങ്ങളും ചിന്തകളും ഒന്നും വരില്ല അല്ലേ? യെസ്. അപ്പോ സുലൈ ചേട്ടാ, സുലൈ ചേട്ടന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ചേട്ടൻ ഫാമിലിക്ക് മുന്നോട്ട് എല്ലാ ദിവസങ്ങളും അടിപൊളിയാവട്ടെ. അടുത്ത കോളറിലേക്ക് പോകുന്നു. ഗുഡ് മോർണിംഗ്, നമസ്കാരം. ആ പോയി പോയി പോയി പോയി, സീറ്റ് പോയി സീറ്റ് പോയി. ആണോ? അയ്യോ, ആറര മുതൽ ട്രൈ ചെയ്യുമായിരിക്കും. ഓക്കെ ചേട്ടാ, അനിൽ ചേട്ടാ പറയൂ, ഇന്ന് ആശംസ ആർക്കാണ്?
6: നമ്മുടെ റേഡിയോ ഫ്രണ്ട് ഉണ്ടോ? ഒത്തനാളെ ചേച്ചി വിളിച്ചിട്ട് ഞാൻ റേഡിയോയിലൊക്കെ വന്നിട്ടുണ്ട്.
3: ഓ,
6: വന്നിട്ടുണ്ട്.
3: പേരെന്താണ്? ഹലോ. ഹലോ അനിൽ ചേട്ടാ, കേൾക്കാം കേൾക്കാം, പറഞ്ഞോ, പേരെന്താണ്? പ്രിൻസി ചേച്ചി. ആ ഓക്കെ. ഓ ശരി ശരി. ഓക്കെ. അപ്പോ പറഞ്ഞു. അതെ അതെ അതെ അതെ. ഓക്കെ ചേട്ടാ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പോ അനിൽ ചേട്ടാ, പ്രിൻസി ചേച്ചിക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഒരു നല്ലൊരു ആശംസ നേരിട്ട് അറിയിച്ചേക്കണം കേട്ടോ. അപ്പോ ഒരുപാട്, അതെ ഒരുപാട് ജന്മദിനങ്ങൾ ചേച്ചിക്ക് ആഘോഷിക്കാൻ സാധിക്കട്ടെ. ഒരുപാട് മനോഹരമായ നിമിഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാവട്ടെ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളും ആശംസകളും ചേച്ചിക്ക് നേരുന്നു. അപ്പോ അനിൽ ചേട്ടനും ഫാമിലിക്കും പ്രത്യേക ആശംസകൾ. ഓക്കെ, അടിപൊളിയാവട്ടെ ദിവസങ്ങൾ. ഓക്കെ ശരി. അപ്പോൾ അനിൽ വായ്പൂര്, അനിൽ ചേട്ടനാണ് വിളിച്ചത്, ആശംസകൾ അറിയിച്ചത്. ഇനി നമുക്ക് അടുത്ത മെസ്സേജിലേക്കൊന്ന് പോയാലോ. ഗുഡ് മോർണിംഗ് മോളെ, ഇന്ന് എന്റെ ചേട്ടൻ ഷാജിയുടെയും ചേട്ടത്തി അജിതയുടെയും വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോ അവരുടെ മകൻ വിഷ്ണുവിന്റെ ബേഴ്സ്ഡേയുമാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന പ്രാർത്ഥനയോടെ സ്നേഹപൂർവ്വം ലേഖ ബിജു. ഓ, അത് അടിപൊളിയായി പോയല്ലോ അല്ലേ? ഓക്കെ. അപ്പോ ചേട്ടൻ ഷാജിയുടെയും, ലേഖ ചേച്ചിയാണ് മെസ്സേജ് ചെയ്തത്, ചേട്ടൻ ഷാജിയുടെയും അതുപോലെ ചേട്ടത്തി അജിത ചേച്ചി. അപ്പോ ഷാജി ചേട്ടനും അജിത ചേച്ചിക്കും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഒരുപാട് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിതം മനോഹരമാക്കിക്കൊണ്ട് പോകാനായിട്ട് രണ്ടു പേർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരുപാട് നല്ല നിമിഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. അതുപോലെ അവരുടെ രണ്ട് മകൻ വിഷ്ണുവിന്റെ ബർത്ത്ഡേ കൂടിയാണ്. അത് ഭയങ്കരമാണ് അല്ലേ, ആ ഒരു ദിവസം തന്നെ ഒരു മകന്റെ ബർത്ത്ഡേയും ആഘോഷിക്കാൻ പറ്റുക എന്ന് പറയുന്നത്. അപ്പോൾ വിഷ്ണുവിനും ആശംസകൾ നേരുന്നു. ജന്മദിനങ്ങൾ ഒരുപാട് ഇനി ആഘോഷിക്കാൻ സാധിക്കട്ടെ. ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാവട്ടെ. നല്ലത് മാത്രം ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്നും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ ആശംസകളൊക്കെ അറിയിച്ച ലേഖ ചേച്ചിക്കും ഫാമിലിക്കും ഞങ്ങളുടെ വക പ്രത്യേക ആശംസകൾ നേരുകയാണ്. മുന്നോട്ട് നല്ല ദിവസങ്ങളാവട്ടെ കേട്ടോ. അടുത്ത കോളർ ഉണ്ട്. ഗുഡ് മോർണിംഗ്.
7: ഗുഡ് മോർണിംഗ്.
3: ശിവകുമരകം, ശിവചേച്ചി, ശിവചേച്ചി പറയൂ, എന്തൊക്കെയുണ്ട്? സുഖമായിട്ടിരിക്കുന്നോ? ഓ ശരി, സന്തോഷം. അപ്പൊ ഇന്ന് ആശംസ.
7: ജലദോഷമൊക്കെ
3: മാറട്ടെ.
7: ഇന്ന് നമ്മുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആമിക്കുട്ടിക്ക് കൊച്ചുമകൾ 1000 ബർത്ത്ഡേ ആശംസകൾ.
3: ഓക്കെ.
7: ഇപ്പൊ ഏതാ വിഷ്ണു എന്നാലും പറഞ്ഞില്ലേ, വിഷ്ണു
3: വിഷ്ണു
7: വിഷ്ണുവിന് ഒരു ബർത്ത്ഡേ ആശംസകൾ. അതുപോലെ തന്നെ എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, ആലപ്പുഴ കളർകോടുള്ള മിനി ബാബു.
3: ഓക്കെ.
7: മിനി ബാബുവിന്റെ
3: പിറന്നാള്. മിനി ബാബുവിന്റെ എന്തായിരുന്നു ഞാൻ
7: മിനി ബാബുവിന് പിറന്നാൾ ആശംസകൾ. പിന്നെ ഇന്ന് വിശേഷമുള്ള പറഞ്ഞ അനിൽ പറഞ്ഞ അവർക്കും എല്ലാവർക്കും നമ്മള് നമ്മുടെ സൗഹൃദവാണി ഗ്രൂപ്പിലെ എല്ലാവർക്കും കേട്ടിരിക്കുന്ന
3: എല്ലാവർക്കും
7: നല്ലൊരു ദിവസം നേരുന്നു ഞാൻ.
3: ഓക്കെ. അപ്പോ ഇത്രയും ആശംസകൾ അറിയിച്ച ഷീബ കുമരകത്തിന് ഞങ്ങളുടെ ആശംസകൾ. ആരാണ്? അൻസാറി ഏട്ടൻ. ആ ഓക്കെ. അപ്പൊ ശിവചേച്ചി, സന്തോഷം. ശിവചേച്ചിയുടെ, ശിവചേച്ചിക്കും ഫാമിലിക്കും ഞങ്ങളുടെ വകയും പ്രത്യേകം പ്രത്യേക ആശംസകൾ അറിയിക്കുന്നു. ദിയയ്ക്കും ഡിയോണും ഒക്കെ ആശംസകൾ. അപ്പൊ മുന്നോട്ട് അടിപൊളിയാവട്ടെ കേട്ടോ. ഓക്കെ ഓക്കെ ചേച്ചി. അപ്പൊ നമ്മുടെ ഷീബ കുമരകം, ഷീബ ചേച്ചിയാണ് വിളിച്ചത്, എല്ലാവർക്കുമുള്ള ആശംസകൾ അറിയിച്ചു. അതെ, ഇങ്ങനെ ആശംസകളൊക്കെ വന്നുകൊണ്ടേയിരിക്കുകയാണ്, നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡ്സിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇനിയും ഉണ്ട് ഒരുപാട് ആശംസകൾ വരാൻ, അതൊക്കെ കാതോരം എത്തിക്കാൻ നിങ്ങളോടൊപ്പം ഉള്ളത് ആർ ജെ അമൃത കാർത്തിക. ഇനി നമുക്ക് മറ്റൊരു മനോഹരമായ ഗാനം കേട്ടിട്ട് അടുത്ത ആശംസയിലേക്ക് പോകാം. ഓക്കെ, കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല. കനം കുറഞ്ഞ പുരികങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122. 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല.
1: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
2: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ഇഷ്ടം പദ്ധതിയിൽ ലഭ്യമായ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ പീഡിയാട്രിക് വിഭാഗത്തിൽ മാത്രം ലഭിക്കുന്ന സേവനങ്ങൾക്കും മരുന്നുകൾക്കുമുള്ള ബിൽ തുക എത്രയായിരുന്നാലും രോഗികൾ ആവശ്യപ്പെടുന്ന ഇളവ് ലഭ്യമാക്കുന്നു. അടിയന്തര ചികിത്സയ്ക്ക് അതിലെല്ലാ സഹായവുമായി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: എന്ത് പെട്ടെന്നാണല്ലേ, ഈ സമയം ഇങ്ങനെ ഓടുകയാണ്, എന്ത് ചെയ്യാം. അപ്പൊ 7 മണി കഴിഞ്ഞ് 33:06 ആയിട്ടുണ്ട്. നമ്മുടെ കൂടെ ഗ്രീറ്റിംഗ് കാർഡ്സിൽ അടുത്ത കോളർ എത്തിയിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
3: മഞ്ജു ചാത്തങ്കേരി.
2: മഞ്ജു ചേച്ചി. ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു ബർത്ത്ഡേ ഒക്കെ മോളുടെ?
3: അടിച്ചു
2: വിളിച്ചോ? എന്നിട്ട് ബർത്ത്ഡേ കാര്യം എന്ത് ചെയ്യും? ഉറക്കമാണോ ക്ഷീണം കൊണ്ട്? ഓക്കെ പറയൂ, ഇന്നത്തെ ആശംസ.
3: ഭയങ്കര സന്തോഷമായി.
2: ആണോ, അടിപൊളി.
3: പിന്നെന്താ, ഇന്നലെ എന്റെ മൂത്ത വിശ്വസ് അറിയിച്ച എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. പിന്നെ ഇന്ന് നമ്മുടെ ഒരു ബർത്ത്ഡേ ആഘോഷിക്കുന്ന കുഞ്ഞുണ്ടല്ലോ, പേര്
2: ആമിക്കുട്ടി, നമ്മുടെ ഷംസുദ്ദീൻ ചേട്ടന്റെ കൊച്ചുമകള്.
3: അതെ, ആമിക്കുട്ടിക്ക് നല്ലൊരു ആശംസ. പിന്നെ നമ്മുടെ ഗീത ചേച്ചി, എല്ലാവർക്കും ഇന്നലെ അറിയിച്ച എല്ലാവർക്കും. പിന്നെ അനുജിയായിട്ടാണെങ്കിൽ ഞാൻ വിചാരിച്ചു ഉറങ്ങിപ്പോയി കാണുമായിരിക്കും എന്ന്, ഈ ലേറ്റ് ആയപ്പോ നമുക്ക് വിളിക്കണമെന്ന് വിചാരിച്ചപ്പോഴത്തേനും അനുജിയേട്ടൻ കയറി വിളിക്കുകയും.
2: ആണോ, ഓക്കെ. പിന്നെ
3: എല്ലാവർക്കും നല്ലൊരു ആശംസ.
2: ഓക്കെ ചേച്ചി, അപ്പോ ചേച്ചിക്കും ഫാമിലിക്കും എല്ലാവർക്കും വീട്ടിലെ എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസകൾ. ഇന്ന് മാത്രമല്ല, എല്ലാ ദിവസങ്ങളും മനോഹരമാവട്ടെ, ഒരുപാട് സന്തോഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവട്ടെ, എന്നും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റട്ടെ കേട്ടോ. ഓക്കെ, ശരി ചേച്ചി. ഓക്കെ, മഞ്ജു ചേച്ചിയാണ് വിളിച്ചത് ചാത്തങ്കരിയിൽ നിന്നും. അപ്പോൾ മഞ്ജു ചേച്ചിയുടെ മകളുടെ ബർത്ത്ഡേ ആയിരുന്നല്ലോ ഇന്നലെ. അപ്പോൾ കുഞ്ഞിന് ആശംസകൾ അറിയിച്ച എല്ലാവർക്കുമുള്ള നന്ദിയൊക്കെ അറിയിച്ചിട്ടുണ്ട് ചേച്ചി കേട്ടോ. ഇനി നമുക്ക് അടുത്ത കോളറിലേക്ക് പോകാം. ഗുഡ് മോർണിംഗ്, നമസ്കാരം.
4: ഗുഡ് മോർണിംഗ്. നമസ്കാരം.
2: അയ്യോ, ഞാൻ ഇച്ചിരി സീരിയസ് ആണെന്ന്. ആണോ? ആ വോളി ഒന്ന് കുറയ്ക്കൂ എന്റെ രാജൻ ചേട്ടാ. കുറച്ചു കുറച്ചു കുറച്ചു. ശരി, കേക്കട്ടെ, ഇന്ന് ആശംസ ആർക്കാണ്? ആമിക്കുട്ടി. വേറെ നമുക്ക് അനിൽ ചേട്ടൻ പറഞ്ഞ ഒരു പ്രിൻസി ചേച്ചി ഉണ്ട്. കുമരകം ചേച്ചി, കുമരകത്ത് നിന്ന് വിളിച്ച നമ്മുടെ ഷീബ ചേച്ചി. ഷീബ ചേച്ചിക്ക് ആശംസ എല്ലാവർക്കും അല്ലേ. ഓക്കെ ചേട്ടാ, അപ്പോ ശരി. രാജൻ ചേട്ടൻ എന്തോ, പിന്നെന്താ പിന്നെന്താ, ഇനിയിപ്പോ കേക്കണമല്ലോ. നമ്മൾ ഇങ്ങനെ സംസാരിക്കുമ്പോഴേ നമുക്ക് ഭയങ്കരമായിട്ട് ഹൗള് ചെയ്യുകയൊക്കെ ചെയ്യുവേ, നമുക്ക് കേക്കത്തില്ല, അതുകൊണ്ടാണ് കുറയ്ക്കാൻ പറയുന്നത്. ഓക്കെ, അപ്പോ രാജൻ ചേട്ടനും ഫാമിലിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഓക്കെ ശരി. അങ്ങനെ നമ്മുടെ രാജൻ ചേട്ടനാണ് മുത്തൂറിൽ നിന്നും വിളിച്ചത്, ആശംസകൾ അറിയിച്ചത്. യെസ്, നമുക്ക് മെസ്സേജിലേക്ക് പോകാം. മുഹമ്മദ് ഏട്ടന്റെ മെസ്സേജ്. ഗുഡ് മോർണിംഗ് റേഡിയോ മാക്ഫാസ്റ്റ്. ഹൃദയത്തിലാണ് സ്നേഹമുള്ളതെങ്കിലും ആ ഒരാൾക്കായി ഹൃദയം കൊതിച്ചുകൊണ്ടിരിക്കും. ഓരോ നിമിഷവും കാണാനായി ഉള്ളം കൊതിക്കും. ആ ശബ്ദത്തിനായി അറിയാതെ ചെവികൾ കാതോർക്കും. തീർച്ചയായും ഇന്ന് വിശേഷങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് PV മുഹമ്മദ്, വടക്കേ വാമനൂർ. മുഹമ്മദ് ഏട്ടൻ പറയുന്നത് പോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ പ്രിയപ്പെട്ട ഒരാളുണ്ടാവും അല്ലേ, അത് ഏറ്റവും അടുത്തൊരു സുഹൃത്താണെങ്കിൽ പോലും ആ ഒരാൾ ഉണ്ടാകുക എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. നല്ലൊരു സുഹൃത്ത് ജീവിതത്തിൽ വരിക അല്ലേ, നമ്മുടെ സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ ചേർന്നിരിക്കുന്ന ഒരാൾ വരിക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ മുഹമ്മദ് ഏട്ടാ, മുഹമ്മദ് ഏട്ടൻ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. നെക്സ്റ്റ് കോളർ, ഗുഡ് മോർണിംഗ്.
5: ഗുഡ് മോർണിംഗ് മോളെ.
2: ഗുഡ് മോർണിംഗ് ലില്ലിക്കുട്ടി ചേച്ചി.
5: എന്ത്
2: ചെയ്യാം, കേട്ടില്ലേ നമ്മുടെ ആശംസകളുടെ പ്രവാഹം. പ്രവാഹമേ പറയൂ, ഇന്ന് ആശംസ
5: പ്രവാഹമല്ലേ. പ്രവാഹം അറിയിച്ച എല്ലാവർക്കും ഞാൻ ആശംസകൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ എന്റെ അനിയന്റെ മോൻ അച്ഛന്റെ കിച്ചുവിന്റെ ബർത്ത്ഡേയാ.
2: അനിയന്റെ മകൻ?
5: അതെ,
2: കിച്ചു. ആ ശരി.
5: അപ്പൊ കിച്ചുക്കുട്ടനെ നല്ലൊരു ജന്മദിനാശംസകൾ നേരുന്നു. അതുപോലെ തന്നെ ഇന്നലെ ഞങ്ങളുടെ വീട്ടില് ഞങ്ങളുടെ കുടുംബത്തിലെ കുഞ്ഞുവാവ് പറഞ്ഞായിരുന്നു.
2: ആ പറഞ്ഞു, ഞാൻ അറിഞ്ഞു.
5: ആ കുഞ്ഞുവാവയ്ക്ക് ആശംസകൾ അറിയിച്ച എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും തിരിച്ച് ഞാനൊരു നന്ദി അറിയിക്കുന്നു. കാരണം നമ്മുടെ ആ ഒരു സ്നേഹം അത് കണ്ടാണ് ഞാൻ കൊറേ അവളെ കേട്ടോ. ഇപ്പൊ അവർക്കെല്ലാം സന്തോഷമായി, അവരുടെ തിരിച്ചുള്ളതായ ആ സന്തോഷം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ ഇന്ന് നമ്മുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന നമ്മുടെ ആവക്കുട്ടിക്ക് ബർത്ത്ഡേ ആഘോഷിച്ച എല്ലാ കുഞ്ഞുങ്ങൾക്കും അത് വിശേഷ ദിവസങ്ങൾ ആഘോഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെയും ആശംസ അറിയിക്കുന്നു. നല്ല ഒരു മുഹറം എല്ലാവർക്കും ഞാൻ സമർപ്പിക്കുന്നു.
2: ഓക്കെ ചേച്ചി, അപ്പൊ ലില്ലിക്കുട്ടി ചേച്ചി കുഞ്ഞാവയ്ക്ക് ഒരിക്കൽ കൂടി ആശംസകൾ നേരുകയാണ്. അപ്പോ ചേച്ചിക്കും ഫാമിലിക്കും എല്ലാവിധ പ്രാർത്ഥനകളും കേട്ടോ. ശരി ശരി, നമ്മുടെ ലില്ലിക്കുട്ടി ചേച്ചിയാണ് കേട്ടോ വിളിച്ചത്, ആശംസകൾ അറിയിച്ചത്. അടുത്ത മെസ്സേജിലേക്ക് പോകുന്നു ഷംസുദ്ദീൻ ചേട്ടൻ. എന്റെ പേരുകുട്ടി ആമയുടെ ജന്മദിനം. ഓ, പേരുകുട്ടിയുടെ ഫോട്ടോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ സുന്ദരിക്കുട്ടി, അപ്പോ എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി ഷംസുദ്ദീൻ ചേട്ടാ കുഞ്ഞിന് നേരുകയാണ്. ഇനി നമുക്ക് അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത്, ഹായ് അമൃത മോളെ, ഞാൻ മിനി ബാബുവാണ്. ഇന്ന് മുഹറം ആഘോഷിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പിന്നെ മാക്ഫാസ്റ്റ് ശ്രോതാക്കൾക്ക് എല്ലാവർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ആശംസകൾ. ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക്, ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്ക് നല്ലൊരു ദിവസത്തെ ആശംസകൾ. പിന്നെ നദിർത്തി, ഷീബ കുമരകം, ഷംസുദ്ദിനിക്ക, അനിൽകുമാർ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മിനി ചേച്ചി ആണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. മിനി ചേച്ചി ചുമത്രയല്ല, മിനി ബാബു. നമുക്കറിയാം നമ്മുടെ ഈ അടുത്ത സമയത്ത് കിട്ടിയ നമ്മുടെ റേഡിയോ സുഹൃത്താണ്. അപ്പം ചേച്ചി, ചേച്ചിക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് കേട്ടോ. ചേച്ചിക്കും ഫാമിലിക്കും മുന്നോട്ട് നല്ല ദിവസങ്ങളാവട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജിലേക്ക് പോകുന്നു. നമസ്കാരം മാക്ഫാസ്റ്റ്, ഞങ്ങളുടെ പ്രിയ സുഹൃത്തായ ഷംസുദ്ദീൻ ചേട്ടന്റെ പേരുമകളായ ആമിക്കുട്ടിയുടെ രണ്ടാമത്തെ ജന്മദിനമാണ്. ആമിക്കുട്ടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം ഈ കുഞ്ഞുമകൾക്ക് നല്ലൊരു കുട്ടിഗാനവും കൂടി കേൾപ്പിക്കണേ. കൂടാതെ ഞങ്ങളുടെ സൗഹൃദവാണിയിലെ എല്ലാ സുഹൃത്തുക്കളും സുഹൃത്തുക്കൾക്കും എല്ലാ ശ്രോതാക്കൾക്കും പ്രിയ മാക്ഫാസ്റ്ററും നല്ലൊരു പുലരിയും നേർന്നുകൊണ്ട് സ്നേഹപൂർവ്വം ജയങ്കർ സലിത ശ്രീനന്ദ ഫോർട്ട് കൊച്ചി. നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡ്സിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്നറിയാമോ, ഈ ഒരു വിശേഷ ദിവസം ആഘോഷിക്കുന്ന ബർത്ത്ഡേ ആയിക്കോട്ടെ, വെഡിങ് ആനിവേഴ്സറി, സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്ന് പ്ലേ ചെയ്യുന്ന എല്ലാ പാട്ടുകളും. ഓക്കെ, അവർക്ക് വേണ്ടിയിട്ട് അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുക, അവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾ.

0: ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോട് കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ. കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
0: ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചിൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോ ബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122. 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല.

മുടി കൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടി കൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70. പഴയത് മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മെഗാ എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ June 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 7872773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡ്സിന്റെയും സമയം ഇങ്ങനെ വൈൻഡപ്പിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. 7 മണി കഴിഞ്ഞ 47 മിനിറ്റും 38 സെക്കൻഡും ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സമയം പറയുന്നതിന്റെ ഒരു കാരണം എന്താണെന്ന് അറിയാമോ? ഒന്ന്, ഈ ഒരു പെട്ടെന്നായിരിക്കും എല്ലാം ചിന്തിക്കുക, അയ്യോ അയ്യോ ഇന്നൊരു ആശംസയുണ്ടായിരുന്നല്ലോ, സമയം ഇത്രയായോ എന്ന് ചിന്തിച്ച് നിങ്ങൾ മറക്കാതെ ആശംസകൾ അറിയിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത മെസ്സേജിലേക്കൊന്ന് പോകാം. അടുത്ത മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് അനിൽ ചേട്ടനാണ്. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു, സ്നേഹത്തോടെ നോക്കിയാൽ എല്ലാം മനോഹരമാണ്, ദേഷ്യത്തോടെ നോക്കിയാൽ എല്ലാം കുറ്റങ്ങളാണ്. നോക്കിക്കാണുന്ന ആളുകളുടെ കാഴ്ചപ്പാട് പോലെയാണ് മറ്റൊരാളുടെ നന്മയും തിന്മയും. തെളിഞ്ഞ വിളക്കും നന്മയുള്ള മനസ്സും ഒരുപോലെയാണ്, രണ്ടും വെളിച്ചം പകർന്നുകൊണ്ടേയിരിക്കും. ഗുഡ് മോർണിംഗ്, ശുഭദിനം. അതൊരു നല്ല ഒരു മെസ്സേജാണ് കേട്ടോ. കറക്റ്റ് അല്ലേ? അതാണ് നമ്മളെപ്പോഴും തുടക്കത്തിൽ പറയുന്നത്, നമ്മുടെ ചിന്ത പോലെ ഇരിക്കും അല്ലേ. നമ്മളെങ്ങനെ വിചാരിക്കുന്നോ, നമ്മളെങ്ങനെയാണ് ഒരു കാര്യം അവതരിപ്പിക്കുന്നത്, നമ്മളെങ്ങനെയാണ് ഒരു കാര്യത്തെ നോക്കിക്കാണുന്നത്, അതുപോലെയാണ് നമ്മുടെ മനോഭാവം അല്ലെങ്കിൽ നമ്മുടെ അല്ലെങ്കിൽ ഒരാളോടുള്ള പെരുമാറ്റം എന്ന് പറയുന്നത് അല്ലേ. എല്ലാ കാര്യങ്ങളും കുറ്റം മാത്രമേ കാണാനുള്ളെങ്കിൽ അങ്ങനേ പോകൂ. ആരിലും ഒരു നല്ലതൊന്നും അല്ലെങ്കിൽ ഒരാളിൽ നിന്നും ഒരു എപ്പോഴും എല്ലാവർക്കും എല്ലാത്തിലും കുറ്റം മാത്രമേ അവർക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പം പോസിറ്റീവായിട്ട് ചിന്തിക്കുക, അത്രേ ഉള്ളൂ. ഹായ് അമൃത കർത്തിക്കുട്ടി, ഗുഡ് മോർണിംഗ്. വിഷ്ണുവിന് ഹാപ്പി ബർത്ത്ഡേ, ആമിക്കുട്ടിക്ക് ഹാപ്പി ബർത്ത്ഡേ, ചങ്ക്സ് ഗ്രൂപ്പ്, പിന്നെ ദീപക്കുട്ടി, അപ്പൂസ്കുട്ടി, റേഡിയോ ഫാമിലി, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അനിൽ ചേട്ടൻ വീണ്ടും അറിയിച്ചിട്ടുണ്ട്. അനിൽ ചേട്ടൻ ഒരിക്കൽ കൂടി ആശംസകൾ അറിയിച്ചുകൊണ്ട് അടുത്ത കോളർ ഉണ്ട്. ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്. അമൃത, അനിൽ, കാഞ്ഞിരപ്പള്ളി, ത്രിമൂർത്തി സെൻ.
2: എവിടാണ്? അവിടെ ഉണ്ട്, തിരക്കാണ് അല്ലേ? ആണോ? ഓക്കെ, അപ്പൊ സന്തോഷം വിളിച്ചതില്. വിളിക്കാനുള്ള ഓ തിരക്കുകളാണല്ലോ, ഓരോരുത്തർക്ക് ഓരോ സിറ്റുവേഷൻസ് അല്ലേ.
3: അറിയാം.
2: ഓക്കെ ചേട്ടാ, പറഞ്ഞു. ഇന്ന് ആശംസ ആർക്കാണ്?
3: കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ റേഡിയോ ശ്രോതാക്കൾക്കും നല്ലൊരു മുഖരന്തിന ആശംസകൾ ആദ്യം അറിയിക്കുന്നു. പിന്നെ നമ്മുടെ ശംസദേക്കാരുടെ കൊച്ചുമകള് ആമിക്കുട്ടിക്ക് അങ്ങനെയൊക്കെ ഹൃദയം നിറഞ്ഞ ഓരോ ജന്മദിനാശംസകൾ അറിയിക്കുന്നു. പിന്നെ കൂടാതെ നമ്മുടെ പുതിയ മക്പാട്ടിലേക്ക് കടന്നു വന്ന ആലപ്പുഴയിൽ നിന്നുള്ള ഒരു ലിസണറുണ്ട്, മിനി ബാബു. മിനി ബാബു കുട്ടികാരത്തിന്റെ ഇന്ന് പിറന്നാളാണ്.
2: അപ്പം മിനി ചേച്ചിന്റെ പിറന്നാളോ?
3: ആ, മിനി ബാബു.
2: മിനി ബാബു, പക്ഷെ അത് പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞില്ലല്ലോ.
3: ശീബ ചേച്ചിയും പറഞ്ഞില്ലേ?
2: ആ മിനി, ഓ അത് ആ മിനി ചേച്ചിയാണ് അല്ലേ. ഓക്കെ ഓക്കെ.
3: അയ്യോ,
2: ഓ ശരി, അതറിയാം, ആളെ മനസ്സിലായി. പക്ഷെങ്കിൽ അതാണിത് എന്ന് എനിക്ക് പെട്ടെന്ന് വിചാരിച്ചില്ല. ഓക്കെ ചേട്ടാ, പറഞ്ഞു.
3: ഞങ്ങള് നേരിട്ട്
2: കണ്ടു അല്ലേ. ശരി ശരി, ഓക്കെ.
3: പിറന്നാളാണ്. അപ്പം മിനിച്ചേച്ചിക്ക് ഞങ്ങളെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുന്നു. പിന്നെ അത് കഴിഞ്ഞിപ്പം അഴിച്ചു വിളിച്ചായിരുന്നല്ലോ നമ്മുടെ.
2: അതെ അതെ, നമ്മുടെ മഞ്ജു ചേച്ചി, മഞ്ജു ചാത്തങ്കരി, മഞ്ജു ചേച്ചിയുടെ മകളുടെ ബർത്ത്ഡേ ഇന്നലെ ആയിരുന്നു. പിന്നെ ശംസുദ്ദീൻ ചേട്ടന്റെ മകള്, പിന്നെ അനിൽ ചേട്ടൻ പറഞ്ഞ പ്രിൻസി ചേച്ചി, അങ്ങനെ പോന്നു.
3: അവർക്കും ബർത്ത്ഡേ ആശംസകൾ അറിയിക്കുന്നു. ഒപ്പം നമ്മുടെ മക്കളിലെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും കൂട്ടുകാർക്കും ഞങ്ങളുടെ സൗഹൃദവാണിയിലെ എല്ലാ അംഗങ്ങൾക്കും നല്ലൊരു ശുഭദിനാശംസകൾ കൂടി നേരുന്നു.
2: ഓക്കെ ചേട്ടാ, ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ അനിൽ ചേട്ടാ, അനിൽ ചേട്ടൻ ത്രിമൂർത്തി, ഓ താങ്ക് യു ത്രിമൂർത്തീസ്, ത്രിമൂർത്തീസിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് കേട്ടോ. എല്ലാവിധ ഐശ്വര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ഓക്കെ, അടിപൊളിയാവട്ടെ. ഓക്കെ ചേട്ടാ, ശരി. അപ്പൊ നമ്മുടെ അനിൽ ചേട്ടൻ, അനിൽ ത്രിമൂർത്തീസ്, അതിലെ അനിൽ ചേട്ടനാണ് വിളിച്ചത്, ആശംസകൾ അറിയിച്ചത്. അപ്പൊ മിനി ചേച്ചി, അപ്പോ മിനി ചേച്ചിക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഇനിയും ഒരുപാട് ഒരുപാട് ജന്മദിനങ്ങൾ ആഘോഷിക്കാൻ സാധിക്കട്ടെ. ഒരുപാട് നല്ല നിമിഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. മുന്നോട്ട് ഒരുപാട് ഐശ്വര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. അപ്പോ നമുക്കിനി അടുത്ത കോളിലേക്ക് പോകാം. ഗുഡ് മോർണിംഗ്, നമസ്കാരം. ഗുഡ് മോർണിംഗ്.
4: രണ്ട് ഗുഡ് മോർണിംഗ് പറയുമ്പോ അറിയാലോ.
2: പിന്നെ സാധാരണ അതിന്റെ ഒരു സൈൻ എന്ന് പറയുന്നത് ചിരിയാണ്, അത് കിട്ടിയില്ല.
4: ചിരിക്കുന്നു, ഞാനേ രാവിലെ തന്നെ എഴുന്നേറ്റെടുത്ത് അയണിങ് ആയിരുന്നു. അയണിങ് ഈ മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ മാസത്തിലൊക്കെ കറണ്ട് ബില്ല് ഇപ്പൊ 7000 രൂപയാണ് തന്നെ. അപ്പൊ അത് കുറക്കാൻ വേണ്ടി ഞാൻ ഇരട്ട എടുത്ത് പഴയ പെട്ടിയുണ്ടല്ലോ, വന്ന വഴി മറക്കാൻ പാടില്ലല്ലോ.
2: അപ്പൊ
4: അയണിങ് ഇത്ര നേരം അയണിങ് ആയിരുന്നു. സമയക്കുറവാണെ, പെട്ടെന്ന് പറയാം. ഈ ലഹരിയെ കുറിച്ച് പറഞ്ഞു കേട്ടപ്പോ, ഈ ലഹരി എന്ന് പറയുന്ന വാക്ക് പലപ്പോഴും ഉപയോഗിക്കുന്നത് മദ്യം അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടാണ്. ഞാൻ ലഹരിക്ക് അടിമയാണ്. എന്താണോ സംഗീത ലഹരിക്കാണ് ഞാൻ അടിമ.
2: ഓ ആ ലഹരി.
4: എന്റെ ആ ഇഷ്ടം, നമ്മള് പണ്ട് ഇന്നത്തെ റേഡിയോ കേൾക്കാൻ അടുത്ത വീട്ടിൽ പോയ ചരിത്രം എല്ലാവർക്കും ഉണ്ടാവും, എനിക്കും ഉണ്ട്. അപ്പൊ പാതിരാത്രി ഒരു മണിക്കൂറുള്ള പരിപാടി കേൾക്കാൻ പോയിട്ട് ചിലപ്പോ അവിടെ തന്നെ കിടന്നുറങ്ങും. അപ്പൊ അച്ചാച്ചൻ, ഞങ്ങൾ മൂന്നുപേരെ ഉള്ളു വീട്ടിലാകെ, അപ്പൊ എന്റെ ആ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആ ഇത് കണ്ടിട്ട് അച്ചാച്ചന്റെ റേഡിയോ 1975 വാങ്ങിച്ചു തന്നാണ്. അന്ന് മുതൽ ഞാൻ റേഡിയോ സുഹൃത്താണ്, കൂടെ ഉണ്ട് റേഡിയോ എപ്പോഴും. ഇന്നലെ എന്റെ മ്യൂസിക് സിസ്റ്റം എന്തോ ഒരു എന്താണ് ഹോം തിയേറ്റർ ആയിരുന്നു, അത് ഇടിവിട്ട് കൊണ്ടുപോയി. അപ്പൊ ഞാൻ ഇന്നലെ പുതിയ സിസ്റ്റം വാങ്ങിച്ചേ ഉള്ളൂ.
2: അപ്പൊ
4: ഞാൻ പറഞ്ഞു വന്ന ലഹരി അല്ല, അത് നമ്മള് നമ്മുടെ കുടുംബത്തോട് നമ്മൾ നീതി പുലർത്തുകയാണെങ്കിൽ, നമ്മുടെ കുടുംബം ആ കുടുംബത്തോട് സ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് മറ്റു ലഹരിയിലോട്ട് പോകാണ്ടാതിരിക്കാൻ നമുക്ക് കഴിയും.
2: അതെന്റെ
4: ജീവിതാനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. സമയം കളയുന്നില്ല, എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുകയാണ്. ഞാൻ സമയം പോയതുകൊണ്ടാണ് ടൈപ്പ് ചെയ്യാൻ നേരമില്ല, അതുകൊണ്ടാണ്.
2: ഓക്കെ ചേട്ടാ, അപ്പോ ആന്റണി ചേട്ടനും ഫാമിലിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേർന്നു കേട്ടോ. പിന്നെ ശരി കേട്ടാ. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മുടെ ആന്റണി ചേട്ടനാണ് കേട്ടോ. ആന്റണി ചേട്ടൻ പറഞ്ഞ ഒരൊറ്റ പോയിന്റ് ഞാൻ ഒന്ന് എടുത്തു പറയുകയാണ്. കറക്റ്റാണ്, നമുക്ക് ലഹരി വേണം. അത് നമുക്ക് ഇഷ്ടമുള്ള, അതായത് നല്ല നല്ല കാര്യങ്ങളോട് അല്ലെ, നമ്മുടെ കുടുംബമായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കലയോടായിക്കോട്ടെ, അങ്ങനെ നമ്മൾക്ക് ഏറ്റവും ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ സ്നേഹിക്കാൻ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതിനോട് നമുക്ക് ലഹരിയാവാം അല്ലെ. അതൊരു പോയിന്റാണ്. അപ്പോൾ ആന്റണി ചേട്ടന് ഒരിക്കൽ കൂടി ആശംസകൾ അറിയിച്ചുകൊണ്ട് അടുത്ത മെസ്സേജിലേക്ക് പോകുന്നു. ഇത് അയച്ചിരിക്കുന്നത് ജയ ചേച്ചിയാണ്. ഹായ്, ഗുഡ് മോർണിംഗ് അമൃത, എന്തുണ്ട് വിശേഷം, സുഖമാണോ? എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ജയ തിരുമൂലപുരം. ജയ ചേച്ചി സുഖമായിട്ടിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു, ചേച്ചിയും ഫാമിലിയും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നല്ല നല്ല ദിവസത്തിന്റെ ആശംസകൾ ചേച്ചിക്ക് അറിയിക്കുകയാണ് കേട്ടോ. ഗുഡ് മോർണിംഗ് അമൃത, റേഡിയോ മാക്ഫാസ്റ്റിലെ അമൃത, അപർണ, ദീപ, എല്ലാവർക്കും ഞാൻ നല്ലൊരു മുഹറം ആശംസകൾ നേരുന്നു. അതുപോലെ ഇന്നത്തെ ലോക ലഹരി ദിനം ആശംസകളും നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ദീപു ചേട്ടനാണ് വിളിച്ചത്, സോറി മെസ്സേജ് അയച്ചത്. അപ്പോൾ ചേട്ടൻ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് കേട്ടോ. ഇനി അടുത്ത ഒരു മെസ്സേജിലേക്ക് പോകുന്നു. ഗീത ചേച്ചിയുടെ മെസ്സേജാണ്. അമൃതമോളെ ഗുഡ് മോർണിംഗ്, മുഹറം ആശംസകൾ നേരുന്നു. പ്രത്യേകിച്ചും ഞങ്ങളുടെ കാതോരം മുത്തുമണി നദീറ മലപ്പുറത്തിന്, അതുപോലെ ഇന്ന് ലേഖ പറഞ്ഞവർക്കും അനിൽ പറഞ്ഞവർക്കും ആശംസകൾ നേരുന്നു. എന്റെ കാതോരം സുന്ദരിമണികൾക്കും എന്റെ റേഡിയോ കൂട്ടുകാർക്കും അമൃത സുന്ദരിമോൾക്കും താങ്ക് യു. അതങ്ങിഷ്ടായി. നല്ലൊരു ശുഭദിനം നേരുന്നു. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു മെസ്സേജാണ് ഗീത ചേച്ചിയുടേത്. ഗീത ചേച്ചി ചുവത്ര, ഗീത ചേച്ചിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. മുന്നോട്ട് നല്ല ദിവസങ്ങളാവട്ടെ. ചായ കുടിച്ചോ എന്ന് ചോദിച്ചിട്ടുണ്ട് മനോജേട്ടൻ. ചായ കുടിക്കണം, ഇതിനുശേഷം വേണം ചായ കുടിക്കാൻ. അപ്പോൾ മനോജേട്ടാ, ഗുഡ് മോർണിംഗ് ചേട്ടനും നല്ലൊരു ശുഭദിനം നേരുകയാണ് കേട്ടോ. അടുത്ത മെസ്സേജിലേക്ക് പോകുന്നു. നദറത്തെയാണ്. മിത്രത്തിൽ നിന്ന് ശത്രുവിലേക്കുള്ള ദൂരം ഒരു വാക്കാണ്. ശത്രുവിൽ നിന്ന് മിത്രത്തിലേക്കുള്ള ദൂരം ഒരു പുഞ്ചിരി. പറയുന്ന വാക്കുകൾ നന്മ നിറഞ്ഞതാവട്ടെ. നമ്മെ ശത്രുവായി കാണുന്നവരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കാൻ കഴിയട്ടെ. അമൃമോളെ, മോൾക്കും പ്രിയപ്പെട്ട എല്ലാ റേഡിയോ കൂട്ടുകാർക്കും എന്റെ കാതോരം കൂട്ടുകാർക്കും ഇന്ന് വിശേഷ ദിവസമുള്ളവർക്കും ഒത്തിരി സ്നേഹത്തോടെ മഴയുള്ള പുലരിയിൽ എന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. ഷംസുദ്ദീൻ ചേട്ടന്റെ കൊച്ചുമകൾ ആമി മോൾക്കും ലില്ലിക്കുട്ടി ചേച്ചി പറഞ്ഞ കിച്ചുമോനും പ്രാർത്ഥനയോടെ ആശംസകൾ നേരുകയാണ്. ഇന്ന് മുഹറം 10, ഏവർക്കും നന്മയുടെയും സാഹോദര്യത്തിന്റെ മുഹറം ദിനാശംസകൾ. മിനി ബാബുവിന് സ്നേഹത്തോടെ പ്രാർത്ഥനയുടെ പിറന്നാൾ ആശംസകൾ. ലഹരി ജീവിതമാകട്ടെ, ഒരുക്കുന്നതും പങ്കുവെക്കുന്നതുമായ അനുഭവങ്ങൾ ലഹരിയാകട്ടെ. കേൾക്കേണ്ടത് കേൾക്കാൻ, കാതുകളും കാണേണ്ടത് കാണാൻ, ഒപ്പം നമ്മിലെ ചിന്തകളും തുറക്കപ്പെടട്ടെ. ജീവിതമാകട്ടെ ലഹരി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മെസ്സേജ് കൂടി ചേച്ചി അറിയിച്ചിട്ടുണ്ട്. അപ്പം നദീറത്തിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് കേട്ടോ. മുന്നോട്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. സുപ്രഭാതം. ഞാൻ സുരേഷ് ഓദറ, റേഡിയോ കൂട്ടുകാരായ മോഹനൻ ചേട്ടൻ, വിജയമ ചേച്ചി, രാജു തോട്ടപ്പുഴ, ഗീത ചുമത്ര, സുനിൽ ഓദറ, ആത്മജ, ആകാശ്, സജിനു, ബാക്കി എല്ലാ കൂട്ടുകാർക്കും അമൃതിക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് സുരേഷ് ചേട്ടൻ. സുരേഷിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. മുന്നോട്ട് നല്ല ദിവസങ്ങളാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ ദാ ഇന്നത്തെ നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡ്സ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന, വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന, അങ്ങനെ സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസകൾ ഞങ്ങൾ കൈമാറുകയാണ്. നല്ലത് കാണാനും, നല്ലത് കേൾക്കാനും, നല്ലത് പ്രവർത്തിക്കാനും, നല്ലത് ചിന്തിക്കാനും എല്ലാവർക്കും കഴിയട്ടെ. ഇനി നമുക്ക് ഇന്നത്തെ പത്രവിശേഷങ്ങളിലൂടെ വീണ്ടും ഒത്തുചേരാം. അതുവരേക്കും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000-20. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
1: തിരുവല്ല ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്തെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.
0: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ
1: റേഡിയോ മെക്വാസ് 90.4 FM. ഇന്നത്തെ പത്രവിശേഷങ്ങൾ.
2: നമസ്കാരം. ഇന്നത്തെ പത്രവിശേഷങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ആർ ജെ അമൃത കാർത്തിക. പാസ്പോർട്ടിനും അനുബന്ധ യാത്രാരേഖകൾക്കും ഈടാക്കുന്ന ഫീസ് കേന്ദ്ര സർക്കാർ കുത്തനെ കൂട്ടി. പുതുക്കിയ നിരക്കുകൾ 1 പ്രാബല്യത്തിൽ വരും. 18 വയസ്സും അതിൽ കൂടുതലുമുള്ളവർക്ക് 36 പേജുള്ള പുതിയ പാസ്പോർട്ടിനും പുതുക്കി നൽകുന്നതിനുള്ള ഫീസ് 1500 രൂപയിൽ നിന്ന് 2500 ആക്കി. തൽക്കാൽ സേവനത്തിന് 5000 രൂപ നൽകണം. 60 പേജുള്ള പാസ്പോർട്ടിന്റെ ഫീസ് 2000 രൂപയിൽ നിന്ന് 3500 ആക്കി. തൽക്കാൽ ഫീസ് 6000 രൂപ. 18 വയസ്സിൽ താഴെയുള്ളവരുടെ 36 പേജുള്ള പാസ്പോർട്ടിന് 1000 രൂപയ്ക്ക് പകരം 1750 രൂപ നൽകണം. തൽക്കാൽ ഫീസ് 4250 രൂപ. നഷ്ടപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്ത 36 പേജുള്ള പാസ്പോർട്ടിന് പകരം പുതിയത് ലഭിക്കാൻ സാധാരണ വിഭാഗത്തിൽ 5000 രൂപയും തൽക്കാലിൽ 7500 രൂപയും ഈടാക്കും. 60 പേജുള്ള പാസ്പോർട്ടിന് യഥാക്രമം 6000 രൂപയും 8500 രൂപയും നൽകണം. അന്ത്യോദയ അന്ന യോജന AAY പദ്ധതിക്ക് കീഴിലുള്ള മഞ്ഞക്കാട് കുടുംബങ്ങളിലെ ഓരോ അംഗത്തിനും ഓരോ മാസവും 7 കിലോ അരി വീതം നൽകുന്നത് പരിഗണനയിൽ. ഒരു കുടുംബത്തിന് 35 കിലോ അരിയെന്ന നിലവിലെ ഘടന മാറ്റിയാവും ഇത്. സാശ്രയ കോളേജുകളിലേക്കുള്ള ബാച്ചലർ ഓഫ് ഡിസൈൻ പ്രവേശനത്തിന് ഞായറാഴ്ച നടത്താനിരുന്ന പ്രവേശന പരീക്ഷ മാറ്റിവെച്ചു. LLB പ്രവേശന പരീക്ഷ അതേ ദിവസം നിശ്ചയിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് മാറ്റം. ഇരു പരീക്ഷകളും എഴുതാൻ വിദ്യാർത്ഥികൾ അവസരം തേടിയതോടെയാണ് മന്ത്രി റോജിയം ജോൺ ഇടപെട്ടത്. പരീക്ഷകൾക്കും കോഴ്സ് തിരഞ്ഞെടുപ്പുകൾക്കും എല്ലാവർക്കും അവസരം നൽകണമെന്ന് മന്ത്രി നിർദ്ദേശം നൽകി. മാറ്റിവെച്ച പ്രവേശന പരീക്ഷാ തീയതി പിന്നീട് അറിയിക്കും. പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് സറണ്ടർ സർട്ടിഫിക്കറ്റ്, ഗ്ലോബൽ എൻട്രി പ്രോഗ്രാം പരിശോധന, മറ്റനുബന്ധ സർട്ടിഫിക്കറ്റുകൾ എന്നിവയുടെ ഫീസ് 750 രൂപയാക്കി. സർട്ടിഫിക്കറ്റ് ഓഫ് ഐഡന്റിറ്റി ലഭിക്കാൻ 1000 രൂപ നൽകണം. ഇന്ത്യയിൽ നൽകുന്ന എമർജൻസി സർട്ടിഫിക്കറ്റിന് സാധാരണ ഫീസ് തുടർന്നും ഈടാക്കില്ല. പാസ്പോർട്ടിന്റെ കാലാവധിയിൽ മാറ്റമില്ല. മുതിർന്നവരുടെ പാസ്പോർട്ടിന് 10 വർഷവും പ്രായപൂർത്തിയാകാത്തവരുടെ പാസ്പോർട്ടിന് 5 വർഷവും 18 വയസ്സ് തികയുന്നതുവരെയോ ഏതാണോ ആദ്യം വരുന്നത് അതുവരെയായിരിക്കും കാലാവധി. കോപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ബോർഡിൽ അംഗങ്ങളായവരുടെ മക്കൾക്ക് ക്യാഷ് അവാർഡും സ്കോളർഷിപ്പും നൽകും. SSLC, +2 പരീക്ഷകളിൽ എല്ലാ വിഷയത്തിനും A+ നേടിയവർ, HTC ആൻഡ് BM JDC സഹകരണം ഐച്ഛികമായെടുത്ത ബിരുദ ബിരുദാനന്തര ബിരുദവും BTech, MTech, BSc, നഴ്സിംഗ്, MSc, നഴ്സിംഗ്, MBBS, BDS, BAMS, BHMS, BVSc കോഴ്സുകൾക്കും മറ്റ് ബിരുദ ബിരുദാനന്തര കോഴ്സുകൾക്കും ഉയർന്ന മാർക്ക് നേടിയവർക്കും ക്യാഷ് അവാർഡ് നൽകും. കലോത്സവങ്ങളിൽ എ ഗ്രേഡ് നേടിയവർക്കും കായിക മത്സരങ്ങളിലെ വിജയികൾക്കും സമ്മാനവുമുണ്ട്. സർവീസിൽ ഇരിക്കെ മരിച്ചവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സ്കോളർഷിപ്പും നൽകും. പശ്ചിമേഷ്യൻ യുദ്ധപശ്ചാത്തലത്തിൽ ഗാർഹികേതര LPG വിതരണത്തിന് ഏർപ്പെടുത്തിയ എല്ലാ നിയന്ത്രണങ്ങളും പിൻവലിച്ചതായി കേന്ദ്ര സർക്കാർ. പ്രതിസന്ധിക്ക് മുൻപുണ്ടായിരുന്ന പോലെ വിതരണം പുനഃസ്ഥാപിച്ചു. പ്രതിസന്ധിയുടെ തുടക്കത്തിൽ നിർത്തിവച്ച വൻകിട LPG വിതരണം മുൻപുണ്ടായിരുന്നതിന്റെ 50% പുനരാരംഭിച്ചു. ഇന്ന് മുഹറം. മുഹറമായതിനാൽ ഇന്ന് പൊതു അവധിയാണ്. നേരത്തെ വ്യാഴാഴ്ചയായിരുന്നു അവധി നിശ്ചയിച്ചിരുന്നത്. സർക്കാർ കലണ്ടറിലും 25 അവധി. മാസപ്പിറവി കണ്ടതനുസരിച്ച് മുഹറം 10 വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ് അവധിയിൽ മാറ്റം വരുത്തിയത്. ബാങ്കുകൾക്ക് അവധിയില്ലാത്തതിനാൽ പതിവ് പോലെ പ്രവർത്തിക്കും. നീറ്റ് യു ജി പുനഃപരീക്ഷയുടെ ഉത്തരസൂചിക നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തുവിട്ടു. പുനഃപരിശോധന വേണമെന്ന് താൽപര്യപ്പെടുന്നവർ ഓരോ ചോദ്യത്തിനും 200 രൂപ ഫീസ് അടയ്ക്കണം. 28 വരെയാണ് അപേക്ഷിക്കാനുള്ള സമയം. NTA പുറത്തുവിട്ട ഉത്തരസൂചികയിലെ ഉത്തരം തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ വിദ്യാർത്ഥിക്ക് തുക തിരിച്ചു നൽകും. ഇക്കൊല്ലത്തെ ജലോത്സവ സീസണിന് തിങ്കളാഴ്ച നടക്കുന്ന ചമ്പക്കുളം മൂലം ജലോത്സവത്തോടെ തുടക്കമാകും. കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ ജലോത്സവങ്ങളിലൊന്നാണ് ചമ്പക്കുളം പമ്പേറ്റിൽ മിഥുനമാസത്തിലെ മൂലം നാളിൽ നടക്കുന്ന ജലോത്സവം. ചുണ്ടൻ വള്ളങ്ങൾക്ക് പുറമെ വെപ്പ്, ഇരുട്ടുകുത്തി, ചുരുളൻ തുടങ്ങി വിവിധ വിഭാഗങ്ങളിലെ വള്ളങ്ങളും മത്സരത്തിൽ പങ്കെടുക്കും. തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ ചിത്തിരതിരുനാൾ ബാലരാമവർമ്മ 1952 തുടക്കമിട്ട രാജപ്രമുഖൻ ട്രോഫിക്ക് വേണ്ടിയാണ് ചുണ്ടൻ വള്ളങ്ങൾ മാറ്റിരിക്കുന്നത്. 7 ചുണ്ടനുകളാണ് ഇത്തവണ പങ്കെടുക്കുക. ബ്രസീലിന്റെ 3 വർഷത്തോളം ബ്രസീലിന്റെ മഞ്ഞക്കുപ്പായത്തിൽ നിന്ന് പരിക്കുമൂലം വിട്ടുനിൽക്കേണ്ടി വന്ന സൂപ്പർ താരം നെയ്മർ ഇന്നലെ സ്കോട്ട്ലാൻഡിനെതിരായ ലോകകപ്പ് മത്സരത്തോടെ ദേശീയ ടീമിൽ തിരിച്ചെത്തി. 76-ാം മിനിറ്റിൽ മാത്യൂസ് കുഞ്ഞിക്ക് പകരക്കാരനായി കളത്തിലേക്കെത്തിയ നെയ്മറിനെ വൻ ഖരഘോഷത്തോടെയാണ് മയാമിയിലെ ഗാലറി സ്വീകരിച്ചത്. വനിതാ 2020 ലോകകപ്പിൽ ഇന്നലെ 5 വിക്കറ്റിന് ബംഗ്ലാദേശിനെ തോൽപ്പിച്ച് ഇന്ത്യ. ടോസ് നേടിയ ബംഗ്ലാദേശ് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. 20 ഓവറിൽ 136-8 എന്ന സ്കോറെ അവർക്ക് ഉയർത്താനായുള്ളൂ. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 19 പന്തുകളും 5 വിക്കറ്റുകളും ശേഷിക്കെ ലക്ഷ്യം കണ്ടു. ലോകകപ്പിൽ ഇന്ന് യൂറോപ്പിലെ ഏറ്റവും മികച്ച 2 യുവ സ്ട്രൈക്കർമാരുടെ നേർക്കുനേർ പോരാട്ടം. ഫ്രാൻസും നോർവേയും തമ്മിലുള്ള ഗ്രൂപ്പ് ഐ പോരാട്ടമാണ് കിലിയൻ എംബാപ്പയും എർലിംഗ് ഹാലൻഡും തമ്മിലുള്ള പോരാട്ടമായി വിലയിരുത്തപ്പെടുന്നത്. ഇത്രയും പ്രധാന വാർത്തകൾ ശ്രോതാക്കളിലേക്ക് എത്തിച്ചുകൊണ്ട് ഇന്നത്തെ പത്രവിശേഷങ്ങളിൽ നിന്ന് വിട പറയുന്നു ആർജെ അമൃത കാർത്തിക. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല. നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷനില്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസായാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.
2: ഗുഡ് മോർണിംഗ്. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്, കൂടെയുള്ളത് ദീപ. ഏറ്റവും മനോഹരമായ ദിവസം അത് നമ്മൾ എപ്പോഴും ആശംസിക്കുന്നതാണല്ലേ. അതുകൊണ്ട് ഞാനിന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം മനോഹരമാക്കാൻ നിങ്ങൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്നാണ്. കാരണം ഒരു ദിവസം അത് നല്ലതാവണോ മോശമാവണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയല്ലേ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ്. നല്ല കാര്യങ്ങൾ കേൾക്കണം, അതുപോലെ അറിയണം, പ്രവർത്തിക്കണം. ഇത് മൂന്നും ആകുമ്പോൾ നമ്മൾ ഹാപ്പി ആയിരിക്കും. മറിച്ച് രാവിലെ തന്നെ എഴുന്നേറ്റ് നമുക്ക് കുറച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കേണ്ടി വരും, അതനുസരിച്ച് നമ്മൾ ചിലപ്പോൾ പ്രവർത്തിക്കേണ്ടി വരും. അത് ആയിക്കഴിഞ്ഞാൽ നമ്മളുടെ അന്നത്തെ ദിവസം കൊളായി എന്ന് പറയാം. പക്ഷേ നല്ല കാര്യങ്ങൾ കേൾക്കാൻ ശ്രമിക്കുമ്പോൾ, അത് മാത്രമല്ല ഇനിയിപ്പോൾ മോശമായിട്ടുള്ള ഒരു കാര്യം കേട്ടാലും അതിനെ മാറ്റിക്കളഞ്ഞിട്ട് നല്ലതിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് ഒരു ദിവസം നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്നത്. അപ്പൊ ഇന്നും അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്.

അങ്ങനെ നമ്മൾ മൊഴിമുത്തിലേക്ക് വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. വിക്ടർ ഫ്രാങ്കൽ, അദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതിജീവനത്തിന്റെ അർത്ഥം, അതാണ് വിക്ടർ ഫ്രാങ്കൽ. അദ്ദേഹം പ്രശസ്തനായ ഓസ്ട്രിയൻ സൈക്യാട്രിസ്റ്റ് ആയിരുന്നു. നമ്മുടെ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നാസികൾ അദ്ദേഹത്തെ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് അയച്ചു. ശരിക്കും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭീകരാവസ്ഥയായിരുന്നു അത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടിണി, രോഗം, മരണം, ഇതെല്ലാം നമ്മുടെ ചുറ്റിലും ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും ഉണ്ടാവുന്നത്? ആ ഒരു അവസ്ഥയിൽ എല്ലാവരും തളർന്നു വീഴുമല്ലേ. അപ്പൊ ഈ ഒരു അവസ്ഥയിലും എല്ലാവരും തളർന്നു വീണപ്പോൾ ഫ്രാങ്കൽ ഒരു കാര്യം തിരിച്ചറിഞ്ഞു. നമുക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയില്ലായിരിക്കാം, അതൊന്നും നമ്മുടെ കൺട്രോളിൽ വരുന്ന കാര്യമല്ല. പക്ഷേ അതിനോടൊക്കെ എങ്ങനെ പ്രതികരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരം അത് നമ്മുടെ കൈകളിലാണല്ലേ. അത് വളരെയേറെ അദ്ദേഹത്തെ ചിന്തിപ്പിക്കുകയും അവിടെ വെച്ച് മാൻസ് സെർച്ച് ഫോർ മീനിങ് എന്ന പുസ്തകം എഴുതുകയും ചെയ്തു. ഏത് മോശം അവസ്ഥയാണേലും ആ അവസ്ഥയിൽ നമുക്കൊരു ജീവിതം കണ്ടെത്താൻ കഴിഞ്ഞാൽ ഏത് കഷ്ടപ്പാടിനെയും അതിജീവിക്കാൻ മനുഷ്യന് കഴിയും. അത് വിക്ടർ ഫ്രാങ്കൽ എന്ന മനുഷ്യൻ അവിടെ തെളിയിക്കുകയും ചെയ്തു. ആ മോശം അവസ്ഥയിലും അവിടെ എന്താണ് സന്തോഷിക്കാനുള്ളത് എന്നാണ് അദ്ദേഹം കണ്ടെത്തിയത്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഉള്ളില് എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കാനുള്ള ഒരു അധികാരം അത് നമുക്ക് മാത്രമാണുള്ളത്. നമ്മുടെ ചുറ്റിലും പലതും ഉണ്ടാവും, നമ്മളെ തകർത്താനും തളർത്താനും ഒക്കെ പല കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ തീരുമാനം അത് നമ്മളെ തന്നെയാണ് എടുക്കേണ്ടത്. കേട്ടുകൊണ്ടിരിക്കുന്നത് മൊഴിമുത്ത്.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല.
3: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
4: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗമുണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്ക്, ഉദര കരൾ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

അങ്ങനെ പാട്ടൊക്കെ കേട്ട് നമ്മൾ മുഴിമത്തിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. സാഹചര്യങ്ങൾ നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ്, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്റെ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു അതുകൊണ്ട് എനിക്ക് അവിടെ വരാൻ പറ്റിയില്ല, എന്റെ സിറ്റുവേഷൻ മോശമാണ്. അപ്പൊ ഈ സാഹചര്യം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഈ സാഹചര്യങ്ങൾ അതെപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല. മോശം അവസ്ഥ നേരിടാത്ത ഒരാള് പോലും ഉണ്ടാവില്ല ഈ ഭൂമിയിൽ. പക്ഷെ അതിനെയൊക്കെ എങ്ങനെ നേരിടണം എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ മനോഭാവമാണ്, നമ്മുടെ ആറ്റിറ്റ്യൂഡാണല്ലേ. ഏത് പ്രതിസന്ധിയിലും ഒരു ചെറിയ സന്തോഷമെങ്കിലും ഉണ്ടാവും. പക്ഷെ നമ്മളെപ്പോഴും എന്താണെന്നറിയോ, നമ്മളൊക്കെ പ്രശ്നങ്ങളെ വലുതായിട്ട് കാണും. ഇപ്പോൾ ഒരു ദിവസം നമുക്ക് എന്തൊക്കെ സംഭവിച്ചു എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ വരുന്നത് നമുക്കുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും, അല്ലെങ്കിൽ നമുക്കുണ്ടായ വിഷമങ്ങളായിരിക്കും. അതിൻ്റെ ഇടയിൽ ഒന്ന് രണ്ട് സന്തോഷങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒന്ന് രണ്ട് നമുക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ ആ ദിവസത്തിൽ നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. അത് ചെറുതായതുകൊണ്ട് നമ്മൾ അതിനെ കാണാതെ പോകും. ആ സന്തോഷത്തെ കാണാതെ പോകുന്നതുകൊണ്ടാണ് നമുക്കത് കണ്ടുപിടിക്കാൻ കഴിയാത്തത്. അങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് പലരും ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നത്. കാരണം അവരന്നത്തെ ദിവസത്തെ പ്രശ്നങ്ങളെ മാത്രമേ മനസ്സിലേക്ക് എടുക്കുന്നുള്ളൂ. ആ പ്രശ്നത്തിന്റെ ഇടയിലും നമുക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന, നമുക്ക് സന്തോഷം തരുന്ന, നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒന്ന് രണ്ട് ആൾക്കാരെങ്കിലും ഉണ്ടാവും. അതിനെക്കുറിച്ച് നമ്മൾ എപ്പോഴും മറന്നുപോകും. അതെപ്പോഴും അങ്ങനെയാണ്. അപ്പൊ ശരിക്കും ഒരു ദിവസത്തെക്കുറിച്ച് നമ്മളൊന്ന് ബാക്കിലോട്ട് ചിന്തിക്കുമ്പോൾ, ഇനി മുതൽ സങ്കടത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം ഇന്ന് എന്തൊക്കെ സന്തോഷമാണ് എൻ്റെ ലൈഫിൽ ഉണ്ടായത്. ഒന്നും ചിലപ്പം ഒരു ദിവസം ഉണ്ടായെന്ന് വരില്ല, പക്ഷെ അതിൽ പോലും എന്തെങ്കിലും ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവും, അത് ഉറപ്പാണ്. അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മക്ഫാസ്റ്റ് 90.4 ൽ.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: നമ്മൾ ഓരോ വ്യക്തികളെ കുറിച്ച് പറയുമ്പോൾ അവരനുഭവിച്ച കഷ്ടപ്പാട് ഇതൊക്കെ നമ്മളിങ്ങനെ മുഴിമുത്തൽ ചർച്ച ചെയ്യാറുണ്ടല്ലേ. ശ്രീനിവാസ രാമാനുജൻ സഭ്യതയുടെ അതിരുകൾ ഭേദിച്ച പ്രതിഭ എന്നാണ് അറിയപ്പെടുന്നത്. ശരിക്കും ഇന്ത്യൻ ഗണിതശാസ്ത്രത്തിലെ അത്ഭുതമാണ് രാമാനുജൻ. അദ്ദേഹം പഠിച്ചു വളർന്നത് ദാരിദ്ര്യവും അതുപോലെ

അവഗണനയും നിറഞ്ഞ ഒരു സാഹചര്യത്തിലായിരിക്കും. അവിടെയും ഒരു സാഹചര്യം വന്നു കേട്ടോ, സാഹചര്യം. ആ സാഹചര്യത്തിലാണ് അദ്ദേഹം പഠിച്ചു വന്നത്. വലിയ സർവകലാശാലയോ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ സൗകര്യങ്ങളോ ഒന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. സ്വന്തമായിട്ടുള്ള ബുദ്ധിശക്തി കൊണ്ടും അതിനേക്കാളുപരി കഠിനമായിട്ടുള്ള നേടണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടും അദ്ദേഹം ലോക പ്രശസ്തനായ ഗണിത ശാസ്ത്രജ്ഞനായി മാറി. ലണ്ടനിലെ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ എത്തിയപ്പോൾ പലരും അദ്ദേഹത്തെ അവിടുത്തെ ഓരോ രീതികളൊക്കെ വെച്ച് നോക്കി പരിഹസിച്ചു. കാരണം അവിടുത്തെ രീതികളും ഇദ്ദേഹത്തിന്റെ രീതികളും ഒക്കെ വെച്ചിട്ട് പരിഹസിച്ചു. പക്ഷെ അപ്പോഴും രാമാനുജൻ എന്ന് പറയുന്ന ആ പ്രതിഭ തന്റെ കണക്ക് കൂട്ടലുകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇന്നും ആധുനിക ശാസ്ത്രം പോലും വിസ്മയത്തോടെ കാണുന്ന പല സമവാക്യങ്ങളും അദ്ദേഹം അന്ന് കുറിച്ചിട്ടു. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയോ, ഒരു വലിയ സർട്ടിഫിക്കറ്റോ പശ്ചാത്തലമോ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള സാഹചര്യമോ ഒന്നുമല്ല ഒരുവനെ വലിയവനാക്കുന്നത്. നിങ്ങളിലെ കഴിവ്, അത് നിങ്ങൾ ആദ്യം തിരിച്ചറിയണം. അത് മറ്റുള്ളവർ പരിഹസിച്ചാലും തളരാതെ മുന്നോട്ട് പോകാൻ കഴിയണം. ഇപ്പൊ മറ്റുള്ളവർ പരിഹസിച്ച് തളർന്ന് ഞാൻ ഇങ്ങനെയാണ് എന്ന് അദ്ദേഹം ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ന് അദ്ദേഹം ഇങ്ങനെ, അല്ലെങ്കിൽ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ അദ്ദേഹം കുറിച്ചിട്ട പല സമവാക്യങ്ങളും ഇന്ന് മറ്റുള്ളവർ പഠിക്കുകയായിരുന്നു, അല്ലെങ്കിൽ അതൊരു ലോക പ്രശസ്തമായിട്ടുള്ള പല എഴുത്തുകളുമായിട്ട് മാറുകയായിരുന്നു അല്ലേ. അപ്പൊ അതൊന്നും അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ല. പിന്നെ അദ്ദേഹത്തിന് എന്തായിരുന്നു, സാഹചര്യങ്ങൾ മോശമായിരുന്നിട്ടും മനസ്സിലുള്ള ആഗ്രഹം, ആ ആഗ്രഹത്തിൽ തന്റെ കഴിവ്, തനിക്ക് വിശ്വാസം, ആ വിശ്വാസത്തിന്റെ പുറത്താണ് അദ്ദേഹം മുന്നോട്ട് പോയത്. അതായിരുന്നു അദ്ദേഹത്തിന്റെ സന്തോഷം. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: നമ്മൾ വലിയ വലിയ മോട്ടിവേഷൻ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പല കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഈ ജീവിതം എന്ന് പറയുന്നത് വലിയ വലിയ ഗുണപാഠങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്ന ഒരു പുസ്തകമാണ് എന്നൊന്നും കരുതണ്ട കേട്ടോ. അതായത് റിയൽ ആയിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമ്മളിപ്പോൾ ഓരോ മോട്ടിവേഷൻ സ്പീച്ച് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പലരുടെയും വിജയ കഥകളൊക്കെ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ ഓ നമുക്കും ഇങ്ങനെ ആവാം, അങ്ങനെയൊക്കെ നമുക്കും ഇങ്ങനെ ആവാം, പക്ഷെ അത് മാത്രമാണ് ജീവിതം എന്ന് വിചാരിക്കരുത്. അതായത് ചില ആളുകൾ കഠിനാധ്വാനം ചെയ്യും എന്നിട്ടും തോറ്റുപോകാറുണ്ട്, നമ്മൾ കണ്ടിട്ടില്ലേ. പക്ഷെ അദ്ദേഹം ആ സമയത്ത് മനസ്സിലാക്കേണ്ടത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു, ആ കഷ്ടപ്പാടിലാണ് കാര്യം, തോറ്റുപോയതിലല്ല. നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, കഷ്ടപ്പെട്ടിട്ടും നമ്മൾ തോറ്റുപോകുമ്പോൾ നമുക്ക് റിഗ്രറ്റ് അടിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി അതിൽ വേണ്ടിയിട്ട് കുറേ സമയം ചെലവഴിച്ചിട്ടുണ്ട്. പക്ഷെ ചില സമയത്ത് നമ്മൾ തോറ്റുപോയേക്കാം. ചില ആളുകൾ ഒരു കാരണവും ഇല്ലാതെ ഭാഗ്യവാനാവുകയും ചെയ്യുമല്ലേ. നമ്മൾ വിചാരിക്കും എന്ത് ഭാഗ്യവാനാണ്, അവൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല, എന്നിട്ടും അങ്ങനെയായി. ചരിത്രത്തിലെ ഏറ്റവും മികച്ച കഥകളും അതുപോലെ എല്ലാം വിജയത്തിൻ്റെതും മാത്രമല്ല, മറിച്ച് നമ്മൾ മനുഷ്യരുടെ വിചിത്രമായ തീരുമാനങ്ങളുടെയും ചിലപ്പോൾ ഒട്ടും യുക്തിയില്ലാതെ നടക്കുന്ന യാദൃശ്ചികമായിട്ടുള്ള കാര്യങ്ങൾ ചേർന്നതും ഒക്കെ ആയിരിക്കും. അതെല്ലാം കൂടി കൂടിച്ചേർന്നതിനെയാണ് നമ്മൾ ജീവിതം എന്ന് പറയുന്നത്. തോൽവി ഉണ്ടാവും, ജയമുണ്ടാകും, ഭാഗ്യം ഉണ്ടാവും, നിർഭാഗ്യം ഉണ്ടാവും, ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു ജീവിതം അതാണ് എല്ലാവർക്കും ഉള്ളത്. അത് മാറി മറിഞ്ഞുമൊക്കെ റാൻഡമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ എന്തായാലും ഇന്നത്തെ മൊഴിമുത്തിൽ നിന്ന് യാത്ര പറയാൻ സമയമായിരിക്കുകയാണ്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ദീപ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: കാടുതേറി, കടലു താണ്ടി, കാണാത്ത കാഴ്ചകൾ തേടി ഒരു സഞ്ചാരം.
1: ശുഭയാത്ര എല്ലാ ഞായറാഴ്ചയും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി 8:45. ആർ ജെ അമൃത കാർത്തിയക്കൊപ്പം ശുഭയാത്ര. റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്
2: 9:00. ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിൻടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, തിരുവല്ല.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്തോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിന്നൂർ.
1: സദ്വചനം നൽകുന്നത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.
4: നാം ചെറുപ്പം മുതലേ പലതും ഒളിച്ചു വയ്ക്കുവാൻ പരിശ്രമിക്കുന്നവരാണ് എന്ന് തോന്നുന്നു. പൂച്ച പാല് കുടിക്കുമ്പോൾ കണ്ണടച്ചാണ് കുടിക്കുന്നത് എന്ന് കേട്ടിട്ടുണ്ട്. തലയ്ക്കടി കിട്ടുമ്പോഴാണ് പൂച്ച അറിയുന്നത് താൻ കുടിച്ച കാര്യം നാട്ടുകാരറിഞ്ഞു എന്നുള്ളത്. അങ്ങനെ കൊണ്ടാലേ അറിയൂ, കണ്ടാലറിയില്ല എന്ന പ്രയോഗം നിലവിൽ വന്നു. ജീവിതത്തിന് മാറ്റം വരണമെങ്കിൽ നാം ആരെന്ന് നമുക്ക് തന്നെ മനസ്സിലാവണം. നാം ഒളിക്കുന്നതും ഒളിച്ചു വെക്കാൻ ഇഷ്ടപ്പെടുന്നതും നമ്മുടെ യഥാർത്ഥ രൂപത്തെയും ഭാവത്തെയും ആകുന്നുവെന്ന് നാം മനസ്സിലാക്കണം. ചെറുപ്പം മുതലേ നമ്മൾ ആരെയൊക്കെയോ പ്രീതിപ്പെടുത്താനോ ആരെയൊക്കെയോ ഭയന്നോ കാര്യങ്ങൾ നേടുവാനും ശ്രമിക്കുന്ന രീതി അഭ്യസിച്ചു വരുന്നു. ആ കൂട്ടത്തിൽ ചില മാതാപിതാക്കൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന്, മോന് പപ്പായോടാണോ ഇഷ്ടം, മമ്മിയോടാണോ എന്ന് ചോദിക്കുമ്പോൾ ഈ കുട്ടി എന്താണ് ഉത്തരം പറയുക? പപ്പയോട് കൂടുതൽ ഇഷ്ടമെന്ന് പറയാൻ പറ്റുമോ? മമ്മിയോട് കൂടുതൽ ഇഷ്ടമെന്ന് പറയാൻ പറ്റുമോ? അർത്ഥമില്ലാത്ത ചോദ്യമാണ്. പക്ഷേ എങ്കിലും ആ കുഞ്ഞ് പരിഭ്രമിക്കുകയാണ്. ആ കുഞ്ഞിനെ പാവകണക്ക് നമ്മൾ തുള്ളിപ്പിക്കുകയാണ്. അവൻ കാര്യസാധ്യത്തിന് വേണ്ടി ആരുടെ കൂടെയും അവൻ പിന്നീട് കൂടും. അവരുടെ ഇഷ്ടമനുസരിച്ച് അവൻ പ്രവർത്തിക്കും. ചെറുപ്പം മുതൽ തൻ്റെ യഥാർത്ഥ രൂപവും മുഖവും അവൻ മറയ്ക്കുവാനായിട്ട് ശ്രമിക്കും. ഇത് പ്രായമാകുമ്പോൾ വർദ്ധിച്ചു വരും. അപ്പോഴും അവന്റെ ചിന്ത ഇതുതന്നെയാണ്, എങ്ങനെ തന്റെ തനി സ്വരൂപത്തെ പുറത്തു കാണിക്കാതെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കാനും പ്രവർത്തിക്കാനും കഴിയും എന്നുള്ളത്. തമാശായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ 10 കൽപ്പനകളാണ് ദൈവം മോശയ്ക്ക് നൽകിയത്. അപ്പൊ ചില ധ്യാന ഗുരുക്കന്മാർ പറയാറുണ്ട്, 11-ാമതൊരു കൽപ്പന കൂടി തന്നിട്ടുണ്ട്. ആ കൽപ്പനയുടെ പേര്, ആ കൽപ്പന, "തൗ ഷാൽ നോട്ട് ബി കോട്ട്" നീ പിടിക്കപ്പെടരുത്, തെറ്റ് ചെയ്താലും നീ പിടിക്കപ്പെടരുത് എന്നുള്ളത്. തമാശനാണ്. സത്യത്തിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ദുഃഖങ്ങൾ നമ്മൾ ചെയ്ത തെറ്റിൻ്റെ കാര്യത്തെക്കുറിച്ചായിരിക്കില്ല, പിടിക്കപ്പെട്ടല്ലോ എന്നുള്ളതിനെ കുറിച്ചാണ്. ഇത് വലിയ ഗൗരവമുള്ള ഒരു കാര്യമാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന ഏറ്റവും വലിയ ഒരു ദുർവിധി ഇത് തന്നെയാണ്. അതായത്, ചങ്കൂറ്റത്തോടുകൂടി തെറ്റ് തെറ്റാണെന്ന് പറയുവാൻ സാധിക്കുക. താൻ തെറ്റ് ചെയ്തു എന്ന് പറയുന്നത് അത് മാന്യന്മാരുടെ ഒരു ഭാവമാണ്, പക്വത വന്നവരുടെ ഒരു ശൈലിയാണ്. ആർക്കും തെറ്റുവരാം, ആർക്കും കുറവുകൾ ഉണ്ടാവാം. എന്നാൽ അവയെ പൊതിയുകയല്ല വേണ്ടത്, അവയെ നേരിടുകയാണ് വേണ്ടത്, അതിനെ ഏറ്റെടുക്കുകയാണ് വേണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെയും, നമ്മൾ ഇങ്ങനെ ഒഴിഞ്ഞു മാറുകയും നമ്മുടേതല്ലാത്തൊരു വ്യക്തിത്വത്തിൽ കിടന്ന് കടിച്ചു തൂങ്ങുന്നതും എല്ലാം വളരെയേറെ ഭാരങ്ങളുണ്ടാക്കുന്നതാണ്. ഈ പൊയ്മുഖങ്ങൾ ചിലപ്പോഴൊക്കെ വലിയ വൈകാരികമായ സംഘർഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കും. ചിലരൊക്കെ അത് താങ്ങാനാവാതെ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെയെല്ലാം നമുക്ക് നമ്മോട് തന്നെ ഒരു ഇഷ്ടം തോന്നണം. നമുക്ക് നമ്മോട് തന്നെ ഒരു ഇഷ്ടമുണ്ടെങ്കിലേ നമുക്ക് മറ്റുള്ളവരെ ഇഷ്ടപ്പെടാൻ സാധിക്കുകയുള്ളൂ. നാം നമ്മോട് തന്നെ നമുക്കൊരിഷ്ടമില്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമുക്ക് എങ്ങനെ നമ്മളെ ഇഷ്ടപ്പെടാൻ സാധിക്കും? സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ദൈവം എപ്പോഴും നമ്മുടെ കൂടെയാണ്. നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ മൂലമല്ല ദൈവം നമ്മളെ ഇഷ്ടപ്പെടുന്നത്, നാം ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ടാണ്. അതൊരു വലിയ തിരിച്ചറിവാണ്. കർത്താവ് പറഞ്ഞിരിക്കുന്നു, ദൈവം പറഞ്ഞിരിക്കുന്നു വിശുദ്ധ വേദപുസ്തകത്തിൽ, പെറ്റമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനെ മറക്കാൻ സാധിക്കുമോ, ഇനിയും അവൾ മറന്നാൽ പോലും ഞാൻ നിന്നെ മറക്കില്ല എന്ന്. പെറ്റമ്മമാർ കുഞ്ഞുങ്ങളെ മറക്കുന്നതും അവൾ എൻ്റെയല്ല എന്ന് ആണയിട്ട് പറയുന്നതും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ശാപവാക്കുകൾ കൊണ്ട് പിറന്ന വയറിനെ ശവിക്കുന്നത് നാം ശ്രദ്ധിച്ചിട്ടുള്ളവരാണ്. എങ്കിലും ദൈവം പറയുന്നു, നീ എൻ്റേതാണ്, നിനക്ക് എത്ര കുറവുണ്ടെങ്കിലും ഇവിടെ നിന്നാണ് നമ്മൾക്ക് ഒരു വലിയ തിരിച്ചു നടത്തം ഉണ്ടാവേണ്ടത്. സ്നേഹമുള്ള സഹോദരങ്ങളെയും അതുകൊണ്ട് പൊയ്മുഖങ്ങളെ മാറ്റിവെക്കുവാൻ നാം തീർച്ചയായിട്ടും പരിശ്രമിക്കണം. ഒരു ദിവസം കൊണ്ട് നടന്നില്ലെങ്കിൽ പോലും എന്നെങ്കിലും ഒരു ദിവസമെങ്കിലും നമുക്ക് പറയാൻ കഴിയണം, ഇന്ന് ഞാൻ തന്നെയാണ് എന്ന്. കണ്ണാടിയിൽ കാണുന്ന ആ രൂപം യഥാർത്ഥത്തിൽ വികൃതമായി പോകാതിരിക്കുവാൻ നമുക്ക് ഒത്തിരിയേറെ ആത്മാർത്ഥതയുള്ളവരാവേണ്ടതുണ്ട്. കാൾ സ്യുങ് എന്ന് പറയുന്ന ഒരു വലിയ മനഃശാസ്ത്രജ്ഞൻ, അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, പുറത്തേക്ക് നോക്കുന്നവൻ സ്വപ്നം കാണും, അകത്തേക്ക് നോക്കുന്നവൻ ഉണർത്തപ്പെടും എന്ന്. പുറത്തേക്ക് നോക്കുന്നവരൊക്കെ സ്വപ്നം കാണുകയുള്ളൂ, ദിവാസ്വപ്നങ്ങൾ കൊണ്ട് അങ്ങനെ ഇരിക്കും. എന്നാൽ അകത്തേക്ക് നോക്കുന്നവൻ ഉണർത്തപ്പെടും എന്ന്. ഈ ഉള്ളിൻ്റെ ഉള്ളിലെ രഹസ്യങ്ങൾ തിരിച്ചറിഞ്ഞ് നല്ല വ്യക്തികളായിട്ട് തീരുവാൻ ദൈവം നമ്മെ ക്ഷണിക്കുകയാണ്, വിളിക്കുകയാണ്. നമ്മൾ ആരുടെ എല്ലാം മുമ്പിൽ ആരൊക്കെയായിട്ട് അഭിനയിച്ചാലും ഒരു നാള് ഈ മുഖം കീറുമുറിക്കപ്പെടും, ഈ പൊയ്മുഖങ്ങളൊക്കെ അടർന്നു വീഴും. അവിടെ മനഃചാഞ്ചല്യമില്ലാതെ മനസ്സമാധാനത്തോടുകൂടി നമുക്ക് നിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിപ്പോൾ മുതൽ തന്നെ പൊയ്മുഖങ്ങളെ ദൂരെ എറിയുവാനായിട്ടുള്ള ഒരു വലിയ മനസ്സ് നമുക്ക് ആവശ്യമാണ്. കൊറോണ കാലത്ത് മുഖം മൂടികളാണ് എല്ലാവരും ധരിച്ചിരിക്കുന്നത്. പക്ഷേ ഈ മുഖം മൂടുന്നത് നമ്മൾ മറ്റുള്ളവരിലേക്ക് രോഗങ്ങൾ സംക്രമിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, നമുക്ക് രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച മുഖാവരണങ്ങൾ അത് മറ്റുള്ളവരെ കാർന്നു തിന്നുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളും ഉപാധിയുമായിട്ട് തീരുന്നു. നമുക്കവയോടെല്ലാം സുല്ലിടാം, അത് വേണ്ട എന്ന് വയ്ക്കാം. നമുക്ക് കൂടുതൽ ആത്മാർത്ഥതയോടുകൂടി സത്യസന്ധതയോടുകൂടി നല്ല മനുഷ്യരായിട്ട് നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
1: സദ്വചനം നൽകിയത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: സീറോ ഡെലിവറി
3: യെസ്.
2: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
3: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
2: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
3: ഫോൺ 7012586661.
2: സീറോ ഡെലിവറി, എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
1: ഇന്ന് മുഹറം. ഈ ദിനത്തിൽ ആലപ്പുഴ പാലസ് ജുമാ മസ്ജിദ് ചീഫ് ഇമാം സുബൈർ ഹാഷ്മി നൽകുന്ന മുഹറം ദിന സന്ദേശം.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹിജ്റ കലണ്ടർ പ്രകാരം പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് മുസ്ലിം സമൂഹം. 1447 നിന്നും 1448 പ്രവേശനം ലോക മാനവിക സമൂഹത്തിന് സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ദിനങ്ങളാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹിജ്റ എന്നത് കേവലം ഒരു യാത്രയോ ഒളിച്ചോട്ടമോ ആയിരുന്നില്ല, മറിച്ച് ഇസ്ലാമിക ചരിത്രത്തിലെ വലിയൊരു വിപ്ലവമായിരുന്നു. വെറും ഭൂമിശാസ്ത്രപരമായ മാറ്റവുമില്ല, മറിച്ചൊരു പുതിയ സംസ്കാരത്തിൻ്റെയും രാഷ്ട്രീയ വ്യവസ്ഥയുടെയും തുടക്കമായിരുന്നു. മക്കയിലെ പീഡനങ്ങളിൽ നിന്നും അടിച്ചമർത്തലുകളിൽ നിന്നും മോചനം നേടി സ്വന്തം വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് ഒരു ജനവിഭാഗം നടത്തിയ യാത്രയായിരുന്നു ഹിജ്റ എന്നുള്ളത്. ഭൗതികമായും ആത്മീയമായും ജീവിത ശീലങ്ങളെ ചിട്ടപ്പെടുത്താൻ ഈ മുഹറം നമുക്ക് പ്രചോദനമാകണം. ആരോഗ്യവും സമ്പത്തും നഷ്ടപ്പെടുത്തുന്ന അനാവശ്യ വിനോദങ്ങളും ആസ്വാദനങ്ങളും തർക്കങ്ങളും വിശ്വാസിയുടെ ആത്മീയ ചൈതന്യം കെടുത്തിക്കളയും. അയൽവാസി, കുടുംബം, സൗഹൃദം തുടങ്ങിയ സാമൂഹിക ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാക്കാനും ആത്മീയമായ ഉന്നതി കരസ്ഥമാക്കാനും പുതുവർഷം പ്രചോദനമാകണം. ജീവിതത്തിലെ ഓരോ നിമിഷവും പാരത്രിക ലോകത്ത് പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമാക്കി മാറ്റാൻ വിശ്വാസിക്ക് കഴിയും. കർമ്മങ്ങൾ ചെയ്യുമ്പോഴുള്ള നിയ്യത്താണ് അതിന് പ്രധാനം. സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കലും സഹധർമ്മിണിക്ക് ഭക്ഷണം കൊടുക്കലും വഴിയിലെ തടസ്സം നീക്കലുമെല്ലാം പുണ്യമായി മാറുന്നത് അങ്ങനെയാണ്. സംതൃപ്ത ജീവിതത്തിലേക്കുള്ള ഒരു പ്രവേശികയാവട്ടെ ഈ പുതുവർഷം എന്ന് നമുക്ക് ആശംസിക്കാം. ഓരോ മുഹറമും ഓരോ വർഷത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. സിസ്റ്റാവ് സമ്മാനിച്ച പരിമിതമായ ആയുസ്സിൽ നിന്ന് ഒരു വർഷം കൊഴിഞ്ഞു പോകുമ്പോൾ കഴിഞ്ഞ വർഷം എപ്രകാരമാണ് വിനിയോഗിച്ചതെന്ന വിചിന്തനം അനിവാര്യമാണ്. ചെയ്തുപോയ പാപങ്ങളിൽ നിന്ന് ആത്മാർത്ഥമായി പാപമോചനം തേടാനും ഖേദിച്ചു മടങ്ങാനും ഈ മാസം ഉപയോഗപ്പെടുത്തണം. അചഞ്ചലമായ വിശ്വാസവും അർപ്പണബോധവും വഴി വിജയം ഭരിച്ച മഹാന്മാരുടെ ജീവിതപാഠങ്ങൾ വായിച്ചെടുക്കണം. തിരുത്താനുള്ളത് തിരുത്തിയും കൂട്ടിച്ചേർക്കാനുള്ളത് കൂട്ടിച്ചേർത്തും ജീവിതം ചിട്ടപ്പെടുത്തണം. അതിന് നാഥൻ നമ്മെ സഹായിക്കട്ടെ.
1: ശ്രോതാക്കൾ കേട്ടത് ആലപ്പുഴ പാലസ് ജുമാ മസ്ജിദ് ചീഫ് ഇമാം സുബൈർ ഹാഷ്മി നൽകിയ മുഹറം ദിന സന്ദേശം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: ഹലോ, റേഡിയോ മാക് ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡി ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. മെഡി ടോക്കിൽ ഇന്ന് കൂടെയുള്ളത് ഞാൻ ആർജി അപർണയാണ് കേട്ടോ. ഇന്ന് നമ്മൾ മെഡി ടോക്കിലൂടെ സംസാരിക്കാൻ പോകുന്ന വിഷയം റൂട്ട് കനാൽ എന്തിനാണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് നമ്മളോട് കൂടുതൽ സംസാരിക്കാനായിട്ട് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് പുഷ്പഗിരി കോളേജ് ഓഫ് ഡെന്റൽ സയൻസസിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജെറിൻ അബ്രഹാം ജോർജും അതുപോലെ തന്നെ ഹൗസ് സർജൻ ഡോക്ടർ മഹിമ മറിയം സുനിലുമാണ്. ഏറെ സ്നേഹത്തോടെ നമുക്ക് ഇരുവരെയും സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ.
2: നമസ്കാരം അപർണ.
1: ഡോക്ടർ, എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത് എന്തിനാണ് നമ്മൾ റൂട്ട് കനാൽ ചെയ്യുന്നത്, ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഒന്ന് പറയാമോ?
2: എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ചോദ്യമാണ്, പല്ലുവേദന വന്നാൽ പല്ല് പറിച്ചു കളഞ്ഞാൽ പോരെ, അഥവാ എന്തിനാണ് റൂട്ട് കനാൽ ചികിത്സ ചെയ്യുന്നത്. എനിക്ക് പറയാനുള്ള അപർണ, നമ്മുടെ ശരീരത്തിലെ മറ്റേത് അവയവത്തെ പോലെ തന്നെ നമ്മുടെ പല്ലുകൾ വളരെ വിലപ്പെട്ടതാണ്. കഴിയുന്നത്ര കാലം സ്വന്തം പല്ലുകൾ സംരക്ഷിച്ച് നിലനിർത്തുന്നതാണ് ആധുനിക ദന്ത ചികിത്സയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. പല്ലിലുണ്ടാവുന്ന ആഴത്തിലുള്ള കേടോ അണുബാധയോ ഉണ്ടാവുമ്പോൾ പല്ലിന്റെ ഉള്ളിലുള്ള ഞരമ്പുകൾ അടങ്ങിയ ഭാഗത്തെ ബാധിക്കാം. അത്തരം സാഹചര്യത്തിൽ പല്ല് നഷ്ടപ്പെടാതെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന ചികിത്സയാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്. ഈ കേട് മൂലം ഉണ്ടാകുന്ന വേദന റൂട്ട് കനാൽ ചെയ്യുന്നതിലൂടെ നമുക്ക് മാറ്റാൻ സാധിക്കും. ആ പല്ല് വായിൽ തന്നെ നിലനിർത്താനും സാധിക്കും. ഇന്ന് നമുക്ക് റൂട്ട് കനാൽ ചികിത്സ എന്താണ്, എന്തുകൊണ്ടാണ് അത് ആവശ്യം, അതിനെക്കുറിച്ചുള്ള പൊതുവായ സംശയങ്ങൾ എന്തൊക്കെയാണെന്ന് കുറിച്ച് ലളിതമായി മനസ്സിലാക്കാം.
1: ഓക്കെ, എന്തായാലും നമുക്കിപ്പോ ജെറിൻ ഡോക്ടർ ഒരു ആമുഖമൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് മഹിമ ഡോക്ടറിൽ നിന്ന് ചോദിച്ചറിയാം. നമസ്കാരം ഡോക്ടർ.
3: നമസ്കാരം പറഞ്ഞ.
1: ഓക്കെ, എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത് നമുക്ക് റൂട്ട് കനാൽ ചികിത്സ ആവശ്യമാണെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും?
3: തുടർച്ചയായ പല്ലുവേദന, ചൂടോ തണുപ്പോ കഴിക്കുമ്പോൾ നീണ്ടു നിൽക്കുന്ന വേദന, കടിക്കുമ്പോഴുള്ള പല്ലുവേദന, മോണയിലെ വീക്കം എന്നിവ റൂട്ട് കനാൽ ചികിത്സ ആവശ്യമായി വരാനുള്ള പ്രധാന ലക്ഷണങ്ങളാണ് പറഞ്ഞത്.
1: ആണ്. ഓക്കെ, ഈ സാധാരണ നമ്മൾ റൂട്ട് കനാൽ ചെയ്യുന്നത് പല്ലിന് ദ്വാരം ഉണ്ടാകുമ്പോഴാണല്ലോ. അപ്പൊ എല്ലാ ദ്വാരങ്ങൾക്കും, അതായത് പല്ലിൽ വരുന്ന എല്ലാ തരം ദ്വാരങ്ങൾക്കും ഈ റൂട്ട് കനാൽ ആവശ്യമായിട്ട് വരും?
3: അല്ല, ദ്വാരം പല്ലിന്റെ പുറം ഭാഗത്ത് മാത്രം ഒതുങ്ങുന്നുണ്ടെങ്കിലാണെങ്കിൽ ഫില്ലിംഗ് മതിയാകും, അതായത് റെസ്ട്രേഷൻ മതിയാകും. എന്നാൽ ദ്വാരം പല്ലിന്റെ ഉള്ളിലുള്ള നാഡി ഭാഗമായ പൾപ്പിലേക്ക് എത്തിയാൽ റൂട്ട് കനാൽ ചികിത്സ ആവശ്യമായി വരും.
1: ഓക്കെ, ഇപ്പൊ വേദനയാണ് അതിന്റെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ എല്ലാ വേദനയും ഇപ്പോ റൂട്ട് കനാൽ ചികിത്സയുടെ ഒരു സൂചനയാണോ, അല്ലെങ്കിൽ റൂട്ട് കനാൽ ചെയ്യണം എന്നതിനുള്ള ഒരു സൂചന ആയിട്ട് നമുക്ക് കാണാൻ പറ്റുമോ?
3: അല്ല, പ്രത്യേകിച്ച് രാത്രിയിൽ വർദ്ധിക്കുന്നതോ മരുന്ന് കഴിച്ചാലും പൂർണ്ണമായി മാറാത്തതോ ആയ വേദനയാണെങ്കിൽ നമ്മൾക്ക് റൂട്ട് കനാൽ ചെയ്യണം എന്നുള്ളൊരു ഇൻഡിക്കേഷൻ ആവാം.
1: ഓക്കെ ഡോക്ടർ, അപ്പൊ ഈ പല്ല് റൂട്ട് കനാൽ ചെയ്യണതിന്റെ അടിസ്ഥാന വേദനയാണെന്നല്ലോ പറഞ്ഞത്, അപ്പൊ അതാണ് അതിന്റെ ഒരു പ്രധാന ലക്ഷണം. പക്ഷെ ഈ വേദന ഇല്ലാത്ത പല്ലുകളിൽ ഇങ്ങനെ റൂട്ട് കനാൽ ചെയ്യേണ്ടി വരുമോ?
3: തീർച്ചയായും വേദന ഇല്ലാത്ത പല്ലുകളിലും ചിലപ്പോൾ റൂട്ട് കനാൽ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ പല്ലിന്റെ നാഡി പൂർണ്ണമായി നശിച്ചാൽ വേദന ഇല്ലാതാകാം. എന്നാൽ അണുബാധ പല്ലിന്റെ വേരിന്റെ അറ്റത്ത് നിലനിൽക്കുകയും എല്ലിലേക്ക് വ്യാപിക്കുകയും ചെയ്യാം. എക്സ്റേ പരിശോധനയിലൂടെയാണ് ഇത്തരം അവസ്ഥകളെ പലപ്പോഴും നമ്മൾ കണ്ടെത്തുന്നത്. അതിനാൽ വേദന ഇല്ലാത്തത് കൊണ്ട് മാത്രം പല്ല് ഹെൽത്തി ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല.
1: ഓക്കെ ഡോക്ടർ, ഇപ്പൊ നമുക്ക് തുടക്കത്തിൽ ജെറിൻ ഡോക്ടർ ഒരു ഇൻട്രൊഡക്ഷൻ തന്നപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല്ല് പറിച്ചു കളയണേക്കാളും നല്ലത് അത് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതാണ് എന്ന്. അപ്പൊ എന്താണ് ഈ പല്ല് പറിച്ചു കളയുമ്പോൾ, അല്ലെങ്കിൽ അതല്ലാതെ ഇതിൽ ട്രീറ്റ്മെന്റിലേക്ക് പോകുന്നതിന്റെ പ്രയോജനം എന്താണ്?
3: അപർണ, നമ്മുടെ സ്വാഭാവിക പല്ലുകൾക്ക് പകരം മറ്റൊന്നുമില്ല. ഒരു പല്ല് നഷ്ടപ്പെട്ടാൽ ചവയ്ക്കാനുള്ള കഴിവ് കുറയാം, സമീപ പല്ലുകൾ നീങ്ങാനും സാധ്യതയുണ്ട്. പിന്നീട് കൃത്രിമ പല്ലുകളോ ഇംപ്ലാന്റുകളോ ഒക്കെ ആവശ്യമായി വരാം. അതിനാൽ സാധ്യമായിടത്തോളം സ്വന്തം പല്ല് സംരക്ഷിക്കുക എന്നത് തന്നെയാണ് ദന്ത ചികിത്സയുടെ ലക്ഷ്യം. റൂട്ട് കനാൽ ചികിത്സ അതിനെ സഹായിക്കുന്ന ഒരു പ്രധാന ചികിത്സാ രീതിയാണ്.
1: ഓക്കെ, ഇപ്പൊ ഡോക്ടർ ഇപ്പൊ റൂട്ട് കനാലിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പൊ എനിക്ക് വന്നൊരു സംശയമാണ്, ഇതിപ്പോ വൈകിച്ചത് കൊണ്ട് എന്തെങ്കിലും ഒക്കെ ഒരു പ്രശ്നം ഉണ്ടാകുമോ? ഇപ്പൊ എല്ലാരും ഇതൊക്കെ അങ്ങ് സാരയില്ല പോട്ടെ എന്ന് പറഞ്ഞ് വെക്കുന്ന ഒരു കാര്യമാണ്. ഇത് വൈകിച്ചതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ?
3: ചികിത്സ വൈകിക്കുമ്പോൾ അണുബാധ കൂടുതൽ വ്യാപിക്കാം. മോണയിലും താടിയലിലും വീക്കം ഉണ്ടാകാം. ചിലപ്പോൾ പഴുപ്പ് രൂപപ്പെടുകയും മുഖം വീർക്കുകയൊക്കെ ചെയ്യാം. അവസാനം പല്ല് രക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യം വരെ ഉണ്ടായെന്ന് വരാം. അതിനാൽ സമയബന്ധിതമായ ചികിത്സ വളരെ പ്രധാനമാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റിൽ.
1: ഓക്കെ ഡോക്ടർ, അപ്പൊ എന്തെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡോക്ടർ സംസാരിച്ച്. അപ്പൊ എന്തെങ്കിലും നമുക്ക് ഈ ഒരു വിഷയത്തിന്റെ ബാക്കി ഒരു കൺക്ലൂഷൻ നമുക്ക് ജെറിൻ ഡോക്ടറിൽ നിന്ന് കേൾക്കാം.
2: റൂട്ട് കനാൽ ചികിത്സയെക്കുറിച്ചുള്ള ഇന്നത്തെ ചർച്ചയിൽ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. റൂട്ട് കനാൽ ചികിത്സ എന്നത് ഒരു പല്ല് സംരക്ഷിക്കാനുള്ള ചികിത്സയാണ്, പല്ല് നഷ്ടപ്പെടുത്താനുള്ളതല്ല. പല്ലിലെ അണുബാധയോ ഞരമ്പുകളുടെ കേടുപാടുകളോ ഉണ്ടാകുമ്പോൾ സമയബന്ധിതമായ ചികിത്സ തേടിയാൽ സ്വന്തം പല്ല് തന്നെ വർഷങ്ങളോളം നമുക്ക് നിലനിർത്താൻ കഴിയും. അതിനാൽ പല്ലുവേദന, ചൂടും തണുപ്പും തട്ടുമ്പോഴുള്ള അസ്വസ്ഥത, മോണയിലെ വീക്കം തുടങ്ങിയ ലക്ഷണങ്ങളെ ഒരിക്കലും അവഗണിക്കരുത്. ഓർക്കുക, സ്വന്തം പല്ലുകളാണ് ഏറ്റവും മികച്ചത്. അവ സംരക്ഷിക്കുകയാണ് ഏറ്റവും നല്ല ദന്ത ചികിത്സ. അതുകൊണ്ട് തന്നെ പല്ലിന് എന്തെങ്കിലും അസ്വസ്ഥത അനുഭവപ്പെടുമ്പോൾ ചികിത്സ വൈകിക്കാതെ ഒരു ദന്ത ഡോക്ടറിനെ സമീപിക്കുക. വാ, നല്ല ശുചിത്വവും ആയി പാലിക്കുക. 6 മാസത്തിലൊരിക്കൽ ദന്ത പരിശോധന നടത്തുകയും ചെയ്യുക. ആരോഗ്യകരമായ ഒരു പുഞ്ചിരിയും ഒരു നല്ല ഓറൽ ഹൈജീനും എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കും.
1: ഓക്കെ ഡോക്ടർ, താങ്ക് യു. റൂട്ട് കനാൽ എന്തിനാണ് ചെയ്യുന്നത് എന്ന വിഷയത്തെ കുറിച്ചാണ് ശ്രോതാക്കൾ ഇതുവരെ മെഡിടോക്കിലൂടെ കേട്ടുകൊണ്ടിരുന്നത്. ഇന്ന് മെഡിടോക്കിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് പുഷ്പഗിരി കോളേജ് ഓഫ് ഡെന്റൽ സയൻസസിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജെറിൻ എബ്രഹാം ജോർജും അതുപോലെ തന്നെ ഹൗസ് സർജൻ ഡോക്ടർ മഹിമ മറിയം സുനിലുമാണ്. ഒരിക്കൽ കൂടി ഇരുവരോടും നന്ദി പറഞ്ഞുകൊണ്ട് മെഡിടോക്കിൽ നിന്നും വിട പറയുന്നു ആർ ജെ അപർണ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
1: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്, കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യം

മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: ഓരോ ദേശത്തിനും ഒരു കഥയുണ്ട്. കാലം പറഞ്ഞുപോയ കഥ, മറന്നുപോയ വഴികളിലും പേരുകളിലും ഇപ്പോഴും ജീവിക്കുന്ന കഥ. ആ ചരിത്രത്തിന്റെ കഥ തേടി, തിരുവല്ലയുടെ പൈതൃകവും പൗരാണിക സ്മരണകളും തേടി, നാം ജീവിക്കുന്ന മണ്ണിന്റെ ഓർമ്മകൾ അറിയാൻ, നമ്മുടെ നാളെയെ കൂടുതൽ മനസ്സിലാക്കാൻ തിരുവല്ലയുടെ സാമൂഹികവും സാംസ്കാരികവുമായ ചരിത്ര രൂപീകരണങ്ങളെ സമഗ്രമായി അടയാളപ്പെടുത്തുന്ന അക്കാദമിക സെമിനാർ തിരുവല്ലവാഴ്. ജൂൺ 27 ശനിയാഴ്ച ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ആംഫി തിയേറ്ററിൽ വെച്ച് കാഴ്ച ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഈ ചരിത്ര സെമിനാർ നടത്തപ്പെടുന്നു. ചരിത്ര സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പ്രമുഖർ പങ്കെടുക്കുന്ന ഒരു ദേശത്തിന്റെ കഥ തേടിയുള്ള ഈ യാത്രയിൽ നമുക്കൊരുമിക്കാം. തിരുവല്ലവാഴ്, 7-1.
1: റേഡിയോ മെക്ഫാസ്റ്റ് 90.4. ടൈം സെറ്റ്
2: 10 o'clock.
3: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൌകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
4: ഡോക്ടർ കെ എം ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോട് കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

കണ്ണുകൾക്ക് ചിറകു വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ൽ കാവ്യ സഞ്ചാരം.

രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4.

0: കൊച്ചി 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: സീറോ ഡെലിവറി.
1: സീറോ ഡെലിവറി,
0: യെസ്. അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
0: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012586661.
0: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
2: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൗകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ ഐ വി എഫ് ട്രീറ്റ്മെന്റ്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.
3: ഹായ്, ഹലോ, റേഡിയോ മാക്സ്ഫാസ്റ്റ് കരിയർ കോമ്പസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കരിയർ കോമ്പസിൽ നമ്മളോടൊപ്പമുള്ളത് മാക്സ്ഫാസ്റ്റ് കോളേജിലെ എം ബി എ ഡിപ്പാർട്ട്മെന്റ് അസോസിയേറ്റ് പ്രൊഫസർ നീതു മിസ് ആണ്. നീതു മിസ് ഇന്ന് നമ്മളോട് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എം ബി എ ഓപ്പറേഷൻ, സപ്ലൈ ചെയിൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഈ മേഖലയിലെ തൊഴിൽ സാധ്യതകൾ എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് മിസ്സിൽ നിന്നും കേട്ടറിയാം.
4: എം ബി എ ഓപ്പറേഷൻസ്, സപ്ലൈ ചെയിൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഈ മേഖലയിലെ തൊഴിൽ അവസരങ്ങൾ. ഓപ്പറേഷൻസ് ആൻഡ് ലോജിസ്റ്റിക്സ്, ഈ രണ്ട് വാക്കുകളും തമ്മിൽ ഒരു അന്തരമുണ്ട്, അല്ലെങ്കിൽ വ്യത്യാസമുണ്ട്. സ്ഥാപനത്തിന്റെ ഉൽപാദനവും സേവന പ്രക്രിയയും എല്ലാം കാര്യക്ഷമമായി നടത്തുന്നതിന്, അത് നിയന്ത്രിക്കുന്നതിനും ആവശ്യമായ രീതികൾ പ്ലാൻ ചെയ്യുക, ഇവ ഉൾക്കൊള്ളുന്ന എം ബി എയുടെ അല്ലെങ്കിൽ മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ ഒരു ശാഖയാണ് ഓപ്പറേഷൻസ്. എം ബി ഓപ്പറേഷൻസ് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ ഓപ്പറേഷൻ അനലിസ്റ്റ്, ഓപ്പറേഷൻസ് മാനേജർ, വെയർഹൌസ് മാനേജർ, ഈ നിലയിൽ അല്ലെങ്കിൽ ഈ തൊഴിലവസരങ്ങളാണ് നിലനിൽക്കുന്നത്. അതേസമയത്ത് ഉൽപ്പന്നങ്ങൾ എങ്ങനെ ശേഖരിക്കാം, സംഭരിക്കാം, അവയുടെ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ റൂട്ട് ഡിസൈൻ ചെയ്യുക തുടങ്ങിയവ ഉൾക്കൊള്ളുന്ന മേഖലയാണ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്. ഉദാഹരണമായിട്ട്, നമ്മളൊരു ഓൺലൈൻ ഓർഡർ നൽകിയാൽ 3 മുതൽ 5 ദിവസത്തിനുള്ളിൽ അവ നമ്മുടെ വീട്ടിലെത്തുന്നുണ്ട്. ഇത് പ്ലാൻ ചെയ്യുന്നതിൽ ലോജിസ്റ്റിക്സ് മാനേജറാണ് പ്രധാന പങ്ക് വഹിക്കുന്നത്. എം ബി എ ഓപ്പറേഷൻസ്, അതുപോലെ എം ബി എ സപ്ലൈ ചെയിൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഈ രണ്ട് കോഴ്സുകളിലും ചില വിഷയങ്ങൾ നമ്മൾ ഒരുപോലെ പഠിക്കുന്നുണ്ട്. ഈ പ്രധാന വിഷയങ്ങൾ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, വെയർഹൌസ് മാനേജ്മെന്റ്, ട്രാൻസ്പോർട്ടേഷൻ, ഇൻവെന്ററി കൺട്രോൾ, ഗ്ലോബൽ ലോജിസ്റ്റിക്സ്, ഇത് നമ്മൾ രണ്ട് മേഖലയിലും പഠിക്കുന്നതാണ്. എന്നാൽ ചില വിഷയങ്ങൾ, അതായത് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്, വേൾഡ് ക്ലാസ് മാനുഫാക്ചറിങ്, ഓപ്പറേഷൻ സ്ട്രാറ്റജി, ഇവയെല്ലാം കൂടുതലായിട്ട് എം ബി എ ഓപ്പറേഷൻസിൽ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. ഇപ്പോൾ മാക്സ്ഫാസ്റ്റ് കോളേജിൽ എം ബി എ ഡ്വൽ സ്പെഷ്യലൈസേഷൻ ആണ് ഫോളോ ചെയ്യുന്നത്. ഓപ്പറേഷൻസ് മാനേജ്മെന്റ് നമുക്കൊരു സ്പെഷ്യലൈസേഷനായി തന്നെ തിരഞ്ഞെടുക്കാം. അതായത് മറ്റൊരു സ്പെഷ്യലൈസേഷൻ ഒരു പക്ഷേ ഫിനാൻസ് ആകാം, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആകാം. ഇങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ എം ബി എ ഇൻ ഓപ്പറേഷൻസ് ആൻഡ് ഫിനാൻസ്, അല്ലെങ്കിൽ എം ബി എ ഇൻ ഓപ്പറേഷൻസ് ആൻഡ് മാർക്കറ്റിംഗ്, ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകളാണ് ലഭിക്കുന്നത്. ഇതുകൂടാതെ സപ്ലൈ ചെയിൻ ആൻഡ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്, ഈ മേഖലയിൽ സെക്ടറൽ സ്പെഷ്യലൈസേഷനും നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇത് തിരഞ്ഞെടുക്കുമ്പോൾ എം ബി എ ഇൻ സപ്ലൈ ചെയിൻ ആൻഡ് ലോജിസ്റ്റിക്സ് എന്ന സർട്ടിഫിക്കറ്റ് ലഭ്യമാകുന്നു. എം ബി എ ലോജിസ്റ്റിക്സ് പോലെ പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾ സെലക്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ അവർ അധികമായി ആഗ്രഹിക്കുന്ന ഒരു ബിരുദ പ്രോഗ്രാമാണ് ബി ബി എ ലോജിസ്റ്റിക്സ്. നമ്മുടെ കോളേജിൽ ബി ബി എയും ഡ്വൽ സ്പെഷ്യലൈസേഷനിൽ തന്നെയാണ് മുൻപോട്ട് പോകുന്നത്. എഫ് വൈ യു ജി പി പ്രോഗ്രാമിൽ ബി ബി എ, എഫ് വൈ യു ജി പി പ്രോഗ്രാമും ഡ്വൽ സ്പെഷ്യലൈസേഷന് തന്നെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മുടെ കോളേജിൽ സപ്ലൈ ചെയിൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ബിസിനസ് അനലിറ്റിക്സ്, മാർക്കറ്റിംഗ്, ഈ മേഖലകളിൽ സ്പെഷ്യലൈസേഷൻ ലഭ്യമാണ്. പ്ലസ് ടു പാസ്സായ വിദ്യാർത്ഥി സയൻസ്, കൊമേഴ്സ്, ആർട്സ് ഏത് മേഖലയിലുള്ളവരാണെങ്കിലും ഈ ബി ബി എ തിരഞ്ഞെടുക്കുവാനും ഈ എഫ് വൈ യു ജി പി 4-year പ്രോഗ്രാമിൽ ലോജിസ്റ്റിക്സ് കോഴ്സ്, അതുപോലെ ലോജിസ്റ്റിക്സ് സ്പെഷ്യലൈസേഷന് അപ്ലൈ ചെയ്യാവുന്നതുമാണ്. ലോജിസ്റ്റിക്സ് എക്സിക്യൂട്ടീവ്, ഫ്രീറ്റ് കോർഡിനേറ്റർ, എക്സ്പോർട്ട് ഇമ്പോർട്ട് കോർഡിനേറ്റർ തുടങ്ങിയ നിരവധി മേഖലകളിൽ തൊഴിലവസരങ്ങൾ ലഭ്യമാണ്. ചില യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജിൽ എം ബി എ, അതുപോലെ തന്നെ ബി ബി എ സപ്ലൈ ചെയിൻ ആൻഡ് ലോജിസ്റ്റിക്സ് എന്ന കോഴ്സ് മാത്രമായി ഓഫർ ചെയ്യുന്നുണ്ട്. എന്നാൽ ചില കോളേജുകളിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ എം ബി എ ഓപ്പറേഷൻസ്, അതുപോലെ ബി ബി എ ഓപ്പറേഷൻസ് എന്ന് പറയുന്ന കോഴ്സുകളിൽ അല്ലെങ്കിൽ പ്രോഗ്രാമുകളിൽ സപ്ലൈ ചെയിൻ ആൻഡ് ലോജിസ്റ്റിക്സ് എന്ന വിഷയം ഉൾക്കൊള്ളിക്കുകയാണ് ചെയ്യുന്നത്. കുട്ടികളുടെ അഭിരുചികൾ അനുസരിച്ച് നമുക്ക് പ്രോഗ്രാമുകളും കോളേജുകളും തരം തിരിച്ച് തെരഞ്ഞെടുക്കാവുന്നതാണ്. എം ബി എ ഓപ്പറേഷൻസ്, അതുപോലെ എം ബി എ സപ്ലൈ ചെയിൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഇവയിലുള്ള തൊഴിലവസരങ്ങൾ ഇന്ത്യയിലും വിദേശത്തും നിരവധി തൊഴിലവസരങ്ങൾ ലഭ്യമാണ്. എം ബി എ ഓപ്പറേഷൻസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, അല്ലെങ്കിൽ പഠിച്ചിറങ്ങുന്ന ഒരു വിദ്യാർത്ഥി, മാനുഫാക്ചറിംഗ് കമ്പനികളായ ടാറ്റ, ടൊയോട്ട തുടങ്ങിയ ഓട്ടോമൊബൈൽ സെക്ടറുകൾ, അതുപോലെ നെസ്ലെ പോലെയുള്ള എഫ് എം സി ജി സെക്ടറുകൾ, ഹോസ്പിറ്റൽ സെക്ടറുകൾ, എയർലൈൻ കാർഗോ സെക്ടറുകൾ, ഡി എച്ച് എൽ, ഫെഡെക്സ് പോലെയുള്ള അന്താരാഷ്ട്ര ലോജിസ്റ്റിക്സ് കമ്പനികൾ, ഈ മേഖലകളിലെല്ലാം, അതുപോലെ റിലയൻസ്, മൈജി പോലെയുള്ള റീറ്റെയിൽ സെക്ടറുകൾ, ഇവിടെയെല്ലാം അവർക്ക് തൊഴിലവസരങ്ങൾ ലഭ്യമാണ്. ലോജിസ്റ്റിക്സിൽ കൂടുതൽ പ്രാധാന്യവും അല്ലെങ്കിൽ ലോജിസ്റ്റിക്സിൽ കൂടുതൽ താല്പര്യമുള്ള വ്യക്തികൾ അല്ലെങ്കിൽ കുട്ടികൾ ലോജിസ്റ്റിക്സ് കമ്പനികൾ, ഇ കൊമേഴ്സ്, ആമസോൺ, ഫ്ലിപ്കാർട്ട് മുതലായ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ, എയർലൈൻ, കാർഗോ മുതലായ മേഖലകളിൽ തൊഴിലവസരങ്ങൾ ലഭ്യമാണ്. വിഴിഞ്ഞം ഇന്റർനാഷണൽ ടെർമിനൽ വരുന്നതോടുകൂടി തന്നെ ലോജിസ്റ്റിക്സ് മേഖലയിൽ കേരളത്തിന് അകത്തും പുറത്തും വളരെയധികം തൊഴിലവസരങ്ങൾ വർദ്ധിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. UAE, ജർമ്മനി, കാനഡ എന്നിവിടങ്ങളിൽ സപ്ലൈ ചെയിൻ ആൻഡ് ഓപ്പറേഷൻസ് സ്കിൽ ഉള്ളവരുടെ ആവശ്യങ്ങൾ ഏറെയാണ്. പ്രത്യേകിച്ച് ലോജിസ്റ്റിക്സ് ഓട്ടോമേഷൻ, ഗ്രീൻ ലോജിസ്റ്റിക്സ്, ഓപ്പറേഷൻ അനാലിസ്റ്റ്, AI ഇൻ സപ്ലൈ ചെയിൻ എന്നിവയിൽ ട്രെയിൻഡ് ആയവർക്ക് വളരെയധികം ജോലി സാധ്യതയുണ്ട്. MBA ഓപ്പറേഷൻസ് അതുപോലെ MBA സപ്ലൈ ചെയിൻ തിരഞ്ഞെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും പ്രത്യേക യോഗ്യതകൾ വേണമോ എന്നുള്ളത് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംശയമാണ്. ഏതെങ്കിലും ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ബിരുദം മിനിമം 50% മാർക്കെങ്കിലും ഉണ്ടായിരിക്കണം. കൂടാതെ KMAT, CAT, CMAT തുടങ്ങിയ എൻട്രൻസ് എക്സാം പാസ്സാവുക. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് മാക്ഫാസ്റ്റിൽ MBA ഓപ്പറേഷൻസ് അതുപോലെ MBA സപ്ലൈ ചെയിൻ ആൻഡ് ലോജിസ്റ്റിക്സിൽ പ്രവേശനം നേടാം. ഇവ കൂടാതെ ഒരു റിട്ടേൺ ടെസ്റ്റ് അതുപോലെ ഇന്റർവ്യൂവും ഉണ്ടായിരിക്കുന്നതാണ്. 2 വർഷമാണ് MBA ഓപ്പറേഷൻസ് അതുപോലെ MBA സപ്ലൈ ചെയിൻ ആൻഡ് ലോജിസ്റ്റിക്സ് തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കേണ്ടത്. എഞ്ചിനീയറിംഗ്, മാത്സ്, കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങിയ ബിരുദധാരികൾക്കാണ് MBA ഓപ്പറേഷൻസ് കൂടുതൽ അഭികാമ്യം എന്നൊരു മിഥ്യാധാരണയുണ്ട്. ഗ്രാജുവേഷൻ കോഴ്സ് ഏതായാലും MBA ഓപ്പറേഷൻസ്, MBA സപ്ലൈ ചെയിൻ ആൻഡ് ലോജിസ്റ്റിക്സ് തിരഞ്ഞെടുക്കാം. പ്രത്യേകിച്ച് നമ്മുടെ മാക്ഫസ് കോളേജിൽ കേസ് സ്റ്റഡീസ്, ഇന്റേൺഷിപ്പ്, ഇൻഡസ്ട്രിയൽ വിസിറ്റ് ഇവയെല്ലാം എല്ലാ വിദ്യാർത്ഥികൾക്കും ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ എടുക്കുന്ന സ്പെഷ്യലൈസേഷന് അനുകൂലമായ എക്സ്പോഷർ ലഭിക്കുന്നു. ഗ്രാജുവേഷൻ കോഴ്സ് ഏതായാലും വിദ്യാർത്ഥികൾക്ക് MBA ഓപ്പറേഷൻസ് അല്ലെങ്കിൽ MBA സപ്ലൈ ചെയിൻ തിരഞ്ഞെടുക്കാം എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. നന്നായി പഠിക്കുകയും ആഗോള ട്രെൻഡുകൾ പിന്തുടരുകയും ചെയ്താൽ ഈ മേഖലയിൽ വലിയ മുന്നേറ്റം സാധ്യമാണ്.
3: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കരിയർ കോമ്പസ്. ഇന്ന് കരിയർ കോമ്പസിൽ MBA ഓപ്പറേഷൻ, സപ്ലൈ ചെയിൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഈ മേഖലയിലെ തൊഴിൽ സാധ്യതകൾ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിച്ചത് മാക്ഫാസ് കോളേജിലെ MBA ഡിപ്പാർട്ട്മെന്റ് അസോസിയേറ്റ് പ്രൊഫസർ നീതു മിസ്. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്നു സ്പർശം. വാഹന അപകടങ്ങളിൽ പരിക്കുപറ്റി ചികിത്സയിൽ കഴിയുന്നവർക്കായി പുഷ്പഗിരി ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിന്റെ കീഴിൽ ജനറൽ വാർഡിൽ സൌജന്യ ചികിത്സ ലഭ്യമാക്കുന്നു. എമർജൻസിക്കായി 9444767472. ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്
1: 11 o'clock. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: College for Advanced Studies, Autonomous College, Thiruvalla. MacFast College-ile vivitha course-ukalilekkulla admission aarambichirikkunnu. Malangara Suryani Catholic Sabha, Thiruvalla Athirupatha Management-inu keezhilulla sthapanam. NAC A+, UGC 2F, PSIR Accreditation, AICTE angikarathodeyum, mikacha placement-odu koodiyum, Mahatma Gandhi Sarvakalashalayude keezhil NIRF rank-odu pravarthikkunna കേരളത്തിലെ പ്രശസ്ത വിദ്യാഭ്യാസ സ്ഥാപനം. MBA, MCA, MSc വിഷയങ്ങളിൽ കഴിഞ്ഞ 25 വർഷങ്ങൾക്കിടയിൽ 200 റാങ്കുകൾ. നാഷണൽ സൈബർ ഡിഫൻസ് റിസോഴ്സ് സെന്ററായും സർവകലാശാല ഗവേഷണ കേന്ദ്രമായും പ്രവർത്തിക്കുന്നു. MBA, MCA, MSW, MSc ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ്, MSc ബയോടെക്നോളജി, ബയോ ഇൻഫർമാറ്റിക്സ് എന്നീ കോഴ്സുകളിലേക്ക് 2026 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷനു വേണ്ടി www.macfast.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9048565998 എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. MacFast, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജ്, തിരുവല്ല. തിരുവല്ല ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിംടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം. ജിയോ ഏജൻസീസ്, മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.
1: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ June 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089782773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.
0: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, OBG, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ്സാണ്.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
1: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമജിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894. Hari Ram.

0: ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
1: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
0: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉദ്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും ആർജി അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ. റേഡിയോ മാക്ഫാസ് 90.4 ലൂടെ

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: വെരിക്കോസ് വെയിന് എന്തൊക്കെയോ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
4: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ് വെയിൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളുണ്ട്.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: 48 മണിക്കൂർ. ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെൻ 12 o'clock.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
3: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയ ഇല്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല. ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ പേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിൻടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.
1: റേഡിയോ മാക്ഫാസ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യും. ലഹരി വ്യാപനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലഹരിക്കെതിരായ ബോധവൽക്കരണ റാലി മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു. കീം പ്രവേശന പരീക്ഷാഫലം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ നാളെ പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകും. 5 ജില്ലകളിൽ നാളെ മഞ്ഞജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സന്ദേശം ഓർമ്മിപ്പിച്ച് ഇന്ന് മുഹറം. ധീരതയുടെയും ദൃഢവിശ്വാസത്തിന്റെയും കരുത്തിനെ ഈ ദിനം ഓർമ്മിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്കയെ പരാജയപ്പെടുത്തി തുർക്കിയ. വാർത്തകളിൽ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ 1 വിഭാഗവും ഇന്ത്യൻ നാവികസേനയുടെ 2 കപ്പലുകളും പരിപാടിയിൽ പങ്കെടുക്കും. ഈ മാസം 29 വരെ നീളുന്ന സന്ദർശനത്തിൽ സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ആഭ്യന്തര LPG വിതരണത്തിൽ കേന്ദ്ര സർക്കാർ ഇളവുകൾ പ്രഖ്യാപിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളാണ് പെട്രോളിയം മന്ത്രാലയം പിൻവലിച്ചത്. ഗാർഹികേതര LPG വിതരണം പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് മുൻപുള്ള അവസ്ഥയിലേക്ക് പൂർണ്ണമായി പുനഃസ്ഥാപിച്ചു. ബൾക്ക് LPG വിതരണം മുൻപുണ്ടായിരുന്ന ഉപയോഗത്തിന്റെ 50% തോതിലാണ് അനുവദിക്കുക. LPG നിർമ്മാണത്തിനായി C3 C4 സ്ട്രീമുകൾ പൂർണ്ണമായി വകമാറ്റി ഉപയോഗിക്കണം എന്ന ഉത്തരവ് പിൻവലിച്ചു. പ്രതിദിന LPG ഉൽപാദനം 40 TMT കുറയില്ലെന്ന് ഉറപ്പാക്കിക്കൊണ്ടായിരിക്കും നടപടി. ലഹരി വ്യാപനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച റാലി ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലഹരിക്ക് എതിരെ ഒന്നിച്ചു പോരാടണമെന്നും അദ്ദേഹം പറഞ്ഞു.
1: കേരളത്തെ, നമ്മുടെ നാടിനെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ വളർന്നു വരുന്ന നമ്മുടെ ചെറുപ്പക്കാരെ ഈ മയക്കുമരുന്നിനും അവരുടെ ലോണിക്കും വിട്ടുകൊടുക്കാൻ കഴിയാറില്ല. മുന്നോട്ട് പോകുന്നത് ധാരാളം വിതരണം ചെയ്യുന്നത് ഇത്തരം

0: സമൂഹത്തെ മോചിപ്പിക്കുമെന്നും മയക്കുമരുന്നിനെതിരായ സമഗ്ര പരിപാടി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുമെന്നും പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് മന്ത്രി എം ലിജു വ്യക്തമാക്കി. മദ്യനയം കൂടിയാലോചനയില്ലാതെ നടപ്പാക്കില്ലെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. പാർട്ടിയിലും മുന്നണിയിലും ചർച്ച ചെയ്തേ നയപരമായ കാര്യത്തിൽ തീരുമാനം എടുക്കൂവെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. തെറ്റാണെന്ന് ബോധ്യമായാൽ തിരുത്തുമെന്നും ഇക്കാര്യം മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയതാണെന്നും അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പ് സംഘടിപ്പിച്ച ഫണ്ട് റണ്ണിന്റെ ഉദ്ഘാടനം മന്ത്രി കോഴിക്കോട്ട് നിർവഹിച്ചു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസമായി നടക്കും. ബുധനാഴ്ച പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ പരിഗണിക്കും. സംസ്ഥാനത്തെ പൊതുഗതാഗത സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഗതാഗതമന്ത്രി സി പി ജോൺ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി. വാഹൻ സാരഥി പോർട്ടലുകളിലെ അപാകതകൾ, കെഎസ്ആർടിസി ബസ്സുകളുടെ നവീകരണം, ഇ ചെല്ലാൻ ഏകോപനം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയായി. വാഹൻ സാരഥി സേവനങ്ങളിൽ നിരന്തരമുണ്ടാകുന്ന തടസ്സങ്ങൾ ഒരാഴ്ചയ്ക്കകം പരിഹരിക്കാൻ ദേശീയ ഇൻഫർമാറ്റിക്സ് സെന്ററിന് കേന്ദ്രമന്ത്രി കർശന നിർദ്ദേശം നൽകി. കീം പ്രവേശന പരീക്ഷയുടെ ഫലം നാളെ പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് 1 മണിക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ ഫലം പ്രഖ്യാപിക്കും. നേരത്തെ ഈ മാസം 22-ന് ഫലം പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും സിബിഎസ്ഇ പുനർമൂല്യനിർണയത്തെ തുടർന്ന് മാർക്ക് ചേർക്കാൻ കൂടുതൽ സമയം തേടി. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ സമീപിച്ചതിന് പിന്നാലെയാണ് പ്രഖ്യാപനം മാറ്റിയത്. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 4 ദിവസത്തേക്ക് കൂടി ലഭ്യമാകും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135th പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഇന്നുവരെ മൈ ജിഒവി, നമോ ആപ്പ് അല്ലെങ്കിൽ 1800-117-00 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്തെ പ്രധാന വൈദ്യുത സ്രോതസ്സായ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ജലസംഭരണം ആശങ്കമാംവിധം താഴ്ന്ന നിലയിൽ. നിലവിൽ അണക്കെട്ടിന്റെ ആകെ സംഭരണശേഷിയുടെ 24% വെള്ളം മാത്രമാണ് അവശേഷിക്കുന്നത്. വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ കുറഞ്ഞതും അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞതുമാണ് ജലനിരപ്പ് താഴാൻ കാരണം. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ഇടുക്കി അണക്കെട്ടിലെ നിലവിലെ ജലനിരപ്പ് 2321 അടിയായി കുറഞ്ഞിരിക്കുകയാണ്. ഈ വെള്ളം ഉപയോഗിച്ച് ഇനി 513.513 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി മാത്രമേ ഉൽപ്പാദിപ്പിക്കാനാകൂ. മൂലമറ്റം ഭൂഗർഭ വൈദ്യുത നിലയത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 3.363 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിച്ചത്. വൃഷ്ടിപ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ശരാശരി 13.2 മില്ലിമീറ്റർ മഴ മാത്രമാണ് രേഖപ്പെടുത്തിയത്. കാലവർഷം തുടങ്ങിയിട്ടും ജലനിരപ്പ് ഉയരാത്തത് സംസ്ഥാനത്ത് വൈദ്യുതി മേഖലയെ വലിയ പ്രതിസന്ധിയിലാക്കുന്നു.
0: ഇന്ന് മുഹറം. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പൌത്രൻ ഹസ്രത് ഇമാം ഹുസൈന്റെയും അനുചരന്മാരുടെയും രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മ പുതുക്കി രാജ്യം ഇന്ന് മുഹറം ആചരിക്കുന്നു. ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താസിയ വിലാപയാത്രകൾ നടക്കും. വിലാപയാത്രകളോടും മറ്റ് ചടങ്ങുകളോടുമനുബന്ധിച്ച് രാജ്യത്തുടനീളം വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ധീരതയുടെയും ദൃഢവിശ്വാസത്തിന്റെയും കരുത്തിനെയാണ് ഈ ദിനം ഓർമ്മിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രസിദ്ധമായ ചമ്പക്കുളം മൂലം ജലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
3: അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹലബ്ധിയുടെ ഐതിഹ്യത്തിന്റെ പെരുമയിലാണ് ഈ ജലോത്സവം നടക്കുന്നത്. ഈ മാസം 29 നടക്കുന്ന ജലോത്സവത്തിൽ 7 ജലരാജാക്കന്മാരാണ് മാറ്റൊരുക്കുന്നത്. ചെറുതന, പുത്തൻചുണ്ടൻ, ചമ്പക്കുളം, വലിയ ദിവാഞ്ചി, നടുഭാഗം, നടുവിലെ പറമ്പൻ, ശ്രീവിനായകൻ എന്നീ ജലരാജാക്കന്മാർക്കൊപ്പം അരോമ എന്ന പുതിയ ചുണ്ടനും ഇക്കുറി മത്സരരംഗത്തുണ്ട്. ചുണ്ടൻ വള്ളങ്ങളുടെ പരിശീലന തുടച്ചിൽ പുരോഗമിക്കുകയാണ്. മൂലം ജലോത്സവത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളും കുട്ടനാട്ടിൽ നടക്കുന്നുണ്ട്.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പുലർച്ചെ നടന്ന ഗ്രൂപ്പ് ഡി മത്സരത്തിൽ ആതിഥേയരായ അമേരിക്കയെ 2-3 തുർക്കിയ പരാജയപ്പെടുത്തി. പരോഗെ ഓസ്ട്രേലിയ മത്സരം ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു. അമേരിക്കയും ഓസ്ട്രേലിയയും നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ചു. ഈ ഗ്രൂപ്പിൽ നിന്ന് ജർമ്മനിക്കും ഐവറി കോസ്റ്റിനുമൊപ്പം ഇക്വഡോറും അടുത്ത റൌണ്ടിലേക്ക് മുന്നേറി. ഗ്രൂപ്പ് എഫിൽ നെതർലാൻഡ്സിനോട് 3-1 പരാജയപ്പെട്ട് ടുണീഷ്യ ലോകകപ്പിൽ നിന്ന് പുറത്തായി. ഓരോ ഗോൾ നേടി സമനില പാലിച്ച സ്വീഡനും ജപ്പാനും നെതർലാൻഡ്സിനൊപ്പം നോക്കൌട്ടിലേക്ക് യോഗ്യത നേടി. ലോകകപ്പിൽ ഇന്ന് രാത്രി 12:30 കിലിയൻ എംബാപ്പയുടെ ഫ്രാൻസും എർലിംഗ് ഹാലണ്ടിന്റെ നോർവേയും തമ്മിലുള്ള സൂപ്പർ പോരാട്ടം അരങ്ങേറും. ഐസിസി വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ശ്രീലങ്ക സ്കോട്ട്ലൻഡിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 11:00 മത്സരം. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം മറ്റന്നാൾ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സ്വർണ്ണവില ഉയർന്നു. പവന് 200 രൂപ കൂടി. 1,03,840 രൂപയും ഗ്രാമിന് 12,980 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യും. ലഹരി വ്യാപനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലഹരിക്കെതിരായ ബോധവൽക്കരണ റാലി മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു. കീം പ്രവേശന പരീക്ഷാ ഫലം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ നാളെ പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകും. 5 നാളെ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സന്ദേശം ഓർമ്മിപ്പിച്ച് ഇന്ന് മുഹറം. ധീരതയുടെയും ദൃഢവിശ്വാസത്തിന്റെയും കരുത്തിനെ ഈ ദിനം ഓർമ്മിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്കയെ പരാജയപ്പെടുത്തി തുർക്കിയ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.

0: ധാന്യ ഉൽപാദനത്തിൽ രാജ്യം ഏറെ മുന്നേറിയതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേരളത്തിൽ നാളെ മുതൽ മഴ ശക്തമാകും. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്കയെ പരാജയപ്പെടുത്തി തുർക്കിയെ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷൽ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും ഇന്ത്യൻ നാവികസേനയുടെ രണ്ട് കപ്പലുകളും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 29 വരെ നീളുന്ന സന്ദർശനത്തിൽ സീഷൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സീഷൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ഇന്ത്യ യുകെ സാമ്പത്തിക വ്യാപാര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. യുകെയുടെ ബിസിനസ് ആൻഡ് ട്രേഡ് സ്റ്റേറ്റ് സെക്രട്ടറി പീറ്റർ കൈലുമായി ലണ്ടനിൽ ഫലപ്രദമായ ചർച്ചകൾ നടത്തിയതായും ശ്രീ ഗോയൽ പറഞ്ഞു. അടുത്തമാസം 15 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നവീകരണം, നിക്ഷേപം, സമഗ്ര വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുമെന്നും കേന്ദ്രമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. വാഷിംഗ്ടണിൽ നടന്ന രണ്ടാമത് പാക് സിലിക്ക ഉച്ചകോടിയിൽ AI സാങ്കേതികവിദ്യ സുരക്ഷിത വിതരണവുമായി ബന്ധപ്പെട്ട സംരംഭത്തിൽ ഇന്ത്യ ഉൾപ്പെടെ 35 രാജ്യങ്ങൾ ഒപ്പുവച്ചു. ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് IT മന്ത്രാലയം സെക്രട്ടറി എസ് കൃഷ്ണനും വ്യവസായ പ്രതിനിധികളും പങ്കെടുത്തു. ന്യൂഡൽഹിയിൽ നടന്ന AI ഇംപാക്ട് ഉച്ചകോടിയുടെ ഭാഗമായാണ് ഇന്ത്യ പാക് സിലിക്ക ഉച്ചകോടിയിൽ പങ്കെടുത്തത്. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിലെ ധനസഹായവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ ഒന്നാം FIRൽ ഉൾപ്പെട്ട 8 പേരെ ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തു. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ശുപാർശയെ തുടർന്നാണ് FIR രജിസ്റ്റർ ചെയ്തത്. ട്രസ്റ്റ് അംഗം കൃഷ്ണമോഹൻ നൽകിയ രേഖാമൂലമുള്ള പരാതിയിൽ ശ്രീരാമ ജന്മഭൂമി പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിക്കെതിരായി പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ലോകവ്യാപകമായി ശക്തിപ്പെടുത്താനുമാണ് ഐക്യരാഷ്ട്രസഭ June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ലോക ലഹരി വിപത്ത്, നിലനിൽക്കുന്ന പ്രതിസന്ധികളും പുതിയ വെല്ലുവിളികളും നൂതന പ്രതികരണങ്ങളും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വിശദാംശങ്ങളിലേക്ക്.
1: ലഹരിമുക്ത ഇന്ത്യയ്ക്കായുള്ള കൂട്ടായ പരിശ്രമങ്ങളിൽ രാജ്യമൊട്ടാകെ ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആഹ്വാനം ചെയ്തു. ശക്തവും ആരോഗ്യകരവും ലഹരിമുക്തവുമായ രാജ്യം കെട്ടിപ്പടുക്കുന്നതിൽ സർവകലാശാലകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിരവധി സംഭാവനകൾ നൽകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മയക്കുമരുന്ന് ദുരുപയോഗം എന്ന ആഗോള വെല്ലുവിളിക്കെതിരെ ഇന്ത്യ ഏറ്റവും ശക്തമായ പോരാട്ടം നടത്തിയെന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ അഭിപ്രായപ്പെട്ടു. മയക്കുമരുന്നിനെതിരായ പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ ശ്രമങ്ങളെ ശ്രീ ഷാ അഭിനന്ദിച്ചു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് രാജ്യവ്യാപകമായി നിരവധി പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ദേശീയ തലത്തിൽ ഓൺലൈൻ ലഹരി നിർമാർജ്ജന പക്ഷാചരണത്തിനും ഇന്ന് തുടക്കമാകും. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആരോഗ്യകരമായ ശീലങ്ങൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് യുവതലമുറയെ ലഹരി എന്ന വിപത്തിൽ നിന്ന് സംരക്ഷിക്കാമെന്ന് കേരളം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ലഹരി മാഫിയയ്ക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കി. നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10th ഉന്നതതല യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. ലഹരി നിയന്ത്രണത്തിനായുള്ള പുതിയ വിഷൻ ഡോക്യുമെന്റ് ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി പ്രകാശിപ്പിച്ചു. ദേശീയ തലത്തിൽ ഓൺലൈൻ ലഹരി നിർമാർജ്ജന പക്ഷാചരണത്തിനും ഇന്ന് തുടക്കമായി. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിൽ എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ബോധവൽക്കരണ റാലിയുടെ ഫ്ളാഗ് ഓഫ് മുഖ്യമന്ത്രി BD സതീശൻ നിർവഹിച്ചു. ലഹരിമരുന്ന് വ്യാപനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ലഹരിയിൽ നിന്ന് സമൂഹത്തെ മോചിപ്പിക്കുമെന്നും മയക്കുമരുന്നിനെതിരായ സമഗ്ര പരിപാടി സംസ്ഥാനത്ത് സർക്കാർ നടപ്പിലാക്കുമെന്നും പരിപാടിയിൽ മന്ത്രി M.ലിജു വ്യക്തമാക്കി. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പൌത്രൻ ഹസ്രത് ഇമാം ഹുസൈന്റെയും അനുചരന്മാരുടെയും രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മ പുതുക്കി രാജ്യം ഇന്ന് മുഹറം ആചരിക്കുന്നു. ദിനാചരണത്തിന്റെ ഭാഗമായുള്ള വിലാപയാത്രയും മറ്റ് ചടങ്ങുകളോടും അനുബന്ധിച്ച് രാജ്യത്തുടനീളം വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. മുഹറം പ്രമാണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹസ്രത് ഇമാം ഹുസൈന്റെ ത്യാഗങ്ങളെ അനുസ്മരിച്ചു. സത്യത്തിന്റെയും നീതിയുടെയും പാതയിൽ ഉറച്ചു നിൽക്കാൻ ഹസ്രത് ഇമാം ഹുസൈന്റെ ജീവിതം ഇന്നും പ്രചോദനമാകുന്നതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസമായി നടക്കും. ബുധനാഴ്ച പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ പരിഗണിക്കും. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കാനുള്ള ബജറ്റ് പ്രഖ്യാപനവും PM ശ്രീ പദ്ധതിയും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ സഭയെ പ്രക്ഷുബ്ധമാക്കിയേക്കാം. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 4 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ രാജ്യം ഏറെ മുന്നേറിയതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഉത്തരാഖണ്ഡിൽ ഗോവിന്ദ് ഭല്ലവ് പന്ത് കാർഷിക സാങ്കേതിക സർവകലാശാലയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അരി ഉൽപാദനത്തിൽ രാജ്യം ചൈനയെ മറികടന്ന് ലോകത്ത് 1st സ്ഥാനത്തെത്തി. ബസുമതി അരി ലോകമെമ്പാടും ശ്രദ്ധ നേടി. പല രാജ്യങ്ങളിലേക്കും ഗോതമ്പ് കയറ്റുമതി നടത്തുന്നതായും ശ്രീ ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു.
3: मिलियन टन खाद्यान्न का उत्पादन कर रहे हैं. आज देश के खाद्यान्न के भंडार भरे. चावल के उत्पादन पर हिंदुस्तान आज चीन को पीछे छोड़ के दुनिया में नंबर 1 हो गया है. गेहूं हमारे पास सरप्लस, हमारा बासमती दुनिया में धूम मचा रहा है. हमारा गेहूं दुनिया के कई देशों की भूख मिटा रहा है.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഇന്നുകൂടി MyGOV നമോ ആപ്പ് അല്ലെങ്കിൽ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പുലർച്ചെ നടന്ന ഗ്രൂപ്പ് ഡി മത്സരത്തിൽ ആതിഥേയരായ അമേരിക്കയെ 2-3 തുർക്കിയെ പരാജയപ്പെടുത്തി. പരാഗ്വേ ഓസ്ട്രേലിയ മത്സരം ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു. ഇന്ന് രാത്രി 12:30 ഫ്രാൻസും നോർവേയും ഏറ്റുമുട്ടും. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ശ്രീലങ്ക സ്കോട്ട്ലൻഡിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 11:00 മത്സരം. വെനിസ്വേലയിൽ ഇന്നലെയുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 235 ഉയർന്നു. 1500-ലധികം പേർക്ക് പരിക്കേറ്റു. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാനുള്ള ശ്രമം തുടരുകയാണ്. തലസ്ഥാനമായ കാരക്കാസിലും പരിസര പ്രദേശങ്ങളിലുമായി 7.2-7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളാണ് ഉണ്ടായത്. തുടർന്ന് വെനിസ്വേലയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ പൊതുഗതാഗത സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഗതാഗത മന്ത്രി CP ജോൺ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ സീഷെൽസ് സന്ദർശിക്കും. ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയാകും. ഇന്ത്യ UK സാമ്പത്തിക വ്യാപാര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിമുക്ത ഇന്ത്യയ്ക്കായി കൂട്ടായി പരിശ്രമിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ രാജ്യം ഏറെ മുന്നേറിയതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേരളത്തിൽ നാളെ മുതൽ മഴ ശക്തമാകും. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്കയെ പരാജയപ്പെടുത്തി തുർക്കിയെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട്.
2: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
4: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം ചെക്ക്.
5: 1 o'clock.
6: Geo Agency, Thiruvalla, Crompton Base, Kirloskar, V-Guard Pump Settukal, Crompton Fans,
5: സിൻടെക്സ് വാട്ടർ ടാങ്ക്സ്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തുവരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: നാവിൽ കൊതിയൂറും രുചിഭേദങ്ങളുടെ വിശേഷങ്ങളുമായി രുചിക്കൂട്ട്.
3: നല്ല ചൂട് സമയത്ത് വല്ലാത്ത ദാഹവും ക്ഷീണവും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആശ്രയിക്കുന്ന ഒരു അടിപൊളി സാധനം ഉണ്ടല്ലേ, മറ്റൊന്നല്ല നമ്മുടെ ഇളനീര്. ദാഹം മാറ്റാൻ മാത്രമല്ല, കൊതിയൂറുന്ന വിഭവങ്ങൾ ഉണ്ടാക്കാനും ഇളനീര് നമുക്ക് ഇനി മുതൽ ഉപയോഗിക്കാം. റേഡിയോ ബ്രേക്ക്ഫാസ്റ്റ് 90.4 രുചിക്കൂട്ടിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് രുചിക്കൂട്ടിൽ കൂടെയുള്ളത് ദീപയാണ്. അപ്പൊ ഇളനീര് കൊണ്ട് ഇന്ന് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നാണ് ചിന്തിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇളനീര് കൊണ്ട് നമ്മൾ ഇന്നൊരു ചില്ലി ഫ്രൈ ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണയായിട്ട് വേവിച്ച് നമ്മൾ ഈ ഇളനീര് കഴിക്കാറില്ലെങ്കിലും ഇളനീരിന്റെ മാംസളമായ ഭാഗം ഉപയോഗിച്ചിട്ട് രുചികരമായിട്ടുള്ള വെറൈറ്റി ഡിഷസ് നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ചില്ലി ഫ്രൈ ഇന്ന് നമുക്ക് ട്രൈ ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, 1 കപ്പ് ഇളനീരിന്റെ മാംസളമായ ഭാഗം അരിഞ്ഞത്, വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, അത് 1 എണ്ണം മതി. പിന്നെ 1 കാപ്സിക്കം അരിഞ്ഞത്, അത് ചുവപ്പോ പച്ചയോ അല്ലെങ്കിൽ മഞ്ഞയോ ഏതാണെങ്കിലും കുഴപ്പമില്ല. 1 കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 5-6 വെളുത്തുള്ളി അല്ലേ ചെറുതായിട്ട് അരിഞ്ഞത്, 1 പച്ചമുളക്, ഉപ്പ് പാകത്തിന് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 മുറി നാരങ്ങയുടെ നീര്, മല്ലിയില അരിഞ്ഞത്. ഇത്രയാണ് നമുക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്. അപ്പം ആദ്യം ചെയ്യേണ്ടത്, 1 കപ്പ് ഇളനീരിന്റെ മാംസളമായിട്ടുള്ള ഭാഗം അരിഞ്ഞു വെക്കുക, 1 വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെക്കുക, 1 കാപ്സിക്കം അരിഞ്ഞത്, 1 കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, വെളുത്തുള്ളി അരിഞ്ഞത്, 1 പച്ചമുളക്, ഉപ്പ് പാകത്തിന് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും 1/2 നാരങ്ങയുടെ നീര്, 1/2 മുറി നീര്, പിന്നെ മല്ലിയില അരിഞ്ഞത്. അപ്പൊ ഇനി നമ്മൾ ഇതാ തയ്യാറാക്കാൻ പോവാണ്. ഫസ്റ്റ് 1 പാൻ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ച ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ ഇതിന്റെ ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ മണമൊക്കെ വന്നിട്ട് അതിന്റെ ആ ഒരു പച്ചമണം മാറിയതിന് ശേഷം ഉള്ളിയും ക്യാപ്സിക്കവും കൂടി ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ 4-5 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള ഇളനീര് കഷ്ണങ്ങളും കുരുമുളക് പൊടിയും ഗരം മസാലയും മല്ലിയിലയും നാരങ്ങാ നീരും കൂടി ചേർക്കാം. ആവശ്യമുണ്ടെങ്കിൽ ഒരല്പം വെള്ളം തളിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക, 1-5 മിനിറ്റ് വേവിക്കുക. അത് കഴിഞ്ഞിട്ട് അത് മാറ്റിവെച്ചിട്ട് നമുക്ക് പല വിഭവങ്ങൾക്കൊപ്പം അല്ലെങ്കിൽ അത് മാത്രമായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി റെസിപ്പിയാണ് നമ്മുടെ ഇളനീര് കൊണ്ടുള്ള ചില്ലി ഫ്രൈ. ഒരു എരിവും ഉപ്പും പുളിയും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു സംഭവം. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കാരണം ഇളനീര് നമ്മൾ ചുമ്മാ കഴിക്കുന്നതും വളരെ നല്ലതാണ്, പക്ഷെ എപ്പോഴും അങ്ങനെ കഴിക്കാതെ എന്തെങ്കിലുമൊക്കെ മാറി മാറി ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടാകും. അവർക്കൊക്കെ പറ്റുന്ന ഒരു അടിപൊളി വിഭവമാണ് ഇളനീർ ചില്ലി ഫ്രൈ. എന്തായാലും ഇന്നത്തെ രുചിക്കൂട്ടിൽ ദാ ഇളനീർ ചില്ലി ഫ്രൈ ഒക്കെ ആയിട്ട് നമ്മളിതാ കേട്ട് ഇത്രയും നേരം കൂടി ഉണ്ടായിരുന്നു. വീണ്ടും നമുക്ക് നല്ല നല്ല റെസിപ്പീസുമായിട്ട് കേൾക്കാം. കൂടി ഉണ്ടായിരുന്നത് ദീപ, സ്റ്റേ ട്യൂൺ. റേഡിയോ മാക്ക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. എവരിവൺ കുക്ക് ആൻഡ് ഈറ്റ് ഹാപ്പിലി.

0: ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

നല്ല മിനുസമുള്ള നല്ല തിളക്കമുള്ള തലമുടി വേണം എന്ന് ആഗ്രഹിക്കാത്തതായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നല്ല ഭംഗിയുള്ള നല്ല തിളക്കമുള്ള തലമുടി കിട്ടാനുള്ള കുറച്ച് ടിപ്സാണ് കേട്ടോ. അപ്പൊ തുടങ്ങിയാലോ. വെൽക്കം ടു ഷമയം വിത്ത് മീ ആർ ജി അപർണ. ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു തലമുടിക്ക് നല്ല തിളക്കം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂത്രപ്പണിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നതെന്ന്. ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട. നമ്മുടെ വീട്ടിലും നമ്മുടെ പറമ്പിലും നിൽക്കുന്ന രണ്ടേ രണ്ട് ഐറ്റംസ് മാത്രം മതി എന്താണ് എന്നല്ലേ. പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് കറിവേപ്പാണ് കേട്ടോ. കറിവേപ്പിൻ്റെ ഇല്ല നമ്മുടെ വീട്ടിലും മലയാളികളുടെ സ്ഥലത്ത് കറിവേപ്പില ഇല്ല എന്ന് പറയാൻ പറ്റില്ല അല്ലേ. എവിടെ നോക്കിയാലും നമുക്ക് കറിവേപ്പില കാണും നമ്മുടെ തൊടിയിലുണ്ടാകും. ഇനി അതല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് മേടിച്ച അടുക്കളയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ ഒരു പിടി കറിവേപ്പിലയാണ് നമുക്ക് വേണ്ടത്. ഇത് നന്നായിട്ട് ഉണക്കിയെടുക്കണം. തണലത്തിട്ട് കഴുകി ഉണക്കിയെടുക്കണം കേട്ടോ. ഡയറക്റ്റ് സൺലൈറ്റ് കൊള്ളാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ തണലത്തിട്ട് ഉണക്കിയെടുത്ത കറിവേപ്പില നന്നായിട്ട് പൊടിച്ചൊരു ജാറിലേക്ക് മാറ്റി വെച്ചോ. അത് നമുക്ക് ആവശ്യം വരും. ഇനി നമുക്ക് വേണ്ടത് നല്ല നാടൻ വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ തേങ്ങാപ്പാല് ഉരുക്കി ആ വെളിച്ചെണ്ണ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇനി അതിനൊന്നും സമയമില്ലെങ്കിൽ നല്ല വെളിച്ചെണ്ണ മേടിച്ചാലും മതി കേട്ടോ. അപ്പോൾ ഈ രണ്ട് ഐറ്റംസ് മാത്രം മതി. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കിയാലോ. 2 ടേബിൾ സ്പൂൺ കറിവേപ്പില ഉണക്കി പൊടിച്ചതെടുക്കുക. അതൊരു പേസ്റ്റ് പരുവത്തിലേക്ക് ചാലിക്കാൻ വേണ്ടി മാത്രം എണ്ണ എടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു പേസ്റ്റ് മുടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഇത് തേച്ച് തലയിൽ ഒരു 20 മിനിറ്റ് വെച്ച ശേഷം വാഷ് ചെയ്ത് കളയാവുന്നതാണ്. എണ്ണ ഫേസിലേക്ക് ഇറങ്ങി മുഖക്കുരുവൊക്കെ വരും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു മൈൽഡായിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ആഴ്ചയിൽ 2 ദിവസം ചെയ്യുന്നത് നിങ്ങളുടെ മുടിക്ക് നല്ലൊരു തിളക്കം തരാനായിട്ട് സഹായിക്കും. മാത്രമല്ല ഡ്രൈനെസ്സും ആ മുടിയുടെ പൊട്ടിപ്പോകുന്ന സ്വഭാവമൊക്കെ അങ്ങ് മാറ്റിയെടുക്കാനായിട്ട് ഇതാ ഇത് സഹായിക്കും. ഇതുകൊണ്ട് മാത്രം കഴിഞ്ഞില്ല കേട്ടോ. ഈ വെളിച്ചെണ്ണ ഉപയോഗിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്, ഭയങ്കര ഓയിലി സ്കിന്നാണ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മുഖക്കുരുവൊക്കെ വരുന്നവരാണെങ്കിൽ ഈ വെളിച്ചെണ്ണയ്ക്ക് പകരം നല്ല കഞ്ഞിവെള്ളം എടുക്കുക. തലേ ദിവസത്തെ കട്ടിയുള്ള കഞ്ഞിവെള്ളം എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇതിൽ ചാലിച്ച് തലയിൽ തേക്കാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ തേക്കുന്നത് മുടിക്ക് നല്ല തിളക്കവും കരുത്തും ഒക്കെ ലഭിക്കാനായിട്ട് നമ്മളെ സഹായിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തലമുടിക്കൊരു തിളക്കം കിട്ടാനുള്ള ഒരു സിമ്പിൾ വിദ്യയാണ് ഞാനിന്ന് ചമയത്തിലൂടെ പറഞ്ഞു തന്നത്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഇന്നത്തെ ചമയത്തിൻ്റെ എപ്പിസോഡിൽ നിന്ന് പതിയെ ഞാൻ ചാറ്റ ബൈ ബൈ പറയുകയാണ്. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ RJ അപർണയാണ്. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസായാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.

വർഷത്തിലെ ഒന്നാമത്തെ മാസം നമ്മള് മുഹറമായിട്ടാണ് ആഘോഷിക്കുന്നത്. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും വലിയൊരു ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഓരോ മുഹറവും കടന്നു വരുന്നത്. റേഡിയോ മാക്ഫാസ്റ്റിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മുഹറത്തിന്റെ ആശംസകൾ പറഞ്ഞുകൊണ്ട് മുഹറം സ്പെഷ്യൽ ഗ്രാമഫോണിലേക്ക് നമ്മൾ കടക്കുകയാണ്. കൂടെയുള്ളത് ഞാൻ ആർജി അപർണയാണ് കേട്ടോ. നമ്മൾ ഇന്ന് ഗ്രാമഫോണിലൂടെ ആദ്യം കേൾക്കാൻ പോകുന്നത് മുഹറം ആയതുകൊണ്ട് തന്നെ ആ ഒരു വൈബ് പിടിച്ചിട്ടുള്ള സോങ്സ് ആണ് കേട്ടോ. അപ്പൊ അതിൽ ആദ്യം കേൾക്കാൻ പോകുന്നത് സാഹിറ സാഹിറ എന്ന് തുടങ്ങുന്ന സോങ് ആണ്. 2005 പുറത്തിറങ്ങിയ ലോകനാഥൻ IAS എന്ന ചിത്രത്തിലേതാണ് കേട്ടോ. ഈ മനോഹരമായിട്ടുള്ള ഗാനം, ഭയങ്കര രസമുള്ളൊരു കല്യാണ പാട്ടാണിത്. അഫ്സൽ സുജാത കോമ്പിനേഷനിലാണ് കേട്ടോ ഈ ഒരു പാട്ട് വന്നിട്ടുള്ളത്. സംഗീതം ഒരുക്കിയിരിക്കുന്നത് MJ വരികൾ കൈതപ്പുറത്തിന്റേതാണ് കേട്ടോ. അപ്പോ ഈ ഒരു പാട്ടിലൂടെ നമുക്ക് ഇന്നത്തെ ഗ്രാമഫോണിന്റെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

നല്ലൊരു കല്യാണ പാട്ടൊക്കെ കേട്ട് തിരികെ എത്തുമ്പോൾ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് മറ്റൊരു കല്യാണ പാട്ടാണ് കേട്ടോ. മാനത്തൊരു പൊൻതാരകം എന്ന് തുടങ്ങുന്ന സോങ് ആണ്. പ്രണയനിലാവ് എന്ന ചിത്രത്തിലേതാണ് കേട്ടോ ഈ ഒരു പാട്ട്. 1999 ഈ ഒരു ചിത്രം റിലീസ് ആകുന്നത്. എസ് രമേശൻ നായർ ആണ് വരികൾ ഒരുക്കിയിരിക്കുന്നത്. സംഗീതം പകർന്നിരിക്കുന്നത് ബേണി ഇഗ്നീഷ്യസ് ആണ് കേട്ടോ. അപ്പോ ഈ ഒരു ഗാനം വരുന്നു ഗ്രാമഫോണിൽ ഇനി അടുത്തതായി.

ആ മാപ്പിളപ്പാട്ടിന്റെ ഭംഗി ഒട്ടും ചോരാതെയുള്ള ചലച്ചിത്ര ഗാനങ്ങൾ, പ്രത്യേകിച്ച് ഒരു 2000 കാലഘട്ടത്തിന് ശേഷം വന്നിട്ടുള്ള പാട്ടുകൾക്ക് ഒരു വല്ലാത്തൊരു ഭംഗിയുണ്ടല്ലേ. അത്തരത്തിൽ നമ്മൾ ആലോചിക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു പാട്ടാണ് ഓ സൈനബ എന്ന് തുടങ്ങുന്നത്. ആ ഒരു പാട്ടില്ലെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് കംപ്ലീറ്റ് ആകില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് അമൃതം എന്ന ജയറാം ഏട്ടന്റെ ചിത്രത്തിലെ ഓ സൈനബ എന്ന സോങ് ആണ് കേട്ടോ. കൈതപ്രം എം ജയചന്ദ്രൻ കൂട്ടുകെട്ടിലാണ് ഈ ഒരു ഗാനവും പിറവിയെടുത്തിരിക്കുന്നത്. ചിത്രശേഷി, ദാസേട്ടൻ എന്നിവർ ചേർന്നിട്ടാണ് കേട്ടോ ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഓ സൈനബ എന്ന പാട്ട് കേൾക്കാം ഗ്രാമഫോണിലൂടെ.

മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തു സൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 7872773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

ആകാശ് ഭാവന കോമ്പിനേഷനിൽ വന്ന ചിത്രമായിരുന്നു ദൈവനാമത്തൽ. ഈ ചിത്രത്തിലെ എല്ലാ പാട്ടുകളും തന്നെ ഒരു മാപ്പിള പാട്ടിന്റെ ശൈലിയിലുള്ള പാട്ടുകളാണ്. അതിൽ നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ഏഴാം ബഹറിന്റെ വാതിൽ തുറന്നോളെ എന്ന് തുടങ്ങുന്ന റൊമാൻറ്റിക് സോങ് ആണ് കേട്ടോ. ഭയങ്കര രസമുള്ള പാട്ടാണ്. നമ്മുടെ ആ ഒരു പണ്ടത്തെ കാലഘട്ടത്തിലേക്കും ആ ഒരു പണ്ടത്തെ കാലഘട്ടത്തില് മുസ്ലിം കല്യാണങ്ങളും അതിന്റെ ഒരു വൈബൊക്കെ തരുന്നൊരു പാട്ട് കൂടിയാണ്. മഞ്ജരിയാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. ഈ ഒരു പാട്ട് കേൾക്കാം ഗ്രാമ്പോഫോണിൽ ഇനി അടുത്തതായി.

ഒക്കെ ആയിട്ട് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രാമഫോൺ ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർജെ അപർണയാണ് കേട്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് പെരുമഴക്കാലം എന്ന ചിത്രത്തിലെ മെഹറുബ എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ. നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണിത്. അതായത് പണ്ട് കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരുപാട് യൂത്ത് ഫെസ്റ്റിവലിന് ഒപ്പന കളിക്കാനായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളൊരു പാട്ട് കൂടിയാണ് കേട്ടോ ഇത്. ഭയങ്കര രസമുള്ള പാട്ടാണ്. കൈതപ്രം എം ജയചന്ദ്രൻ കൂട്ടുകെട്ടിലാണ് ഈ ഒരു ഗാനം പിറവിയെടുത്തിരിക്കുന്നത്. അഫ്സൽ ജോൾസ്ന എന്നിവർ ചേർന്നിട്ടാണ് കേട്ടോ ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമ്മുടെ മീര ജാസ്മിൻ തകർത്ത് ഡാൻസ് കളിക്കുന്ന ആ ഒരു പാട്ട് കേൾക്കാം ഗ്രാമഫോണിൽ ഇനി അടുത്തതായി.

പാട്ടുകളൊക്കെയാണ് അതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് മുഹറം സ്പെഷ്യൽ ഗ്രാമഫോൺ ആണ് കേട്ടോ. ഇനി നമുക്കൊരു പുതിയ പാട്ടിലേക്ക് കടക്കാം. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് സുലേഖ മൻസിലെ ഹാൽ എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ. ഭയങ്കര രസമുള്ള പാട്ടാണ്. മലബാർ ശൈലിയിലുള്ള വരികള്, ഈണമൊക്കെ ആണെങ്കിലും ഒന്നിനൊന്ന് മികച്ചതായിട്ട് നിൽക്കുന്ന പാട്ടാണ് കേട്ടോ ഇത്. ഈ ചിത്രത്തിലെ എല്ലാ പാട്ടുകളും തന്നെ ആ ഒരു മലബാർ ശൈലി ഒട്ടും ചോരാതെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും സുലേഖ മൻസിലെ ഹാൽ എന്ന് തുടങ്ങുന്ന സോങ്ങിലേക്ക് പോകാം അടുത്തതായി.

0: സിൽക്സ് 1924 പുളിമൂട്ടിൽ സിൽക്സ്
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോട് കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
1: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

മൊഹറം സ്പെഷ്യൽ ഗ്രാമഫോൺ ആണ് കേട്ടോ. അതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. മലയാള സിനിമയിൽ വന്ന് ഹിറ്റായിട്ടുള്ള ഒരു പിടി മാപ്പിള പാട്ടുകളൊക്കെയാണ് നമ്മളിങ്ങനെ ഒന്നിനു പുറകൊന്നായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് നമ്മുടെ ദിലീപേട്ടൻ അതുപോലെ തന്നെ കാവ്യ മാധവൻ ഒരുമിച്ചെത്തിയ ചിത്രമായിരുന്നു സദാനന്ദന്റെ സമയം. ഈ ചിത്രത്തിൽ മനോഹരമായിട്ടുള്ള ഒരു മാപ്പിള പാട്ടുണ്ട് കേട്ടോ, തരിവള കയ്യാൽ എന്നെ വിളിച്ചതെന്തിന് നീ ജമീല എന്ന് തുടങ്ങുന്ന സോങ്. ഭയങ്കര രസമുള്ള പാട്ടാണ്. ഒരുപാട് വർഷം കഴിഞ്ഞിട്ടും ഈ ജമീല സോങ് ഇന്നും നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടതാണ്. അപ്പോ ഇന്ന് ഈ സ്പെഷ്യൽ ഡേയിൽ നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. അടുത്തതായി

ഒക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. മുഹറം സ്പെഷ്യൽ ഗ്രാമഫോൺ ആണ്. ഇന്നത്തെ ദിവസത്തിന്റെ ഭംഗി ഒട്ടും ചോരാത്ത പാട്ടുകളൊക്കെയാണ് നമ്മൾ ഒന്നിനു പുറകൊന്നായിട്ട് കേൾക്കുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് അച്ചുവിന്റെ അമ്മ എന്ന സിനിമയിലെ താമരക്കുരുവിക്ക് തട്ടമിട് എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ. ഈ ഒരു പാട്ടും 90s കിഡ്സിന്റെയും 2K കിഡ്സിന്റെയും ഒരുപോലെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടാണ്. ഒരുപാട് മെമ്മറീസ് ഉള്ള പാട്ടാണ്. പ്രത്യേകിച്ച് മഞ്ജരിയുടെ വോക്കലിൽ ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ വല്ലാത്തൊരു ഭംഗിയാണ് കേട്ടോ. ഒപ്പം നമ്മുടെ മീര ജാസ്മിന്റെ ഡാൻസും കൂടി ആവുമ്പോൾ ഒന്നും പറയാനില്ല, ആ ഒരു കല്യാണ വൈബ് മൊത്തം നമുക്ക് ഈ ഒരു ഒറ്റ പാട്ടിലൂടെ കിട്ടും. അപ്പൊ അത്രയും മനോഹരമായിട്ടുള്ള പാട്ടാണ് ഈ പാട്ടാണ് ഗ്രാമഫോണിൽ ഇനി അടുത്തതായിട്ട് വരാൻ പോകുന്നത് കേട്ടോ.

യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പതി എനിക്ക് ഇവിടുന്ന് ടച്ച പറയാൻ നേരമാകുമ്പോൾ നമ്മൾ ഒരു പാട്ടും കൂടി കേട്ടിട്ടാണ് കേട്ടോ പോകുന്നത്. ഇനി നമ്മൾ ലാസ്റ്റ് കേൾക്കാൻ പോകുന്നത് എന്റെ കൽവിൽ എന്ന് തുടങ്ങുന്ന ക്ലാസ്മേറ്റ് മൂവിയിലെ എക്കാലത്തെയും ഹിറ്റ് ആയിട്ടുള്ള സോങ് ആണ്. വിനീത് ശ്രീനിവാസിന്റെ വോക്കലിൽ ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ ചുറ്റുമുള്ളതൊക്കെ അങ്ങ് മറന്നു പോകാറുണ്ട്. അത്രയും രസമുള്ള പാട്ടാണ്. ഇതിന്റെ വരികളാണെങ്കിൽ എടുത്തു പറയേണ്ട ഒന്നാണ് കേട്ടോ. വയലാർ ശരത്ചന്ദ്ര വർമ്മയാണ് ഈ മനോഹരമായ വരികൾ ഒരുക്കിയിരിക്കുന്നത്. അലക്സ് പോളിന്റെ മ്യൂസിക് ആണ്. അപ്പോൾ ഈ ഒരു പാട്ട് കേൾക്കാം ഗ്രാമഫോണിൽ. ഇനി അടുത്തതായി ഈ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ ഗ്രാമഫോണിന്റെ എപ്പിസോഡിൽ നിന്ന് ഞാൻ പതിയെ ടാറ്റ ബൈ ബൈ പറയാണ്. ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും മുഹറത്തിന്റെ ആശംസകൾ പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് മീ ആർ ജെ അപർണ സൈനിങ് ഓഫ് ഫ്രം ഗ്രാമഫോൺ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കെ എം സി ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ നിങ്ങളുടെ ജോലി തിരക്കുകൾക്കിടയിൽ ഡോക്ടറെ വന്നു കണ്ട് വേഗം മടങ്ങാം.
0: കൺസൾട്ടേഷൻ ചാർജ് 50 രൂപ മാത്രം.
1: കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: തിരുവല്ല പുത്തൂർ ഏറ്റുമാനൂർ.
1: ഹലോ, നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡിറ്റോക്കിലേക്ക് സ്വാഗതം. ഇന്ന് മെഡിറ്റോക്കിൽ നിങ്ങളോടൊപ്പം ആർ ജെ അമൃത കാർത്തിക. നമുക്കറിയാം, നമ്മുടെ ദേഹാരോഗ്യത്തിൽ ഹൃദയം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ്. ഈ ഹൃദയം കൃത്യമായി പ്രവർത്തിക്കുമ്പോഴാണ് നാം ആരോഗ്യവാന്മാരായി ജീവിക്കാൻ കഴിയുന്നത്. പക്ഷേ അത്രയേറെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു കാര്യമാണ് കുട്ടികളിലെ ഹൃദ്രോഗങ്ങൾ എന്ന് പറയുന്നത്. ചെറിയ വയസ്സിൽ പോലും ചിലരിൽ ഹൃദയവുമായി ബന്ധപ്പെട്ട ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ജന്മസഹജമായ ഹൃദ്രോഗങ്ങൾ മുതൽ വളർച്ചയ്ക്കിടെ കണ്ടുവരുന്ന പ്രശ്നങ്ങൾ വരെ പല തരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇന്ന് മെഡിറ്റോക്കിൽ കുട്ടികളിലെ ഹൃദ്രോഗങ്ങളെക്കുറിച്ചും അവയുടെ ലക്ഷണങ്ങൾ, തിരിച്ചറിയലുകൾ, ചികിത്സാ മാർഗങ്ങൾ എന്നിവയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇന്ന് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിക്കുന്നത് പരുമല ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരിതാജി. നമസ്കാരം ഡോക്ടർ.
2: താങ്ക് യു
1: ഡോക്ടർ. ആദ്യം തന്നെ ചോദിക്കുകയാണ്, കുട്ടികളിൽ ഹൃദ്രോഗം ഇപ്പോൾ എത്രത്തോളം സാധാരണമാണ്?
2: കുട്ടികളിലെ ഹൃദയരോഗം എന്ന് പറയുമ്പോൾ നമ്മൾ അഡൽസിന്റെ അത്രയും, മുതിർന്നവരുടെ അത്രയും കോമൺ അല്ലെങ്കിൽ കൂടി കുട്ടികൾക്ക് ഉണ്ടാകുന്ന അസുഖത്തിൽ ഒരു വലിയ പങ്ക് ഉള്ളൊരു അസുഖമാണ്. നമുക്ക് പറയുകയാണെങ്കിൽ കുട്ടികളിലെ ഹൃദയരോഗം രണ്ട് രീതിയിൽ വരാം. ഒന്നെങ്കിൽ ജനന സഹജമായി വരുന്ന ഹൃദയരോഗങ്ങൾ, അതായത് കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ്, അല്ലെങ്കിൽ അക്വയർഡ് ഹാർട്ട് ഡിസീസ്, അതായത് ജനിക്കുമ്പോൾ നോർമലായിട്ടായിരിക്കും വരിക, പിന്നെ കുറച്ച് വളർന്ന് വരുമ്പോൾ പിന്നെ ഹാർട്ടിനെ ബാധിക്കാവുന്ന രീതിയിലുള്ള ഹാർട്ട് ഡിസീസ്. കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ ജനന സഹജമായ ഹൃദയരോഗം എന്ന് പറയുമ്പോൾ 1000 കുട്ടികൾ ജനിക്കുമ്പോൾ 8 to 10 കുട്ടികൾക്ക് വരെ ഹൃദയരോഗം ഉണ്ടാകും. അത് വേൾഡ് വൈഡ് ആയിട്ടുള്ള സ്റ്റഡീസ് ആണ് അങ്ങനെ പറയുന്നത്. ഇന്ത്യയുടെ കാര്യം പറയുകയാണെങ്കിൽ 9 to 10, കുറച്ചും കൂടി കുറച്ചൊരു കൂടുതലാണെന്ന് പറയാം. അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ജനിക്കുന്ന 20 to 25,000 കുട്ടികൾ ഓരോ വർഷവും ഹാർട്ട് ഡിസീസ് ആയിട്ട് ജനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത്രയാണ് നമ്മുടെ ഇൻസിഡൻസ്, അതായത് കുട്ടികളിലുള്ള ഹൃദയരോഗത്തിന്റെ ഇൻസിഡൻസ്. അത് ജനിക്കുന്ന കുട്ടികളിലാണെങ്കിൽ, ഇനിയിപ്പോ അല്ല, നോർമൽ ഹാർട്ടായിട്ട് ജനിക്കുന്ന കുട്ടികളാണ്. പിന്നെ വരുന്ന അസുഖങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് റുമാറ്റിക് ഹാർട്ട് ഡിസീസ് എന്ന് പറഞ്ഞിട്ട് കാണാം, കാവസാക്കി ഡിസീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് കൊറോണറി ആർട്ടറീസ് ബാധിക്കുക. ഇപ്പൊ റുമാറ്റിക് ഡിസീസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ തൊണ്ടവേദന എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് കുട്ടികളിൽ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇൻഫെക്ഷൻ കഴിഞ്ഞ് നമ്മൾ അത് ഹാർട്ടിനെ ബാധിക്കുമ്പോഴാണ് റുമാറ്റിക് ഫീവർ എന്ന് പറയാം. അങ്ങനെയുള്ള കേസിൽ വാൽവിന് പ്രശ്നങ്ങൾ വരാം, അത് കുട്ടികളിൽ കാണാറുണ്ട്. മോസ്റ്റ്ലി ഒരു സ്കൂൾ ഗോയിങ് ഏജിലാണ് നമ്മൾ ആ റുമാറ്റിക് ഫീവർ എന്നുള്ളൊരു അസുഖം കാണാറ്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് നമ്മൾ ചികിത്സിക്കുകയൊക്കെ ചെയ്യുന്ന ട്രീറ്റബിൾ ഡിസീസ് ആണ്. അത് കഴിഞ്ഞ് നമ്മൾ ഈ കോവിഡ് ടൈമിൽ കുറച്ചധികം കണ്ടുവന്നതാണ് കോവിഡ് MISC എന്ന് പറയും, അതായത് കോവിഡ് കഴിഞ്ഞ് വരുന്ന കൊറോണറി ആർട്ടറി ഇൻവോൾവ്മെന്റ്. സംഭവം ഒരു നമ്മുടെ കാവസാക്കി എന്നൊക്കെ പറയുന്നത് പോലെ കൊറോണറി ആർട്ടറീസിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. പിന്നല്ലാതെ ഹാർട്ടിന്റെ മസിൽസിനെ ബാധിക്കുന്ന രീതിയിലുള്ള കാർഡിയോമയോപ്പത്തി, മയോകാർഡൈറ്റിസ്, ഇങ്ങനെ അതും വരാം. അപ്പൊ ഇത്രയും ഡിസീസസ് നമുക്ക് കുട്ടികളിൽ ഹൃദയമായിട്ട് സംബന്ധിച്ച്
1: ഉണ്ടാവാം അല്ലേ ഡോക്ടർ? എനിക്കൊരു സംശയം, നമ്മൾ ജനിച്ച ഉടനെ തന്നെ കുട്ടികളിൽ ഈ ഒരു ഹോള് കാണപ്പെടും എന്ന് പറയത്തില്ലേ, അതെന്താണ് ആക്ച്വലി?
2: നമുക്ക് ആക്ച്വലി ഹാർട്ടിന് 4 അറകളാണുള്ളത്. റൈറ്റ് സൈഡില് 2.5, ലെഫ്റ്റ് സൈഡില് 2.5, മേളില് 2, താഴെ 2. ഇതെല്ലാം സെപ്പറേറ്റ് ചെയ്യുന്ന നമുക്ക് ഹാർട്ടിന് കുറെ വാൾസ് ഉണ്ട്. ഇത് നമുക്ക് ജനിക്കുന്ന കുട്ടികളിൽ, അമ്മയുടെ വയറ്റിലിരിക്കുമ്പോ ചിലർക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഹോൾ ഉണ്ട്. അതായത് നമുക്ക് അമ്മയിൽ നിന്നാണ് ആ സമയത്ത് നമുക്ക് മോസ്റ്റ്ലി ന്യൂട്രീഷൻ, ഓക്സിജൻ എല്ലാം കിട്ടുക. അത് കറക്റ്റ് ആയിട്ട് പോവാനായിട്ട് 1-2 ഹോളുകൾ, എക്സ്ട്രാ ബ്ലഡ് വെസൽസ് ഒക്കെ ജനിക്കുന്ന കുട്ടികളിൽ ഉണ്ടാവും. പക്ഷെ അത് ജനിച്ചു കഴിയുമ്പോൾ ആ ഹോള് തനിയെ അടയും. അങ്ങനെ കുറച്ച് ഹോളുകൾ നമുക്ക് ഉണ്ടാവാം കുട്ടികളിൽ. അല്ലാതെ തന്നെ ഡെവലപ്മെന്റലി ആ വാൾസ് പ്രോപ്പറായിട്ട് ഫോം ആവാതെ അതിനകത്തും ഹോളായിട്ട് കാണാറുണ്ട്. അതാണ് നമ്മൾ ഈ ഹോൾ ഇൻ ദ ഹാർട്ട് എന്ന് പറയുക.
1: ഓ ശരി ശരി, ഓക്കെ ഡോക്ടർ, താങ്ക് യു. ഡോക്ടർ, നമുക്ക് കുട്ടികളിൽ പൊതുവെ ഏത് പ്രായം മുതലാണ് ഈ ഒരു ഹൃദ്രോഗം കണ്ടുവരുന്നത്?
2: പണ്ടത്തെ കാലങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചൊരു വലുതായതിനു ശേഷമായിരുന്നു ഇതൊക്കെ കണ്ടുപിടിക്കുക. ഇപ്പൊ നമ്മുടെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് കാരണം അമ്മയുടെ വയറ്റിൽ ഇരിക്കുമ്പോൾ തൊട്ട് നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് നമുക്ക് ഫീറ്റൽ എക്കോ എന്നൊരു ടെക്നോളജി ഉണ്ട്, നമ്മുടെ അമ്മയുടെ വയറ്റിലിരിക്കുമ്പോൾ തന്നെ കുട്ടിയുടെ ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുക. അപ്പൊ ആ സമയം തൊട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ തുടങ്ങാം. അത് നമ്മൾ എല്ലാവർക്കും ചെയ്യാറില്ല അത്. അപ്പൊ ആ ഒരു അമ്മയുടെ വയറ്റിലുള്ളപ്പോ, പിന്നെ ജനിച്ചതിന് ശേഷം നമുക്ക് എന്തെങ്കിലും പീഡിയാട്രീഷ്യൻ നോക്കിയിട്ട് ഓക്സിജന്റെ അളവ് കുറയുക, അല്ലെങ്കിൽ ശ്വാസം മുട്ട്, വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ പറ്റാതെ ഇരിക്കുക, എക്സ്റേയില് ചേഞ്ചസ് ഉണ്ടാവുക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് ഒരു എക്കോ ചെയ്ത് നമുക്ക്
1: കണ്ടുപിടിക്കാൻ സാധിക്കും.
2: അതല്ല പിന്നെ വളർന്നു വരുന്ന സമയത്താണ് നമ്മൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നതെങ്കിൽ നമുക്ക് ആ സമയത്തും കണ്ടുപിടിക്കാം. സോ അത്ര ഏളിയിൽ നിന്ന് നമുക്ക് തന്നെ കറക്റ്റ് ആയിട്ട് നമുക്ക് പിക്ക് ചെയ്ത് ട്രീറ്റ് ചെയ്യാവുന്നതാണ്.
1: ഓക്കെ, അപ്പൊ നമ്മുടെ പാരന്റ്സിന് ഇതെങ്ങനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും?
2: ഇപ്പൊ നമ്മള് ജനിച്ചു വന്ന ഒരു കുഞ്ഞാണെങ്കിൽ പാല് കുടിക്കുന്ന കുട്ടി, അമ്മയുടെ പാല് കുടിക്കുന്ന കുട്ടി, അമ്മ പാല് കുടിക്കാനുണ്ടാവുന്ന ബുദ്ധിമുട്ട്, നിർത്തി നിർത്തി പാല് കുടിക്കുക, പാല് കുടിക്കുമ്പോ തല വിയർക്കുക, അധികമായി വിയർക്കുക. ഇപ്പൊ അങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ കുറച്ചു നേരം പാല് കുടിച്ച് ക്ഷീണിച്ചുറങ്ങി പോവുക, പക്ഷെ വിശപ്പ് തീർന്നിട്ടുണ്ടാവില്ല, പിന്നെ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് വീണ്ടും പാല് കുടിക്കുക. നമ്മളതിനെ സക്രസ്ഡ് സൈക്കിൾ എന്ന് പറയും. കുറച്ചു നേരം സക്ക് ചെയ്യുന്നു, റെസ്റ്റ് എടുക്കുന്നു, സക്ക് ചെയ്യുന്നു. ഹാർട്ട് ഡിസീസ് ഉള്ളത് കാരണം അവരെ കൊണ്ട് എക്സേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ഈ പാല് കുടിക്കുക എന്ന് പറയുന്നത് എക്സേർഷനുള്ള ഒരു പരിപാടിയാണ്, അത് പ്രത്യേകിച്ച് അമ്മയുടെ പാല് കുടിക്കുമ്പോ. അപ്പൊ അങ്ങനെ ഒരു സക്രസ് സക് സൈക്കിള് വരിക, അതൊന്ന്. പിന്നെ കൈകാൽ നിറമൊക്കെ നീല നിറമായിട്ട് കാണാം. അപ്പൊ അങ്ങനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കത് ഡോക്ടറിനെ കാണിക്കേണ്ടതാണ്. പിന്നെ അല്ല, കുറച്ചുകൂടെ വലിയ കുട്ടികളാണ്, കളിക്കുന്ന പ്രായമാണെങ്കിൽ സാധാരണ കുട്ടികളെ കൂട്ട് കളിക്കാൻ പറ്റാതെ ഇരിക്കുക, പെട്ടെന്ന് ക്ഷീണം വന്ന് റെസ്റ്റ് എടുക്കുക, ശ്വാസം മുട്ടുന്നത് പോലെ തോന്നുക, പിന്നെ നെഞ്ചുവേദന, അതും പ്രത്യേകിച്ച് ഒന്ന് കളിച്ച് അല്ലെങ്കിൽ ഒരു എക്സേർഷന് ശേഷം വരുന്ന നെഞ്ചുവേദന, അതല്ലാതെ ആ സമയത്ത് തന്നെ തലകറക്കം, തലകറങ്ങി വീഴുക, അതും ഈ കളിച്ചതിന് ശേഷമുള്ള തലകറക്കം. പിന്നെ വെറുതെ ഇരിക്കുമ്പോ തന്നെ ഹാർട്ട് ബീറ്റ് അധികമായിട്ട് തോന്നുക. പിന്നെ അതുമല്ലാതെ ഒരു വർഷത്തിൽ 3 പ്രാവശ്യത്തിൽ കൂടുതൽ പനി, ചുമ, ശ്വാസമുട്ട് കാരണം ഹോസ്പിറ്റലിൽ അഡ്മിഷൻ ആവശ്യമാകും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി കുട്ടിയെ ഒരു പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റിന് അടുത്ത് കാണിച്ച് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അതുമല്ല, കുട്ടിക്ക് കുഴപ്പമൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഫാമിലിയിൽ ആർക്കെങ്കിലും ഈ കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ് ഉണ്ട്, അതായത് അമ്മയ്ക്കോ നേരത്തെ ഉണ്ടായ സിബ്ലിങ്ങിന്, മൂത്ത കുട്ടിക്ക്, അങ്ങനെ ആർക്കെങ്കിലും, അച്ഛനോ ആർക്കെങ്കിലും ജനന സഹജമായ ഹൃദയരോഗം, ഞാൻ ഉദ്ദേശിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് വലുതായിട്ട് വന്ന അസുഖങ്ങളല്ല, ജനിച്ചപ്പോഴേ ഹോൾ ഉണ്ടെന്ന് പറഞ്ഞു, വാൽവിന് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുട്ടിക്കും ഒരു കാർഡിയാക് ഇവാലുവേഷൻ വേണം. കാരണം ചില സമയത്ത് നമുക്ക് സട്ടിൽ ചേഞ്ചസ് ആയിരിക്കും, നമ്മൾ കണ്ടുപിടിക്കണം എന്നില്ല. അപ്പം ഇങ്ങനൊരു ഹിസ്റ്ററി ഉള്ള കുട്ടിക്ക് നമ്മൾ സാധാരണ ഒരു കുട്ടിയെക്കാട്ടിലും ഹാർട്ട് ഡിസീസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ
3: കൂടുതലാണ്.
2: സാധാരണ ഒരു കുട്ടിക്ക് ഞാൻ പറഞ്ഞതുപോലെ 8.8% അല്ലെങ്കിൽ 100ൽ 1 സാധ്യതയെങ്കിൽ ഇവർക്കൊരു 2-4% സാധ്യത ഉണ്ടാവും ഹാർട്ട് ഡിസീസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഒരു കുട്ടിക്ക് നമ്മൾ ഈ പറഞ്ഞ സിംറ്റംസ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ സ്ക്രീൻ ചെയ്ത് ഏർലി ആയിട്ട് കണ്ടുപിടിക്കുന്നതാണ് നല്ലത്.
3: തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ചാൽ നമുക്ക് ഇത് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും അല്ലേ?
2: അതെ, ഒരു അത് നമുക്ക് ഏത് തരത്തിലുള്ള അസുഖമാണെന്നുള്ളതനുസരിച്ച് വ്യത്യാസം. നമുക്ക് പല ഹാർട്ട് ഡിസീസ് എന്ന് പറയുമ്പോൾ നമുക്ക് പല കാര്യങ്ങൾ എഫക്റ്റഡ് ആവാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹോൾ ആവാം, അല്ലെങ്കിൽ വാൽവിന്റെ പ്രശ്നങ്ങളാകാം. അതുമല്ല, ചില കുട്ടികൾക്ക് നമ്മൾ ഈ പറയുന്ന കുറച്ച് കോംപ്ലക്സ് ഹാർട്ട് ഡിസീസ് ഉണ്ട്, അതായത് 4 അറകളുള്ളതിന് പകരം 2 അറയായിട്ട് ജനിക്കുക, ചിലപ്പം ഒരു നമുക്ക് 4 അറകളും 4 വാൽവും ആണ് ഹാർട്ടിനുള്ളത് മെയിൻ ആയിട്ട്. അപ്പൊ ഒരു വാൽവ് ഉണ്ടാവാതിരിക്കുക, വാൽവിന് ചുരുക്കം ഉണ്ടാവുക, അങ്ങനെയൊക്കെ പല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് ഉണ്ട്. അത് നമുക്ക് ടോട്ടലി നോർമലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ അത്രയും വെച്ചിട്ട് നമുക്ക് ഫങ്ഷണലി കുട്ടിക്ക് ഒരു ഓൾമോസ്റ്റ് ഒരു നോർമൽ ലൈഫ് സ്റ്റൈല് കിട്ടുന്ന രീതിയിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ
3: പറ്റും.
2: ഇപ്പൊ ചെറിയ ചെറിയ ഹോളൊക്കെ ആണെങ്കിൽ നമുക്ക് മെഡിക്കൽ ഫോളോ അപ്പ്, നമ്മൾ പറയും ഒരു 6 മാസത്തിൽ ഒരിക്കൽ വന്ന് ഒരു എക്കോ ചെയ്യുക, അടഞ്ഞൊന്ന് നോക്കുക. ചില ഹോളുകളുണ്ട് നമുക്കിപ്പം ജനിക്കുന്ന സമയത്ത് ഈ ഹാർട്ടിന്റെ സൗണ്ട് വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡോക്ടേഴ്സ് പീഡിയാട്രീഷ്യൻസ് നമ്മുടെ അടുത്ത് വിടാറുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ചെറിയ ഹോൾസ് ഉണ്ടാവും. ആ ഹോൾസ് യൂഷ്വലി VSD എന്നൊക്കെ പറയും, അത് നമ്മുടെ ഹാർട്ടിന്റെ നല്ല മസിലിനുള്ളിൽ വരുന്ന ഹോൾസ് ആണ്. അങ്ങനെയുള്ള ഹോൾസ് ആകുമ്പോഴത്തേക്ക് അത് അടയാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ നമ്മൾ പറയും വേറൊന്നിന്റെ ആവശ്യമില്ല, ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 3 മാസം കഴിഞ്ഞിട്ട് ഒരു ഫോളോ അപ്പ് അങ്ങനെന്ന് പറഞ്ഞ് നമുക്ക് അങ്ങനെ കുറച്ച് കുട്ടികളെ മാനേജ് ചെയ്യാം. അതായത് അവർ കുറെ അടയാനാണ് സാധ്യത ആ ഹോൾ. അതുമല്ലാതെ നമുക്ക് ചില കുട്ടികൾക്ക് എന്താ ചെയ്യാൻ പറ്റുക, ചിലർക്ക് ഓപ്പൺ ഹാർട്ട് സർജറി ഇല്ലാതെ തന്നെ നമുക്ക് റീസെന്റ് ആയിട്ടുള്ളതാണ് ട്രാൻസ് കാത്തീറ്റർ പ്രൊസീജിയേഴ്സ്, അതായത് നമ്മൾ ഈ കൊറോണറി ആൻജിയോ, വലിയവർക്ക് ആൻജിയോപ്ലാസ്റ്റി എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ രക്ത ബ്ലഡ് വെസൽ, അതായത് നമ്മുടെ കാലില് കയ്യില് അല്ലെങ്കിൽ രക്ത കുഴലിലൂടെ നമ്മൾ അകത്തു പോയി ബട്ടൺ ഇട്ട് നമുക്ക് ഈ ഹോള് ക്ലോസ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഓപ്പൺ ചെയ്യാതെ തന്നെ ചെയ്യാവുന്ന സർജറിയാണ്. മോസ്റ്റ്ലി നമ്മളിപ്പോ എല്ലാ കുട്ടികൾക്കും ചെയ്യുന്നുണ്ട്, അതൊരു വെയ്റ്റ് ക്രൈറ്റീരിയ വലുതായിട്ടും വരുന്നില്ല. അപ്പൊ അങ്ങനെ നമുക്ക് ഹോള് ക്ലോസ് ചെയ്യാം, ഹോൾസ് ആണെങ്കിൽ. അതല്ല, വാൽവിന് പ്രശ്നമാണ്, വാൽവിന് ചുരുക്കാണെങ്കിൽ നമുക്ക് ബലൂൺ സർജറി, അതും ഓപ്പൺ ചെയ്യാതെ തന്നെ ഈ പറയും പോലെ ഈ താഴ രക്തക്കുഴലിലൂടെ ഉള്ളി പോയിട്ട് നമുക്കത് വിരിച്ചു വിടാൻ പറ്റും.
3: ഒരുപാട്
2: ഡെഫിനറ്റ്ലി ഒത്തിരി നമുക്ക് അഡ്വാൻസ്മെന്റ് വരുന്നുണ്ട്. അതേപോലെ സ്റ്റെൻഡിങ്, നമുക്ക് ഈ ശ്വാസകോശത്തിലോട്ട് പോകുന്ന ബ്ലഡ് വെസൽസിന്റെ ചുരുക്കം അങ്ങനെയൊക്കെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിനെ സ്റ്റെൻഡ് ചെയ്യുക, അതെല്ലാം നമുക്ക് ഓപ്പൺ ഹാർട്ട് സർജറി ഇല്ലാതെ
3: ചെയ്യാം.
2: അതും ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളിൽ പറ്റാത്ത കുട്ടികളുണ്ടാവും, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓപ്പൺ ഹാർട്ട് സർജറിയിലേക്ക്
3: പോകേണ്ടി വരും.
2: അതും സേഫ് ആണ്, നമ്മൾ ജനിച്ചു വീഴുന്ന കുട്ടികളിൽ തൊട്ട് ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്ത് ശരിയാക്കുന്ന കണ്ടീഷൻസ് ഉണ്ട്. ചില കണ്ടീഷൻസ് നമുക്ക് ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്താലേ ശരിയാവുകയുള്ളൂ. അപ്പൊ അങ്ങനെയും നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഇത്രയും മൊഡാലിറ്റീസ് നമുക്ക് ഉണ്ട് നമുക്ക് നിലവിൽ.
3: ഡോക്ടർ, ഇടയ്ക്ക് ഫീറ്റൽ എക്കോയെ കുറിച്ച് പറഞ്ഞായിരുന്നു, അപ്പൊ അതെന്താണെന്നൊന്ന് വിശദീകരിക്കാമോ?
2: അതെ, നമ്മൾ ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മൾ എല്ലാവർക്കും ചെയ്യുന്നില്ലെങ്കിൽ കൂടി ഹൈ റിസ്ക് പ്രഗ്നൻസിയിലെങ്കിലും നമ്മൾ ഫീറ്റൽ എക്കോ ചെയ്യാറുണ്ട്. അപ്പൊ ഫീറ്റൽ എക്കോ എന്ന് പറയുമ്പോൾ ഫീറ്റസ്, അതായത് അമ്മയുടെ വയറ്റിലിരിക്കുന്ന കുഞ്ഞിന്റെ എക്കോ ആണ്. നമ്മൾ വലിയവർക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ നമ്മൾ അമ്മയുടെ വയറ്റിലിരിക്കുമ്പോൾ ചെയ്യുന്നതാണ്. യൂഷ്വലി അതൊരു 4.5 to 6 months ഈ ഒരു ടൈം സ്പാനിലാണ് നമ്മൾ ചെയ്യാറ്. ചെയ്ത് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 80% ഓഫ് ഹാർട്ട് ഡിസീസ് നമുക്ക് അതിനകത്ത് കണ്ടുപിടിക്കാം. അപ്പോഴും അത് 100% അല്ല, 80%. കാരണം നമുക്ക് കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് അത് ചെയ്യുമ്പോൾ. അമ്മയുടെ വയറ്റിലാണ് കുഞ്ഞിരിക്കുന്നത്, ആ കുഞ്ഞിന്റെ പൊസിഷൻ, അതെല്ലാം വെച്ചിട്ട് നമുക്ക് ആ ഹാർട്ടിനെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നതിന്റെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അത് വെച്ച് നമുക്ക് 80% നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിനകത്ത് നമുക്ക് മേജർ ഹാർട്ട് ഡിസീസ്, അതായത് വെളിയിൽ വന്നാല് കുഞ്ഞിന് ജീവന് അപകടം വരുന്ന രീതിയിലുള്ള ഹാർട്ട് ഡിസീസ് നമുക്ക് കണ്ടുപിടിക്കാം. ഈ ഒരു 4.5 to 6 months പറയുന്നത് തന്നെ നമുക്ക് ലീതൽ ആയിട്ടുള്ള കാർഡിയാക് മാൽഫർമേഷൻസ് ആണെങ്കിൽ ടെർമിനേറ്റ് ചെയ്യണോ, അങ്ങനൊരു ഓപ്ഷൻ, അതായത് അത്രയും മോശം, എല്ലാവർക്കും നമ്മൾ അങ്ങനൊരു ഓപ്ഷൻ പറയില്ല. നമുക്ക് വെളിയിൽ വന്നാലും കുഞ്ഞിന് ജീവിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പുള്ള ചില തരത്തിലുള്ള ഹാർട്ട് ഡിസീസ് ഉണ്ട്. അതാണെങ്കിൽ നമുക്ക് ഒരു 6 months നമുക്ക് അബോർഷന്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് മദറിന് കൊടുക്കാം, നമുക്ക് അവരുടെ ഓപ്ഷനാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് അതാണ് ആ 6 months മുമ്പ് നമ്മൾ ചെയ്യുന്നത്. അതും നമുക്ക് ആ സമയത്താണ് കുഞ്ഞിന്റെ ഹാർട്ട് കുറച്ചും കൂടി കാണാൻ ഈസി. കുഞ്ഞ് വലുതായതിനു ശേഷം നമുക്ക് ഹാർട്ട് കാണാനും കുറച്ചുകൂടി പാടായിരിക്കും. അപ്പൊ ഇത് കൃത്യമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എല്ലാവർക്കും നമ്മൾ റുട്ടീനായിട്ട് ഫീറ്റൽ എക്കോ ചെയ്യാറില്ല. ചില കണ്ടീഷൻസ് ഉണ്ട്, ഇപ്പൊ അമ്മയുടെ കുറച്ച് കാര്യങ്ങൾ, അതായത് അമ്മയുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ അച്ഛന്റെ ഫാമിലിയിലോ ആർക്കെങ്കിലും സിഗ്നിഫിക്കന്റ് ആയിട്ട് ഹാർട്ട് ഡിസീസ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യണം. പിന്നെ അമ്മയ്ക്ക് ഷുഗർ ഉണ്ട് ഓൺ ഇൻസുലിൻ, അതായത് നമ്മൾ പ്രഗ്നൻസി സമയത്ത് വരുന്നതല്ല, അതിന് മുമ്പേ ഷുഗർ ഉണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അമ്മയ്ക്ക് സാരമായ എന്തെങ്കിലും മെറ്റബോളിക് ഡിസീസ് ഉണ്ടെങ്കിൽ കുഞ്ഞിനെ ചെയ്യണം. അതേപോലെ അമ്മ എന്തെങ്കിലും മരുന്ന് ടെറട്ടോജനിക്, അതായത് കുട്ടിയുടെ അവയവം ഫോം ചെയ്യുന്നതിന് പ്രശ്നം ഉണ്ടായ എന്തെങ്കിലും മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യണം. അതെല്ലാം നമ്മൾ കുഞ്ഞിന്റെ സ്കാൻ ചെയ്യുമ്പോൾ തന്നെ റേഡിയോളജിസ്റ്റ് നോക്കിയിട്ട് ഹാർട്ടിന് എന്തോ ചെറിയ വ്യത്യാസം തോന്നുന്നുണ്ട് എന്ന് പറയുവാണെങ്കിൽ ചെയ്യണം. പിന്നെ കുട്ടിക്ക് ക്രോമസോമൽ പ്രശ്നങ്ങൾ, നമ്മൾ ഈ പറയുന്ന ഡൗൺ സിൻഡ്രോം, അങ്ങനെ ജനറ്റിക് പ്രശ്നങ്ങൾ എന്തെങ്കിലും സസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഹൃദയത്തിന്റെതല്ലാത്ത വേറെ എന്തെങ്കിലും നമുക്ക് ഡിഫെക്ട്സ് നമ്മളെ സ്കാനിൽ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഹാർട്ടും നോർമൽ ആണോ എന്നുള്ളത് അറിയാനായിട്ട് നമ്മളൊരു ഫീറ്റൽ എക്കോ ചെയ്യണം.
3: ഓക്കെ, അപ്പൊ ഒരിക്കലും ഡോക്ടർ പറയുന്നില്ല, എല്ലാവരും അത് ചെയ്യണം എന്ന് പറയുന്നില്ല അല്ലേ?
2: അതെ, ഇപ്പോഴത്തെ പ്രോട്ടോകോൾ അനുസരിച്ച് നമ്മൾ എല്ലാവർക്കും ചെയ്യാറുണ്ട്. നമ്മളൊരു 5 months ഒരു അനോമലി സ്കാൻ എന്ന് പറഞ്ഞ് ചെയ്യും. അതിനകത്ത് അവർ മോസ്റ്റ്ലി എല്ലാ അനോമലീസും സ്ക്രീൻ ചെയ്യും. അതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർ ഡെഫിനറ്റ്ലി ഒരു ഫീറ്റൽ എക്കോ സജസ്റ്റ് ചെയ്യും.
3: ഇപ്പൊ പേരന്റ്സ് പറയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് നോക്കണം, ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ
2: ഡെഫിനറ്റ്ലി ചെയ്യും.
3: ഓക്കെ ഓക്കെ ഓക്കെ ഡോക്ടർ, അപ്പൊ ഇത്രത്തോളം പ്രാധാന്യമുണ്ട് ഫീറ്റൽ എക്കോ എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ ഡോക്ടർ, ഇനി നമുക്ക് ഹൃദ്രോഗം വന്ന കുട്ടികൾക്കുള്ള ഒരു ചികിത്സാ രീതി എന്തൊക്കെയാണ്, അതിന്റെ മരുന്നുകളെ കുറിച്ചൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ?
2: അതാണ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ, നമുക്ക് ഒന്നെങ്കിൽ നമ്മൾ ഫോളോ അപ്പ് ജസ്റ്റ് നമ്മൾ അടയുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ട്രാൻസ് കാത്തീറ്റർ പ്രൊസീജിയേഴ്സ്. ട്രാൻസ് കാത്തീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ രക്തക്കുഴലിലൂടെ ഉള്ളിൽ പോയിട്ട് ബലൂൺ വെച്ച് വിരിക്കുക, അല്ലെങ്കിൽ ബട്ടൺ പോലത്തെ അത് വെച്ചിട്ട് ക്ലോസ് ചെയ്യുക, അതൊക്കെ നമുക്ക് ഒരു ട്രീറ്റ്മെന്റ് മൊഡാലിറ്റിയാണ്.
3: ഈ വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു റിസ്ക് അല്ലേ? അങ്ങനെ അതിൽ എത്രത്തോളം റിസ്ക് ഉണ്ട്?
2: ഇല്ല, അത് നമ്മുടെ കണ്ടീഷൻ അനുസരിച്ചിരിക്കും. എല്ലാ കണ്ടീഷനും നമ്മൾ വെയിറ്റ് ചെയ്യാൻ പറയത്തില്ല. ഇപ്പൊ തനിയെ അടയാനുള്ള ഹോള് അങ്ങനെയാണെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യും. അല്ല, നമുക്കിപ്പോ ഒരു ചെറിയ കുഞ്ഞാണ്, ഒരു 2.5 to 3 kilos ഉള്ള ഒരു കുട്ടി, നമുക്കൊരു വലിയ ഹോൾ ഉണ്ട്, പക്ഷെ ഇപ്പൊ എമർജൻസി സർജറി വേണ്ടി വരില്ല. ഒരു 3 months വരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് കുഞ്ഞിനെ വെയിറ്റ് കൂടുന്തോറും, കുഞ്ഞിന്റെ പോഷകം കൂടുന്തോറും, കുഞ്ഞിന് നമുക്ക് ഡെഫിനറ്റ്ലി ഒരു ഓപ്പൺ ഹാർട്ട് സർജറി വേണ്ടി വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ ബോഡിക്ക് അത് ടോളറേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കുറച്ചുകൂടി

0: ഹസ്ബൻഡ് സ്മോക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവർ തന്നെ സ്മോക്കർ ആണെങ്കിൽ ആ ഒരു ഹാബിറ്റ് സ്റ്റോപ്പ് ചെയ്യുക. മൂന്ന്, അവർക്ക് എന്തെങ്കിലും ക്രോണിക് ഡിസീസസ് ഉണ്ടോ എന്നുള്ളത് സ്ക്രീൻ ചെയ്യുക. ഉണ്ടെങ്കിൽ ഓൾറെഡി ഇപ്പോ ഡയബറ്റീസ് ഉണ്ടോ തൈറോയിഡ് ഉണ്ടോ എന്നൊന്നും ചിലപ്പോൾ നമ്മൾ നോക്കിയിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു തൈറോയിഡ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കുക. ഡയബറ്റീസ് ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഇപ്പൊ ഓൾറെഡി ഒരു സീഷർ ഡിസോർഡർ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യന്റ് ആണെങ്കിൽ ഷുഗർ കൺട്രോൾ ഒക്കെ നല്ല ആപ്റ്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് വേണം കൺസീവ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യാൻ. നെക്സ്റ്റ്, നമ്മൾ മരുന്ന് എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളൊരു ഡോക്ടറിനെ പോയി കൺസൾട്ട് ചെയ്ത്, ഇപ്പം പ്രത്യേകിച്ച് സീഷർ മെഡിക്കേഷൻസ് കഴിക്കുന്ന മദേഴ്സ്, അപ്പൊ അവർ അതിന് മുമ്പായിട്ട് മെഡിക്കേഷൻസ് ഒക്കെ ഓപ്റ്റിമൈസ് ചെയ്യുക. കാരണം ചില മെഡിസിൻസ് നമുക്ക് ഓർഗൻ ഫോർമേഷനെ എഫക്ട് ചെയ്യാം. അപ്പൊ അതെല്ലാം അവോയ്ഡ് ചെയ്തിട്ട് വേണം പ്രഗ്നൻസി പ്ലാൻ ചെയ്യാൻ. അതല്ലാതെ നമ്മൾ പ്രഗ്നന്റ് ആയി എന്നറിഞ്ഞു കഴിയുമ്പോൾ കൃത്യമായിട്ടുള്ള മൾട്ടി വൈറ്റമിൻ സപ്ലിമെന്റേഷൻ, ഫോളിക് ആസിഡ്, അതെല്ലാം കറക്റ്റ് ടൈമിന് കഴിക്കുക. മോസ്റ്റ്ലി പ്രശ്നം എന്താ ഉണ്ടാവാന്ന് വെച്ചാൽ നമ്മുടെ ഹാർട്ടാണ് ആദ്യമായിട്ട് ഫോം ചെയ്യുന്ന ഓർഗൻ കുട്ടികളിൽ. കാരണം ഹാർട്ട് വെച്ചിട്ടാണ് നമുക്ക് എല്ലാം സർക്കുലേഷൻ പോകുന്നത്. ഓൾമോസ്റ്റ് മോസ്റ്റ് എല്ലാ മദേഴ്സും പ്രഗ്നന്റ് ആണെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ ഹാർട്ട് ഓൾറെഡി ഓൾമോസ്റ്റ് ഫോം ആയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ അറിയാതെ തന്നെ മരുന്ന് എടുത്തിട്ടുണ്ടാവും, നമ്മൾ എക്സ്റേ റേഡിയേഷൻ അങ്ങനെയൊക്കെ കുറെ എഫക്ട് ആയിട്ടുണ്ടാവും. അപ്പൊ അതാണ് നമ്മൾ പ്രീ കൺസെപ്ഷൻ ഫോളിക് ആസിഡ് പറയും. അതായത് ഇപ്പൊ മാരീഡ് ആവുന്ന ആൾക്കാർ തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട്, പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഫോളിക് ആസിഡ് ഓൾറെഡി എടുക്കുക. അതൊക്കെ നമുക്കത് പ്രിവെൻഷന് ഹെൽപ്പ് ചെയ്യാം. കൺജനൈറ്റൽ ഹാർട്ട് ഡിസ് ഹാർട്ട് പ്രശ്നങ്ങൾ മാത്രമല്ല, പൊതുവെ എല്ലാ കൺജനൈറ്റൽ അനോമലീസും പ്രിവെന്റ് ചെയ്യാനായിട്ട് പ്രീനേറ്റൽ ഫോളിക് ആസിഡ് ഹെൽപ്ഫുൾ ആണ്. ഇനിയിപ്പം പ്രഗ്നന്റ് ആയതിനു ശേഷം അടുത്ത നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഒത്തിരി പനി ചുമ ഉള്ള ആൾക്കാരുടെ അടുത്ത് ഒത്തിരി പോയി എക്സ്പോസ്ഡ് ആവാതിരിക്കാം. കാരണം അവർക്ക് ചിലപ്പോൾ ഇൻഫ്ലുവൻസ ആയിരിക്കാം, കോവിഡ് ആയിരിക്കാം, എന്താണെന്ന് അറിഞ്ഞുകൂടാ. അതേപോലെ അവർക്ക് കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് ഈ പ്രഗ്നൻസി സമയത്ത് ഉണ്ടാവുന്ന ചില പനി, ഫീവർ വിത്ത് റാഷ് എന്ന് പറയും, ദേഹത്ത് പാടോടുകൂടി വരുന്ന പനി, അങ്ങനെ വരുന്നത് കുഞ്ഞുങ്ങളുടെ ഹാർട്ടിനെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ അവോയ്ഡ് ചെയ്യുക. പിന്നെ അതല്ലാതെ ടെറട്ടോജൻസ്, നമ്മൾ ഈ പെസ്റ്റിസൈഡ്സ്, അതിനോടുള്ള എക്സ്പോഷറും കുറയ്ക്കുക. ഇതൊക്കെ നമുക്ക് പ്രഗ്നൻസി സമയത്ത് കുട്ടിക്ക് ഹാർട്ട് ഡിസീസ് വരാതിരിക്കാൻ അമ്മമാര് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. ഇനിയിപ്പോ കുഞ്ഞ് വെളിയിൽ വന്നതിന് ശേഷം നമ്മൾ ഈ പറയുന്ന റുമാറ്റിക് ഫീവർ പോലുള്ള അസുഖങ്ങൾ പ്രിവെന്റ് ചെയ്യാൻ ഓരോ പ്രാവശ്യം അതായത് ഒരു സോർ ത്രോട്ട് അല്ലെങ്കിൽ തൊണ്ടവേദന വരുമ്പോൾ കറക്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക, ഒരു ഡോക്ടറിനെ കണ്ട് കറക്റ്റ് ടൈമിന് ആന്റിബയോട്ടിക് കൊടുക്കുക, അതൊക്കെ റുമാറ്റിക് ഫീവർ പോലുള്ള അസുഖങ്ങൾ പ്രിവെന്റ് ചെയ്യാൻ നല്ലതാണ്. പിന്നെ കോവിഡ് കഴിഞ്ഞ് വരുന്ന എം ഐ എസ് സി എന്ന് പറയുന്നത് ആ കോവിഡ് ടൈമിൽ ഭയങ്കര പീക്കിൽ നിന്നൊരു അസുഖമായിരുന്നു. വിട്ടുമാറാതെ നിൽക്കുന്ന പനി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി കാണിക്കുക, അതിൻ്റെതായ ട്രീറ്റ്മെന്റ് ചെയ്യുക. അപ്പൊ അത് നമുക്ക് പ്രിവെൻഷൻ, ഈ എന്താ പറയുക, എല്ലാ പനികൾ പ്രിവെന്റ് ചെയ്യുന്നത് പോലും കറക്റ്റ് ടൈമിന് വാക്സിനും കാര്യങ്ങളും ഒക്കെ എടുക്കുക. പിന്നെ അഡൽസിന്റെ കാര്യം പറയുന്നത് പോലെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ കാര്യങ്ങൾ കുട്ടികൾക്കും ശീലിപ്പിക്കുക. ബേക്കറി ഐറ്റംസ്, അതേപോലെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, അതൊക്കെ മാക്സിമം അവോയ്ഡ്. നമ്മൾ ശീലിപ്പിക്കുന്നത് വെച്ചിട്ടാണ് അവർ ഓരോ, നമ്മൾ കൊടുക്കുന്നത് അനുസരിച്ചാണ്. ഇപ്പൊ കുട്ടികൾക്ക് അതിന്റെ ടേസ്റ്റ്, ജനിക്കുന്ന കുട്ടികൾക്ക് സ്വീറ്റ് സോൾട്ട് അങ്ങനെ ടേസ്റ്റ് അറിയില്ല, നമ്മൾ ശീലിപ്പിക്കുന്നത് പോലാണ്. അപ്പം ജനിച്ചു വരുന്ന കുട്ടികൾക്ക് ആദ്യമേ ബിസ്ക്കറ്റ് കൊടുക്കുക, ചോക്ലേറ്റ് കൊടുക്കുക, അങ്ങനെ പറയുമ്പോൾ അവരത് ശീലിക്കും. അപ്പൊ അത് കുറച്ച് കൺട്രോൾ ചെയ്ത് നമ്മൾ നമ്മുടേതായ രീതി ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ വളർത്തിക്കൊണ്ടുവരിക. പിന്നെ അതേപോലെ ഫിസിക്കൽ ആക്ടിവിറ്റി, നല്ല രീതിയിൽ ഫിസിക്കൽ ആക്ടിവിറ്റി, കളിക്കട്ടെ അവർ, കളിക്കുക, അവർ വിയർക്കട്ടെ, അങ്ങനെ ആ രീതിയിൽ ഫിസിക്കൽ ആക്ടിവിറ്റിയും കൂടെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായി മാറ്റുക. ഇതൊക്കെ ചെയ്താൽ നമുക്ക് ഹാർട്ട് ഡിസീസ് ഒരുവിധം പ്രിവെന്റ് ചെയ്യാം.
1: ഈ ഒരു കാലത്ത് എനിക്ക് തോന്നുന്നു ഒരുപാട് പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് അല്ലെ, കുട്ടികളിലെ ഹൃദ്രോഗം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ വലിയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു അസുഖം വന്ന് അതിനുള്ള ഒരു ലക്ഷണങ്ങൾ കണ്ട് നമുക്ക് മനസ്സിലാകാൻ പറ്റും ആ എന്തായിരിക്കും. പക്ഷെ കുഞ്ഞുങ്ങൾ അങ്ങനല്ല, നമ്മൾ നമ്മുടെ പാരന്റ്സ് തന്നെ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ അല്ലെ, വലിയൊരു എന്താണ് ഒരു അപകടത്തിൽ നിന്ന് നമുക്ക് കുഞ്ഞുങ്ങളെ രക്ഷിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഓക്കെ ഡോക്ടർ, എന്തായാലും ഈ ഒരു സമയത്ത് ഒരു ചെറിയ വിഷയമല്ല എങ്കിൽ പോലും ഇത്രയും സംശയങ്ങൾക്ക് മറുപടി തന്നതിന് വലിയ നന്ദി അറിയിക്കുകയാണ്. ഒപ്പം ഈ ഒരു തിരക്കിനിടയിൽ നമുക്ക് വേണ്ടി സമയം കണ്ടെത്തിയതിനും താങ്ക്സ് ഡോക്ടർ.
0: താങ്ക് യു സോ മച്ച്.
1: റേഡിയോ മേക്ക്ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡിറ്റോക്ക് ആണ് ശ്രോതാക്കൾ കേട്ടത്. കുട്ടികളിലെ ഹൃദ്രോഗം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മളോട് സംസാരിച്ചത് പരുമല ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരിത ജിയാണ്. ഡോക്ടറിന് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് മെഡിറ്റോക്കിൽ നിന്ന് വിട പറയുന്നു ആർ ജെ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: കൊച്ചി.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നേതൃവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 78 2773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

കാഴ്ചകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ൽ കാവ്യ സഞ്ചാരം.

0: രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.
1: അമ്മതൻ മണിക്കുട്ടൻ
0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം, ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ൽ കാവ്യ സഞ്ചാരം.

0: രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.
1: അമ്മതൻ മണിക്കുട്ടൻ
2: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
3: 3 o'clock. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീറ്റൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ 1 മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270000. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
1: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തു സൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089782773.

കൊച്ചി 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. 90 മിനിറ്റുകൾ, ഒരു പന്ത്, നിരവധി സ്വപ്നങ്ങൾ. ഓരോ ആഴ്ചയും ലോക ഫുട്ബോളിൽ എഴുതപ്പെടുന്നത് വെറും മത്സരഫലങ്ങളല്ല, വികാരങ്ങളുടെ, തന്ത്രങ്ങളുടെ, അതിജീവനങ്ങളുടെ കഥകളാണ്. ആ കഥകളെ അടുത്തറിഞ്ഞ് മത്സരങ്ങളുടെ ഉള്ളറകളിലേക്ക് കടന്ന് കണ്ടതും കേട്ടതുമായ ഫുട്ബോൾ വിശേഷങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ താരവും പ്രമുഖ പരിശീലകനും നിരൂപകനുമായ ഡോക്ടർ റെജ്നോൾ വക്കീസ് പങ്കെടുക്കുന്ന പ്രത്യേക പരിപാടി ഗോൾ വലയത്തിനപ്പുറം. കേൾക്കാം റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 പുനഃപ്രക്ഷേപണം രാത്രി 8:30. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

കനം കുറഞ്ഞ പൊരുക്കങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചിൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോ ബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ മഞ്ഞാടി തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ മഞ്ഞാടി തിരുവല്ല.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ. റേഡിയോ മെക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
1: 4 o'clock. മുടി കൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടി കൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: കൊച്ചി
1: യൂറിക്കാസ്റ്റ് കൂടിയ എന്തൊക്കെ പ്രശ്നങ്ങളല്ലേ.
2: അതെ, സന്ധിവേദന, വൃക്കയിൽ കല്ല്, വൃക്കയിൽ സ്തംഭനം വരെ ഉണ്ടായേക്കാം. മടിക്കേണ്ട, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ യൂറിക് ആസിഡ് ചികിത്സയ്ക്ക് പ്രത്യേക യൂണിറ്റ് ഉണ്ട്.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: സീറോ ഡെലിവറി
5: യെസ്. അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
4: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
5: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
4: ഫോൺ 7012-58-6661.
5: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.

0: ரேடியோ கஃபே. This is Radio Cafe.
1: ഹായ് ഹലോ, നമസ്കാരം. ചായ വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് സമയമായിട്ടുണ്ടല്ലേ. സമയം 4 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതാ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഈ ഒരു ടൈമിൽ ചായ വിശേഷങ്ങളും ഒപ്പം കുറച്ച് വർത്തമാനങ്ങളും ഒക്കെ പറയാനായിട്ട് ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് റേഡിയോ കഫേയുമായി കൂടെ ഉള്ളത് ഞാൻ ആർജെ അപർണയാണ് കേട്ടോ. അപ്പോൾ ഇനിയുള്ള 1 മണിക്കൂർ സമയം നമുക്കുള്ള സമയമാണ്, നമ്മൾ ഇനി ആഘോഷിക്കാൻ പോവുകയാണ് കേട്ടോ. അതായത് പുറത്തേക്കൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ചായ കുടിക്കാൻ പറ്റിയൊരു സമയം കൂടിയാണ്. അത് സമയം 4 മണി ആയതുകൊണ്ട് മാത്രമല്ല കേട്ടോ, വെളിയിൽ എന്താ ഒരു ക്ലൈമറ്റ്, മഴ പെയ്യും പെയ്യില്ല എന്ന് പറഞ്ഞാണ് അന്തരീക്ഷം നിൽക്കുന്നത്. പലയിടത്തും നല്ല മഴ പെയ്യുന്നുണ്ട്, ചിലയിടത്ത് നേരിയ വെയിലൊക്കെ അടിക്കുന്നുണ്ട്. എന്തായാലും നല്ല രസമുള്ളൊരു ക്ലൈമറ്റാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. മൊത്തത്തിൽ ഒരു എന്താ പറയുക, ഒരു തണുത്ത മയമുള്ള ഒരു ക്ലൈമറ്റ് അല്ലേ. ഈ ഒരു ടൈമിലാണ് നല്ല ചൂട് ചായയൊക്കെ ഇങ്ങനെ ഊതി ഊതി കുടിക്കാനായിട്ട്, അരെ വാ പറയണ്ട. ഒപ്പം നല്ല കടുപ്പമുള്ള അല്ലേ, നല്ല കടുപ്പമുള്ള ചായയോടൊപ്പം നല്ല പലഹാരങ്ങൾ, കട്ടിയുള്ള പലഹാരങ്ങൾ, അച്ചപ്പം, നുറുക്ക്, അതുപോലെ പരിപ്പുവട, അങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അരേ അടിപൊളിയാണ്. ഇനി അതല്ല ആവിയിൽ വേവിച്ച പലഹാരങ്ങളൊക്കെ ആണെങ്കിലും സൂപ്പറാണ്. എന്തായാലും നമ്മുടെ 4 മണി കളറാക്കാനായിട്ട് ചായ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട. അപ്പോൾ എന്തായാലും ഈ ചായ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ യാത്ര തുടരുമ്പോൾ എനിക്കിവിടെ കുറേ പേര് എത്തിയിട്ടുണ്ട്. ഹലോ അപർണ മോളി എന്ന് വിളിച്ച് നമ്മുടെ സിറാജ് ചേട്ടൻ എത്തിയിട്ടുണ്ട്. ഹായ് ചേട്ടൻ. സൽമീത്ത ഇവിടെ എത്തിയിട്ടുണ്ട്. ഗുഡ് ഈവനിങ് മാക് ഫാസ്റ്റ്. ഹായ് അപർണക്കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹലോ സൽമീത്ത. എൽ സി ചേച്ചി ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. അതുപോലെ തന്നെ ശില്പ ചേച്ചി ഇവിടെ എത്തിയിട്ടുണ്ട്. ഗുഡ് ഈവനിങ് അപർണ, ഗുഡ് ഈവനിങ് ചേച്ചി. ഗിരീഷ് ചേട്ടൻ ഗുഡ് ഈവനിങ് അപർണ, ഗുഡ് ഈവനിങ് ചേട്ടാ. അനിൽ ചേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഗുഡ് ഈവനിങ് അനിൽ ചേട്ടൻ. നമ്മുടെ ജയങ്കർ ഏട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമസ്കാരം. ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഞാൻ ആദ്യം എത്തിയിട്ടുണ്ട്. ഓക്കെ, ബാക്ക് ബെഞ്ചിൽ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യം എത്തിയിട്ട് ബാക്ക് ബെഞ്ചിൽ പോയിരിക്കുന്ന അത്ര നല്ല സ്വഭാവമൊന്നും അല്ല. അപ്പം എന്തായാലും കുഴപ്പമില്ല, ആദ്യം എത്തിയതുകൊണ്ട് ക്ലാസ്സിൽ കയറ്റുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ യാത്ര തുടരുകയാണ്. നമ്മുടെ റേഡിയോ കഫേ എന്ന് പറയുന്നത് 3 സെഗ്മെൻറ്റുകളാണ് എല്ലാവർക്കും അറിയാലോ. എങ്കിലും ആദ്യമായിട്ട് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ റേഡിയോ കഫേ എന്ന് പറയുന്നത് 3 സെഗ്മെൻറ്റുകളാണ്. ഫസ്റ്റ് സെഗ്മെൻറ്റ് സിനിമാ സ്കോപ്പാണ്. സിനിമയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ ഇങ്ങനെ കാത്തിരിക്കുന്നത്. അതും കടന്ന് നമ്മൾ 2-ാമത്തെ സെഗ്മെൻറ്റിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ കുറച്ച് കാര്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ജി കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, അതുപോലെ തന്നെ തമാശ നിറഞ്ഞ ചളി ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാകും. അതും കടന്ന് നമ്മൾ 3-ാമത്തെ സെഗ്മെന്റിലേക്ക് പോകുമ്പോൾ ടാലന്റ് ഓഫ് ദ ഡേ എന്ന് പറയും നമ്മുടെ 3-ാമത്തെ സെഗ്മെന്റ്. അവിടെ നമ്മുടെ കൂടെയുള്ള കലാകാരന്മാർക്കുള്ള അവസരമാണ്. പാട്ട് പാടാൻ കഴിവുള്ളവർ, കഥ പറയാൻ കഴിവുള്ളവർ, അങ്ങനെ ശബ്ദം കൊണ്ട് അവർക്ക് എന്ത് സാധിക്കുമോ അതിനുള്ളൊരു അവസരമാണ് നമ്മുടെ 3-ാമത്തെ സെഗ്മെന്റ്. അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങിയാലോ. ഫസ്റ്റ് സെഗ്മെന്റായ എന്താ പറയുക, സിനിമാ സ്കോപ്പിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുറച്ച് പേര് ഇവിടെ എത്താനുണ്ട്. അതായത് പാട്ട് കേട്ടിട്ട് വരും എന്ന് പറഞ്ഞു നിൽക്കുന്ന കുറച്ച് പേര്, അങ്ങനെയുള്ളവർക്ക് നല്ലൊരു പാട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് അവരും കൂടി വന്നിട്ട് നമുക്ക് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മൾ ഇനി പോകാൻ പോകുന്നത് പടക്കളം എന്ന മൂവിയിലെ ഒരു സോങ്ങിലേക്കാണ് കേട്ടോ, കബഡിയ സോങ്ങിലേക്കാണ് പോകുന്നത്. ഈ പാട്ട് കേട്ട് കഴിയുമ്പോൾ ബാക്കി എല്ലാവരും എത്തും, എന്നിട്ട് നമുക്ക് മത്സരങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും. റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോ ബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് മിയോ പ്രീമിയം ഫാമിലി സലൂൺ മഞ്ഞാടി തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122 9745611122. എല്ലാ പാരിസ് മിയോ പ്രീമിയം ഫാമിലി സലൂൺ മഞ്ഞാടി തിരുവല്ല.

0: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി
1: റേഡിയോ കഫേ. This is Radio Cafe.
2: ചായ വിശേഷങ്ങളും രസകരമായ മത്സരങ്ങളും ഒക്കെ ആയിട്ട് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കഫേയാണ്. കൂടെ ഉള്ളത് ഞാൻ ആർജി അപർണയാണ് കേട്ടോ. സമയം 4 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്. സിനിമാ സ്കോപ്പാണ് നമ്മുടെ ഫസ്റ്റ് സെഗ്മെന്റ്. അപ്പൊ ദാ വരുന്നു നമ്മുടെ ടൈറ്റിൽ.

സിനിമാസ്കോപ്പിൽ സിനിമയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. എന്റെ കയ്യിൽ ഒരു മൂവിയുണ്ട്, അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയും, അത് വെച്ചിട്ട് മൂവി ഏതാണ് എന്ന് കണ്ടുപിടിക്കുക. ഫ്രഷ് ചോദ്യമാണെന്ന് എനിക്കറിയാം, എങ്കിലും ഇതാണ് ഇന്നത്തെ ചോദ്യത്തിന്റെ പാറ്റേൺ. ഓക്കെ, അപ്പൊ എന്തായാലും ആദ്യത്തെ ചോദ്യം ഇതാണ്. എന്റെ കയ്യിലുള്ളത് ഒരു അമൽ നീരജ് സംവിധാനം ചെയ്തിട്ടുള്ള ചിത്രമാണ്. അമൽ നീരജ് ചിത്രമാണ് എന്റെ കയ്യിലുള്ളത്. അപ്പൊ തന്നെ കുറച്ച് നമുക്ക് മനസ്സിലേക്ക് കുറച്ചധികം മൂവി ഓടി എത്തിയിട്ടുണ്ടാകും. അമൽ നീരജ് ചിത്രങ്ങളിലെ എല്ലാ സവിശേഷതകളും ഉള്ള ഒരു ചിത്രം കൂടിയാണ് കേട്ടോ ഇത്. ഇതില് പ്രകാശ് രാജ് അഭിനയിച്ചിട്ടുണ്ട്. പ്രധാന കഥാപാത്രമായിട്ട് പ്രകാശ് രാജ് എത്തിയിട്ടുണ്ട്. സ്റ്റാലിൻ മണിമാരൻ എന്ന കഥാപാത്രമായിട്ടാണ് ചിത്രത്തിൽ പ്രകാശ് രാജ് എത്തിയിട്ടുള്ളത്. ഏതാണ് ചിത്രം എന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അതായത് അമൽ നീരജ് ചിത്രമാണിത്. ഈ ചിത്രത്തിൽ പ്രകാശ് രാജ് പ്രധാന വേഷത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. സ്റ്റാലിൻ മണിമാരൻ എന്നതായിരുന്നു പ്രകാശ് രാജ് അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര്. ചിത്രം ഏതാണ് എന്നതാണ് എനിക്കറിയേണ്ടത്. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളൊരു മൂവിയാണ് അമൽ നീരജ് ചിത്രങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന കുറച്ച് ചിത്രങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു ചിത്രമാണ്. ദാ ആകാശ് ഇവിടെ ഫസ്റ്റ് അടിച്ചിരിക്കുകയാണ്. ഫെബിൻ ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ആ സ്റ്റാലിൻ മണിമാരൻ എന്ന പേരിൽ എല്ലാവർക്കും കിട്ടും എന്ന് എനിക്കറിയാം. അപ്പം എന്തെങ്കിലും ശരി ഉത്തരം അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, എങ്ങനെ ശരി ഉത്തരമായേക്കും എന്നറിയില്ല എന്ന് വിചാരിക്കുകയാണെങ്കിൽ വിഷമിക്കേണ്ട, നമ്പർ ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം. 9495730333 ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ. ഇതിലേക്കാണ് നിങ്ങളുടെ ശരി ഉത്തരങ്ങൾ അയക്കേണ്ടത് കേട്ടോ. ശരി ഉത്തരം അയക്കേണ്ട നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു തരാം. 9495730333. അപ്പം എന്തെങ്കിലും ചോദ്യം ഇതായിരുന്നു, ഇത് എൻ്റെ കയ്യിലുള്ളത് ഒരു അമൽ നീരജ് ചിത്രമാണ്. ഈ ചിത്രത്തിൽ പ്രകാശ് രാജ് പ്രധാന വേഷത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. സ്റ്റാലിൻ മണിമാരൻ എന്നതായിരുന്നു ചിത്രത്തിൽ അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഫസ്റ്റ് ഉത്തരം പറഞ്ഞിരിക്കുന്നത് ആകാശ് മോനാണ്, ഒപ്പം ഫെബിൻ ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. മൂന്നാം സ്ഥാനം സൽമയിത്തയാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ബാക്കി ആരൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? ആശി ചേച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ശില്പ ചേച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അറിയില്ല, അനിൽ ചേട്ടൻ ഇച്ചിരി വെയിറ്റ് ചെയ്ത് ഞാൻ ഇപ്പൊ ശരി ഉത്തരം പറയാം കേട്ടോ. ഗീത ചേച്ചി ചുമത്ര ശരി ഉത്തരമാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഏതാണ് ചിത്രം എന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി. സ്റ്റാലിൻ മണിമാരൻ എന്ന ക്യാരക്ടറിൽ മലയാള സിനിമയിൽ പ്രകാശ് രാജ് എത്തിയിട്ടുണ്ടോ എന്നൊന്നും ആലോചിച്ചേ, പെട്ടെന്നൊരു ക്യാരക്ടർ മൈൻഡിലേക്ക് വരും. അതാണ് ശരി ഉത്തരം. സിറാജേട്ടൻ ശരി ഉത്തരമാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ലിസി ചേച്ചി ഇതാ ശരി ഉത്തരവുമായി എത്തിയിട്ടുണ്ടായിരുന്നു. അമൽ നീരജ് സംവിധാനം ചെയ്തിട്ടുള്ള ചിത്രമാണിത്. പ്രകാശ് രാജ് വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. സ്റ്റാലിൻ മണിമാരൻ എന്നതാണ് കഥാപാത്രത്തിന്റെ പേര്. സമയം ഇത്രയും മതിയെന്ന് വിശ്വസിക്കുന്നു. ശരി ഉത്തരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കുഞ്ഞു ക്ലൂ കൂടി തരാം. ഈ ഒരു ചിത്രം റിലീസാകുന്നത് 2010 കേട്ടോ. 2010 ഈ ഒരു ചിത്രം റിലീസാകുന്നത്. ഭീഷ്മ തെറ്റുത്തരാണ്. ഭീഷ്മയിൽ നമ്മുടെ എന്താ പറയുക, പ്രകാശ് രാജ് എത്തുന്നുണ്ടോ ഇല്ല എന്നതാണ്. ഞാൻ പെട്ടെന്ന് ആലോചിക്കും, ഇനി ഏതെങ്കിലും ഒരു ഷൂട്ടിൽ പ്രകാശ് രാജ് ഭീഷ്മയിൽ വന്നിട്ടുണ്ടോ എന്നിങ്ങനെ ബാക്കോട്ട് ഞാൻ ചിന്തിക്കുകയായിരുന്നു കേട്ടോ. ഇല്ല, അപ്പോൾ ഭീഷ്മയിൽ അല്ല കേട്ടോ, ഭീഷ്മ തെറ്റുത്തരാണ്. റാണി ചേച്ചി ശരി ഉത്തരം ശരി ഉത്തരമാണ് കേട്ടോ. സമയം മതി മോളെ, സമയം മതി എന്ന് നമ്മുടെ എൽ സി ചേച്ചി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എൽ സി ചേച്ചി അല്ല കേട്ടോ, ലിസി ചേച്ചിയാണ് കേട്ടോ പറഞ്ഞേക്കണത്. ഓക്കെ, ശീപ ചേച്ചി കുമരകം ശരി ഉത്തരമാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്തായാലും ഞാൻ ശരി ഉത്തരത്തിലേക്ക് കടക്കാം, ഇത്രയും സമയം മതി. അപ്പം ശരി ഉത്തരം എന്ന് പറയുന്നത് അൻവർ ആണ് കേട്ടോ. അൻവർ എന്ന് പറഞ്ഞ എല്ലാവർക്കും ഒരു അടിപൊളി കൈയ്യടിയുണ്ട്. നമ്മുടെ പൃഥ്വിരാജ് ഭയങ്കര സ്ലോ മോഷനിലൊക്കെ നടന്നു വന്നിട്ടുള്ള മൂവിയായിരുന്നു അല്ലേ അൻവർ എന്ന് പറയുന്നത്. ഓക്കെ, അൻവർ ആണ് ശരി ഉത്തരം. അൻവറിലാണ് സ്റ്റാലിൻ മണിമാരൻ എന്ന ക്യാരക്ടറിൽ പ്രകാശ് രാജ് എത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും അൻവർ എന്ന് പറഞ്ഞ എല്ലാവർക്കും ഒരു അടിപൊളി കൈയ്യടി ഉണ്ട്. കൈയ്യടി ഞാൻ പിന്നീട് തരുന്നതായിരിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇന്ന് എൻ്റെ കയ്യിലുള്ളതെല്ലാം പൃഥ്വിരാജ് മൂവിയാണ് എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ അല്ല, പെട്ടെന്ന് സെലക്ട് ചെയ്തപ്പോൾ ഒരു മൂവി തെറ്റിപ്പോയി കേട്ടോ. ക്ലൂ പൃഥ്വിരാജ് പറയായിരുന്നു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും പെട്ടെന്ന് കണ്ടുപിടിക്കുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ക്ലൂ പൃഥ്വിരാജ് പറയാഞ്ഞത് കേട്ടോ. ഓക്കെ, അടുത്തൊരു മൂവിയിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പം അടുത്തത് എൻ്റെ കയ്യിലുള്ളത് ഒരു പ്രിയദർശൻ ചിത്രമാണ് കേട്ടോ. ഒരു പ്രിയദർശൻ ചിത്രമാണ് എൻ്റെ കയ്യിലുള്ളത്. പ്രിയദർശൻ ചിത്രം എന്ന് പറയുമ്പോൾ കാലഘട്ടം നിങ്ങൾക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. 2001 ഈ ഒരു മൂവി റിലീസാകുന്നത്. പ്രിയദർശൻ്റെ ചിത്രമാണ് 2001 റിലീസായത്.
എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? അടുത്ത ഒരു ക്ലൂയിലേക്ക് പോവുകയാണ്. ഇതൊരു മോഹൻലാൽ ചിത്രമാണ്. വെരി സിമ്പിൾ അല്ലേ? മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ടിൽ ഒരുപാട് ചിത്രം വന്നിട്ടുണ്ട്. അതിൽ 2001 പുറത്തിറങ്ങിയ ഈ മൂവി ഏതാണ് എന്നാണ് നിങ്ങൾ കണ്ടുപിടിച്ച് തരേണ്ടത് കേട്ടോ. ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഉത്തരം വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിലുള്ളത് ഒരു പ്രിയദർശൻ ചിത്രമാണ്. പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ളത് ലാലേട്ടനാണ്. 2001 ഈ മൂവി റിലീസാകുന്നത്. ഈ മൂവി നിർമ്മാണം ചെയ്തിരിക്കുന്നത് ലിസി പ്രിയദർശൻ തന്നെയാണ് കേട്ടോ. ലിസിയാണ് ഈ ഒരു ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാണ് ചിത്രം എന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. 2001 പുറത്തിറങ്ങിയ പ്രിയദർശൻ ചിത്രമാണ്. ലാലേട്ടനാണ് പ്രധാന വേഷത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. നിർമ്മാണം ചെയ്തിരിക്കുന്നത് ലിസിയാണ് കേട്ടോ. ലിസി പ്രിയദർശനാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ചിത്രം ഏതാണ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇവിടെ കുറേ പേര് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. യെസ്, റാണി ചേച്ചി ഫസ്റ്റ് രണ്ടാമത്തെ ക്ലൂ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഇവിടെ ഉത്തരം തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അടുത്തൊരുത്തരം, തേൻമാവിൻ കൊമ്പത്ത് ഒരു മുട്ടയ്ക്കുള്ള ഉത്തരമാണത്. ശൈലി ചേച്ചി തെറ്റുത്തരാണ്. ആശ ചേച്ചി തൊടുപുഴ ശരിയുത്തരാണ് കേട്ടോ. രണ്ടാം സ്ഥാനത്ത് ആശ ചേച്ചി ഉണ്ട്. മൂന്നാം സ്ഥാനത്ത് ഇതാ നമ്മുടെ സൽമീത്തയുണ്ട്. ശില്പചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ആകാശ്മോൻ ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. റാണി ചേച്ചി ശരിയുത്തരാണ്. ആണോന്നൊന്നും ചോദിക്കേണ്ട, അത് തന്നെയാണ്. സിറാജേട്ടൻ ശരിയുത്തരാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ലിസി ചേച്ചി ശരി ഉത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ഗീത ചേച്ചി ചുമത്ര ശരിയുത്തരാണ്. ഗിരീഷേട്ടൻ ശരി ഉത്തരാണ് പറഞ്ഞിട്ടുള്ളത്. 2001 ഒപ്പം പുറത്തിറങ്ങുന്നത് അനിൽ ചേട്ടൻ. അനിൽ ചേട്ടൻ ഇവിടെ ഒപ്പം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു വലിയ ആനമോട്ടം ഞാൻ അങ്ങോട്ട് തരുകയാണ് കേട്ടോ. ഓക്കെ, പെബിൻ ശരി ഉത്തരാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ശീപചീച്ചി കുമരകം ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. അനിൽ ചേട്ടൻ പിണങ്ങി പോകുന്ന ജിഫൊക്കെ എനിക്ക് അയക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ചോദ്യം ഇതാണ്. 2001 പുറത്തിറങ്ങിയ പ്രിയദർശൻ ചിത്രമാണ്. ലാലേട്ടനാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. നിർമ്മാണം ചെയ്തിരിക്കുന്ന ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ലിസി പ്രിയദർശനാണ്. ഏതാണ് മൂവി എന്ന് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. കുറച്ച് ടഫായിരിക്കും എന്നെനിക്കറിയാം. കാരണം പ്രിയദർശൻ ലാലേട്ടൻ കൂട്ടുകെട്ടിൽ ഒരുപാട് ചിത്രങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ അല്ലേ വന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഒരുപാട് സംശയം ഇവിടെ പലർക്കും വരുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഞാൻ ഉത്തരത്തിലേക്ക് പോവുകയാണ്. ഇനി ഒരുപാട് സമയം കളയുന്നില്ല. കിളിച്ചുണ്ടം മാമ്പഴം തെറ്റുത്തരാണ്. ഒരു മുട്ട അങ്ങോട്ട് തരാണ് കേട്ടോ എൽസി ചേച്ചി. ഓക്കെ, എന്തായാലും ശരി ഉത്തരം എന്ന് പറയുന്നത് കാക്കക്കുയിലാണ് കേട്ടോ. കാക്കക്കുയിൽ എന്ന് പറഞ്ഞ എല്ലാവർക്കും ഒരു അടിപൊളി കൈയടി ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ചോദ്യത്തിനും കൂടി ശരി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് ചോദ്യത്തിൻ്റെയും ശരി ഉത്തരം പറഞ്ഞവർക്കുള്ള കൈയടി ഒരുമിച്ച് തരാം. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് കാക്കക്കുയിലാണ് കേട്ടോ. ഓക്കെ, എന്തായാലും ഇനി നമ്മൾ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. മൂന്നാമത്തതും സെയിം പാറ്റേണിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ് എൻ്റെ കയ്യിലുള്ളത്. ഒരു പൃഥ്വിരാജ് ചിത്രമാണ്. പൃഥ്വിരാജ് ഈ മൂവിയിൽ വിവേക് എന്ന ക്യാരക്ടറിനെയാണ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പൃഥ്വിരാജ് ചിത്രമാണ്. ഈ ചിത്രത്തിൽ പൃഥ്വിരാജ് വിവേക് എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. പൃഥ്വിരാജ് വിവേക് എന്ന കഥാപാത്രത്തിൽ എത്തിയിട്ടുള്ള സിനിമകൾ ഏതൊക്കെയാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കുക, പെട്ടെന്ന് മനസ്സിലേക്ക് വരും. ചിത്രത്തിൻ്റെ സംവിധാനമല്ല കേട്ടോ, കഥ തിരക്കഥ കൈകാര്യം ചെയ്തിരിക്കുന്നത് രഞ്ജിത്താണ്. ഏതാണ് ചിത്രം എന്നാണ് എനിക്കറിയേണ്ടത്. രഞ്ജിത്ത് കഥാ തിരക്കഥ ഒരുക്കി പൃഥ്വിരാജ് പ്രധാന വേഷത്തിൽ എത്തിയ ചിത്രം ഏതാണ്? പൃഥ്വിരാജിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിവേക് എന്നതാണ്. അപ്പം എന്തായാലും വീണ്ടും ആകാശ് മോൻ സ്കോർ ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് അടിച്ചിട്ടുണ്ട്. തൊട്ട് പുറകെ റാണി ചേച്ചി ഉണ്ട്. ഇവർ രണ്ടുപേരും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. റിൻസൻ ചാലക്കുടി തെറ്റിപ്പോയി. നന്ദനമല്ല, നന്ദനമല്ല, നന്ദനത്തിൽ വിവേക് എന്ന പേരിലാണോ വരുന്നത്? അയാളും ഞാനും തമ്മിൽ തെറ്റുത്തരാണ്. ഗീത ചേച്ചി ചുമത്ര ശരിയുത്തരാണ്. ആശ ചേച്ചി ശരിയുത്തരാണ്. കടുവ തെറ്റുത്തരാണ്. ലിസ്റ്റ് ചേച്ചിക്കും ഒരു മുട്ട അങ്ങനെ കിട്ടിയിരിക്കുകയാണ്. ശില്പചേച്ചി ഒറ്റപ്പാലം ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ഓ, ശരി ഉത്തരം എന്ന് പറഞ്ഞപ്പോൾ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അനിൽ ചേട്ടൻ അറിയില്ല, വീണ്ടും അറിയില്ല, ഇപ്പം പറഞ്ഞേറെ. നന്ദനം തെറ്റുത്തരാണ്. ഗിരീഷേട്ടനും ഒരു മുട്ട ഞാൻ അങ്ങോട്ട് തരുകയാണ്.
സൽമൈത്ത ശരിയുത്തരാണ്, ശിബിചേച്ചി കുമരകം ശരിയുത്തരാണ്, സിറാജേട്ടൻ വയനാട് ശരി ഉത്തരാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ പൃഥ്വിരാജ് വിവേക് എന്ന ക്യാരക്ടറിൽ എത്തിയിട്ടുള്ള ആ സിനിമ ഏതാണ്? ശില്പചേച്ചി ഒരു കള്ളച്ചിരിയൊക്കെ ചിരിക്കണോ? നല്ല കാര്യം ഉണ്ടായിരുന്നോ? ശരി ഉത്തരമല്ല, എന്തിനാ ഡിലീറ്റ് ചെയ്തത്? യെസ്, അനിൽ ചേട്ടൻ ശരി ഉത്തരവുമായി എത്തിയിട്ടുണ്ട്, ലിസി ചേച്ചി ശരി ഉത്തരവുമായി എത്തിയിട്ടുണ്ട്.

ജയങ്കരേട്ടൻ്റെ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇപ്പോഴാണ് കേട്ടോ കിട്ടുന്നത്. ഒരു സംശയം വന്നു അതുകൊണ്ടാണ്. ഓക്കെ, എന്തായാലും ഞാനങ്ങ് ശരി ഉത്തരത്തിലേക്ക് പോവുകയാണ് കേട്ടോ. ശരി ഉത്തരം എന്ന് പറയുന്നത് അമ്മക്കിളിക്കൂട് എന്നതാണ് കേട്ടോ. അമ്മക്കിളിക്കൂട് എന്നതാണ് ശരി ഉത്തരം. അപ്പം അമ്മക്കിളിക്കൂട് എന്ന് പറഞ്ഞ എല്ലാവർക്കും നല്ലൊരു കയ്യടിയുണ്ട്. ആ കയ്യടിയിലേക്ക് ഞാൻ പോവുകയാണ്. അതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് അടുത്ത സെഗ്മെൻറ്റിനെ കുറിച്ച്. അപ്പോൾ അടുത്ത സെഗ്മെൻറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ജി കെ ക്വസ്റ്റ്യൻസ് ആണ്, ആ കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു സെഗ്മെൻറ്റിൽ എല്ലാ ചോദ്യങ്ങൾക്കും ശരി ഉത്തരം പറഞ്ഞവർക്കുള്ള കയ്യടിയാണ് വരുന്നത്. ദാ വരുന്നു കയ്യടി. അങ്ങനെ കയ്യടിയൊക്കെ തന്നു കഴിയുമ്പോൾ ഇനി ഒരു പാട്ടിലേക്ക് പോകാനുള്ള സമയമാണ്. ആ പാട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കേണ്ടതുണ്ട്. അപ്പൊ ദാ വരുന്നു പാട്ട്, കേട്ടോണ്ടേ ഇരിക്കൂ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

കഥകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ൽ കാവ്യ സഞ്ചാരം.

8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4.

0: കൊച്ചി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
4: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: തിരുവല്ല, പുത്തൂർ, ഏറ്റുമാനൂർ. റേഡിയോ കഫേ.
1: ചായവിശേഷങ്ങളും രസകരമായ മത്സരങ്ങളും ഒക്കെ ആയിട്ട് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കഫേയാണ് കേട്ടോ. കൂടെയുള്ളത് ഞാൻ ആർ ജെ അപർണയാണ്. അങ്ങനെ പാട്ടിനും പരസ്യത്തിനും ഒക്കെ ശേഷം നമ്മൾ തിരികെ എത്തിയിരിക്കുകയാണ്. തിരികെ എത്തുമ്പോൾ ഇനി നമ്മൾ പോകുന്നത് രണ്ടാമത്തെ സെഗ്മെൻറ്റിലേക്കാണ്. രണ്ടാമത്തെ സെഗ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഹൈ ഡാൻസിക്കാണ് കേട്ടോ. ഹൈ ഡാൻസിക്ക് എന്താണ് എന്നുള്ള കാര്യം ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ടൈറ്റിലേക്ക് അങ്ങ് കടക്കുന്നില്ല, ചോദ്യത്തിലേക്ക് ഇങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ചോദ്യം, ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളാണ്. ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഭാഷ ഏതാണ് എന്നതാണ് എനിക്കറിയേണ്ടത്. ആദ്യത്തെ ചോദ്യം ഇതാണ്, ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഭാഷ ഏതാണ്? ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ആദ്യത്തെ ഭാഷ, ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ആദ്യത്തെ ഭാഷ ഏതാണ് എന്നതാണ്. അതായത് ക്ലാസിക്കൽ, ക്ലാസിക്കൽ പദവി, ക്ലാസിക്കൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാറ്റസ് ഉണ്ട്. അത് ലഭിച്ചിട്ടുള്ള ആദ്യത്തെ ലാംഗ്വേജ് ഏതാണ്? ക്ലാസിക്കൽ, ക്ലാസിക്കൽ ഭാഷയായിട്ട് അംഗീകരിക്കപ്പെട്ട ആദ്യ ഭാഷ ഏതാണ് എന്നതാണ് ചോദ്യം. മലയാളം തെറ്റുത്തരാണ്, മലയാളമല്ല. മലയാളി എന്ന നിലയിൽ മലയാളം എന്ന് പറയാൻ നമുക്ക് എല്ലാവർക്കും അഭിമാനമുണ്ട്. പക്ഷേ ചോദ്യത്തിൻ്റെ ഉത്തരം മലയാളമല്ല, തെറ്റുത്തരാണ്. ഫെബിൻ, നല്ലൊരു മുട്ട ഞാൻ അങ്ങോട്ട് തരുകയാണ് കേട്ടോ. ഞാൻ എത്തി ശംസുദിനിക്ക. ഹായ് ചേട്ടാൻ. ലിസ്റ്റിജി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. സൽമയിത്ത ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഷൈജചീച്ചി ശരിയുത്തരാണ്. സിറാജേട്ടൻ ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. റാണി ചീച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ശില്പചീച്ചി ശരിയുത്തരാണ്. ഗിരീഷേട്ടൻ ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. നദീറത്ത ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ആകാശ് മോഹൻ ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. അനില ശരിയുത്തരാണ് കേട്ടോ. അനില ചീച്ചി ശരിയുത്തരാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ജയങ്കരേട്ടൻ ശരിയുത്തരാണ്. ഗീതചീച്ചി ചുമത്ര ശരിയുത്തരാണ്. ശീപചീച്ചി ശരിയുത്തരാണ്. അനിൽ ചേട്ടൻ ശരിയുത്തരാണ്. യെസ്, ഫെബിൻ ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ നദീർത്തയുടെ പേര് ഞാൻ വായിച്ചു വായിച്ചു കേട്ടോ. അപ്പം എന്തായാലും ക്ലാസിക്കൽ പദവി ലഭിച്ച ആദ്യത്തെ ഭാഷ ഏതാണ് എന്നതാണ് ചോദ്യം. എൽസി ചീച്ചി ശരിയുത്തരാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ക്ലാസിക്കൽ പദവി ലഭിച്ച ആദ്യ ഭാഷ ഏതാണ് എന്നതാണ്. ക്ലാസിക്കൽ പദവി ലഭിച്ച ആദ്യത്തെ ഭാഷ ഏതാണ്? ക്ലാസിക്കൽ പദവി ലഭിച്ച ആദ്യ ഭാഷ ഏതാണ് എന്നതാണ് എൻ്റെ ചോദ്യം. എനിക്കിവിടെ ഒരു ഉത്തരം വന്നിട്ടുണ്ട്. പേരും കൂടി ഒന്ന് വെച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. മിനി ബാബു, മിൻചീച്ചി ശരിയുത്തരാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. യെസ്, അപ്പൊ എന്താണ് ശരി ഉത്തരം എന്ന് ഞാൻ അങ്ങോട്ട് പറയാൻ പോവുകയാണ്. തമിഴാണ് കേട്ടോ ശരി ഉത്തരം. ആദ്യം ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിക്കുന്ന ആദ്യത്തെ ഭാഷ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴാണ്. അപ്പൊ എന്തായാലും ഭാഷയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് നമുക്കിനി കടക്കാം. ആദ്യത്തെ ചോദ്യം കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യം, എത്ര ഭാഷകൾക്കാണ് ക്ലാസിക്കൽ പദവി ലഭിച്ചിട്ടുള്ളത്? എത്ര ഭാഷകൾക്കാണ് ക്ലാസിക്കൽ പദവി ലഭിച്ചിട്ടുള്ളത് നിലവിൽ കേട്ടോ. ശംസുദിനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു

എത്ര ഇന്ത്യൻ ഭാഷകൾക്കാണ് ക്ലാസിക്കൽ പദവി ലഭിച്ചിട്ടുള്ളത്? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. എത്ര ഇന്ത്യൻ ഭാഷകൾക്കാണ് ക്ലാസിക്കൽ പദവി ലഭിച്ചിട്ടുള്ളത്? ഇന്ത്യയിൽ ഇതുവരെ എത്ര ഭാഷകൾക്ക് ക്ലാസിക്കൽ പദവി ലഭിച്ചിട്ടുണ്ട്? ഇവിടെ ശരി ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വേഗം വേഗം ഉത്തരങ്ങൾ അയക്കുക. ആകാശ് മോൻ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഗീത ചീച്ചി, ശില്പ ചീച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. അനിൽ ചീച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. സിറാജ് ഏട്ടൻ, ഗിരീഷ് ഏട്ടൻ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. സൽമിത ലിസ് ചീച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. റാണി ചീച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലാസിക്കൽ പദവി ലഭിച്ചിട്ടുള്ള എത്ര ഇന്ത്യൻ ഭാഷകളാണുള്ളത്? എത്ര ഭാഷകൾക്കാണ് ഇന്ത്യൻ ഭാഷകൾക്കാണ് കേട്ടോ ക്ലാസിക്കൽ പദവി ലഭിച്ചത് എന്നതാണ് എൻ്റെ ചോദ്യം. എണ്ണമാണ് പറയേണ്ടത്. റാണി ചീച്ചി ശരിയുത്തരാണ്. ജയങ്കരേട്ടൻ, എൽസി ചീച്ചി ശരിയുത്തരാണ്. നദീർത്ത ശരിയുത്തരാണ്. അനിൽ ചേട്ടൻ ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയി, സാരിയില്ല, ഒന്നുകൂടി നോക്കൂ.

ശൈലി ചേച്ചി ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയിട്ടുണ്ട്. ഷംസുദ്ദീനിക്ക ശിവചേച്ചി ശരിയുത്തരാണ്, അനിൽ ചേട്ടൻ ശരിയുത്തരാണ്. ഇന്ത്യൻ ഭാഷകളാണ് കേട്ടോ ചോദ്യം. അപ്പൊ എന്തെങ്കിലും ശരിയുത്തരത്തിലേക്ക് ഞാൻ അങ്ങ് കടക്കുകയാണ്. 11 എണ്ണമാണ് നിലവിൽ, അതായത് ഇന്ത്യയിൽ ഇതുവരെ ആയിട്ട് ക്ലാസിക്കൽ പദവി ലഭിച്ചിട്ടുള്ള ഇന്ത്യൻ ഭാഷകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 11 എണ്ണത്തിനാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും 11 എന്ന് പറഞ്ഞ എല്ലാവർക്കും നല്ലൊരു കയ്യടിയുണ്ട്. ആ കയ്യടി ഞാൻ നദീറത്തിയുടെ പേര് ഞാൻ വായിച്ചായിരുന്നു കേട്ടോ, ഇടക്കിടക്ക് വായിക്കുന്നുണ്ട് ഞാൻ. അത് അങ്ങോട്ട് കേൾക്കാഞ്ഞിട്ടായിരിക്കും അല്ലെങ്കിൽ ശ്രദ്ധിക്കാഞ്ഞിട്ടായിരിക്കാം. നദീറത്തിയുടെ പേര് ഞാൻ രണ്ടു വട്ടം വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും 11 എന്ന് പറഞ്ഞ എല്ലാവർക്കും സൂപ്പർ കയ്യടിയുണ്ട്. അവസാനമായിരിക്കും ഞാൻ തരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ് കേട്ടോ, അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്തത് ഒരു സിമ്പിൾ ചോദ്യം തരാം, ഒരു സിമ്പിൾ ചോദ്യം തരാണ്. കൊച്ചിയെ അറബിക്കടലിന്റെ റാണി എന്ന് വിശേഷിപ്പിച്ചത് വ്യക്തി ആരാണ്? കൊച്ചിയെ അറബിക്കടലിന്റെ റാണി എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ് എന്നതാണ് എന്റെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യമാണ്, ലാസ്റ്റ് ചോദ്യമാണ്. കൊച്ചിയെ അറബിക്കടലിന്റെ റാണി എന്ന് വിളിച്ചത് ആരാണ്? കൊച്ചിയെ അറബിക്കടലിന്റെ റാണി എന്ന് വിളിച്ചത് ആരാണ്? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. നമ്മൾ എപ്പോഴും പറയുന്നതാണ് അറബിക്കടലിന്റെ റാണി, ക്യൂൻ ഓഫ് ദ അറേബ്യൻ സീ എന്ന് അറിയപ്പെടുന്നത് കൊച്ചിയാണെന്ന് നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുള്ളതാണ്, കുഞ്ഞു പിള്ളേരോട് പറഞ്ഞു കൊടുക്കണമെന്ന്. എന്നാൽ ആ വിളിപ്പേര് കൊച്ചിക്ക് നൽകിയത് ആരാണ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. കൊച്ചിയെ അറബിക്കടലിന്റെ റാണി എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ് എന്നതാണ് എന്റെ ചോദ്യം. സിമ്പിൾ ചോദ്യമാണ്, നമുക്കൊക്കെ അറിയാവുന്ന ചോദ്യമാണ്. ആരാണ് ആ വ്യക്തി എന്ന് മാത്രം പറഞ്ഞാൽ മതി. കൊച്ചിയെ അറബിക്കടലിന്റെ റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് എന്നതാണ് എൻ്റെ ചോദ്യം. നദീർത്തെ ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ആകാശ് മോൻ ലിസ് ചീച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. റാണി ചീച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. സൽമിത ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വേറെ ആരും പറഞ്ഞിട്ടില്ല, വേഗം വേഗം പറയൂ.

റോബർട്ട് ബ്രിസ്റ്റോ എന്നൊരു ഉത്തരം വന്നിട്ടുണ്ട്. അത് ആധുനിക കൊച്ചിയുടെ ശില്പിയാണ് കേട്ടോ. ആധുനിക കൊച്ചിയുടെ ശില്പി എന്ന് വിശേഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് റോബർട്ട് ബ്രിസ്റ്റോ. അപ്പൊ റോബർട്ട് ബ്രിസ്റ്റോ അല്ല, തെറ്റുത്തരാണ്. പക്ഷെ അത് മുട്ട കൊടുക്കാൻ പറ്റുന്ന ഉത്തരമല്ല കേട്ടോ, കാരണം നല്ല കണക്ഷൻ ഉള്ള ഉത്തരമാണ്. കൊച്ചിയെ അറബിക്കടലിന്റെ റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് എന്നതാണ് എന്റെ ചോദ്യം. സിറാജേട്ടൻ ശരിയുത്തരാണ്, ഗീതചീച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. അനിൽ ചേട്ടൻ ശരിയുത്തരാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. കൊച്ചിയെ അറബിക്കടലിന്റെ റാണി എന്ന് വിളിച്ചത് ആരാണ് എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ് എന്നാണ് ചോദ്യം. യൂറോപ്യൻ സഞ്ചാരികൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എൽസി ചീച്ചിയെ. ശിവചീച്ചി കുമരകം ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. വീണ്ടും റോബർട്ട് ബ്രിസ്റ്റോ. റോബർട്ട് ബ്രിസ്റ്റോ അല്ലാട്ടോ, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആധുനിക കൊച്ചിയുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് റോബർട്ട് ബ്രിസ്റ്റോ. അറബിക്കടലിന്റെ റാണി എന്ന് കൊച്ചിയെ വിശേഷിപ്പിച്ചത് ആരാണ് എന്നതാണ് ചോദ്യം. ഇവിടെ എനിക്ക് ശരിയുത്തരം പറയാം. എൽ സി ചേച്ചി തന്നെ തെറ്റുത്തരം പറഞ്ഞിട്ട് എൽ സി ചേച്ചി തന്നെ നിന്ന് അങ്ങോട്ട് ചിരിക്കുക. എന്തെങ്കിലും ശരിയുത്തരത്തിലേക്ക്, ശിവചീച്ചി കുമരകം ശരിയുത്തരമാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്തെങ്കിലും ശരിയുത്തരത്തിലേക്ക് ഞാൻ അങ്ങ് കടക്കുകയാണ്. ജയങ്കരേട്ടൻ ദാ കൊച്ചിക്കാരൻ ശരിയുത്തരവുമായി എത്തിയിട്ടുണ്ട്. കൊച്ചിക്കാരൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പീലില്ല കേട്ടോ. അപ്പോൾ ശരിയുത്തരത്തിലേക്ക് ഞാനങ്ങ് പോവുകയാണ്. ആർ കെ ഷൺമുഖം ചെട്ടിയാണ് ശരിയുത്തരം കേട്ടോ. ആർ കെ ഷൺമുഖ ചെട്ടിയാർ അല്ലെങ്കിൽ ആർ കെ ഷൺമുഖൻ ചെട്ടി എന്നാണ് ശരിയുത്തരം. അപ്പോൾ ശരിയുത്തരം പറഞ്ഞാൽ എല്ലാവർക്കും ഒരടിപൊളി കയ്യടിയുണ്ട്. ഈ ഒരു ചോദ്യത്തിന് മാത്രമല്ല, ഇതിനു മുമ്പ് രണ്ട് ചോദ്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അതിനും ശരിയുത്തരം പറഞ്ഞവർക്കുള്ള കയ്യടിയാണ് വരുന്നത്. ദാ വരുന്നു കയ്യടി. യെസ്, അങ്ങനെ കയ്യടിയൊക്കെ തന്നു കഴിയുമ്പോൾ ഇനി നമ്മൾ ടാലന്റ് ഓഫ് ദി ഡേയിലേക്ക് കടക്കാൻ പോവുകയാണ്. പക്ഷേ അതിന് മുമ്പ് ഒരു ചെറിയ പാട്ട് വരുന്നുണ്ട്. ഒരു ചെറിയ പരസ്യത്തിന് ശേഷം നമുക്ക് ടാലന്റ് ഓഫ് ദി ഡേയിൽ കേട്ടുമുട്ടാം. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾ പാട്ടൊക്കെ പാടി അയക്കുന്ന സമയത്ത് ഒരു ചെറിയ കാര്യം ശ്രദ്ധിക്കണം, ഒരുപാട് ലെങ്ത്തിൽ അയക്കരുത്. എന്നാൽ പിന്നെ സ്ഥിരം അയക്കുന്നവർ, ഇന്നലെയും പിന്നെ ഞാൻ നോക്കി അടുപ്പിച്ച് പാട്ടൊക്കെ അയച്ചിട്ടുള്ളവർ, ഒരു ഗ്യാപ്പ് കൊടുക്കുക. ഇന്ന് അയക്കാത്തവർക്ക് അല്ലെങ്കിൽ രണ്ട് ദിവസമായിട്ട് അയക്കാത്തവർക്ക് അവരുടെ പാട്ട് പ്ലേ ചെയ്യട്ടെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പാട്ട് കേട്ടിട്ട് വരാം. താ വരുന്ന പാട്ട് കേട്ടുകൊണ്ടായിരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270000. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസായാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.
2: ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.
3: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
4: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
5: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: റേഡിയോ കഫേ.
7: അങ്ങനെ പാട്ടൊക്കെ കേട്ട് നമ്മൾ റേഡിയോ കഫേയിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെയുള്ളവർ കുറേ പാട്ടൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ടാലന്റ് ഓഫ് ദ ഡേയിലേക്ക് കടക്കുകയാണ് കേട്ടോ. എന്താണെന്നറിയില്ല, അങ്ങോട്ട് നാക്കുടക്കുകയാണ്, ചായ കുടിക്കാനായിട്ടായിരിക്കല്ലേ. എന്തായാലും ആദ്യത്തെ പാട്ടിലേക്ക് പോവുകയാണ്. ആദ്യ പാട്ട് അയച്ചു തന്നിട്ടുള്ളത് നമ്മുടെ ജയങ്കരേട്ടൻ, ഒരു ഓഡിയോ ക്ലിപ്പ് അയച്ചു തന്നിട്ടുണ്ട്. അപ്പം നമുക്കതൊന്ന് കേട്ട് നോക്കാം. അപ്പം എന്താണ് ജയങ്കരേട്ടൻ അയച്ചു തന്നിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിക്കളയാം. അപ്പോൾ ആദ്യം നമുക്ക് ജയങ്കരേട്ടൻ്റെ ഓഡിയോ ക്ലിപ്പിലേക്ക് പോവാം.
8: പ്രിയ സുഹൃത്ത്, ഷംസുദ്ദീൻ ചേട്ടൻ്റെ പേരക്കുട്ടിയായ ആമിക്കുട്ടിയുടെ ജന്മദിനമാണ് ഇന്ന്. ആമിക്കുട്ടിക്ക് എല്ലാവിധ ജന്മദിന ആശംസകളോടെ ഈ ഗാനം ആമിക്കുട്ടിക്ക് വേണ്ടി സമർപ്പിക്കുന്നു.
9: ഒരു കണ്ണായി സൂര്യനുറങ്ങ്, മറു കണ്ണായി തിങ്കളുറങ്ങ്, തൃക്കൈയിൽ വെണ്ണയുറങ്ങ്,

0: മുഴുവനുഭൂമിയൊരുങ്ങ് തിരുമധുരം കനവിലുറങ്ങ് തിരുനാമം നാവിലുറങ്ങ് എന്നുണ്ണിക്കണ്ണനുറങ്ങാൻ ഭൂലോകം മുഴുവനുറങ്ങ് ഭൂലോകം മുഴുവനുറങ്ങ് ഉണ്ണി വാവാവൂ പൊന്നുണ്ണി വാവാവൂ ഉണ്ണി വാവാവൂ വാവി വാവാവൂ. താങ്ക് യു.
1: സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. അടുത്ത ഓഡിയോ ക്ലിപ്പിലേക്ക് പോവാണ് കേട്ടോ. അടുത്തത് അയച്ചു തന്നിരിക്കുന്നത് നമ്മുടെ സൽമയിത്തയാണ്. അപ്പൊ സൽമയിത്തയ്ക്ക് എന്താണ് നമ്മളോട് പറയാനുള്ളത് അല്ലേ? ചേ, ഏത് പാട്ടാ പാടി തന്നതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം.
2: ഒരേ സ്വരം

0: കണം പോലും പെയ്യാത്തൊരേകാന്ത തീരം. കടൽ പെറ്റ പൂന്തിര പൂവിതറുമ്പോഴും ജീവനിൽ മൗനം കൂടുകൂട്ടി. ചക്രവാകങ്ങളിലൊരു നിത്യ നൊമ്പരം മാത്രം അലിയാതെ നിന്നു. ഒരേ സ്വരം, ഒരേ നിറം, ഒരു ശൂന്യ സന്ധ്യാംബരം.
1: സൂപ്പറായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അടുത്തൊരു പാട്ടിലേക്ക് പോവുകയാണ്. ജയങ്കർ തകർത്തു എന്ന് പറഞ്ഞ് നമ്മുടെ ഷംസുദ്ദീനൊക്കെ അവർ ഓഡിയോ ക്ലിപ്പ് വെച്ച് തന്നിട്ടുണ്ട്, അതിലേക്കൊന്ന് പോകാം.

0: സൂപ്പർ ആയിട്ട് ഉണ്ടായിരുന്നു. അടുത്തൊരു ഓഡിയോ ക്ലിപ്പിലേക്ക് പോവുകയാണ്. അടുത്തത് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത് ആരാണ് എന്ന് നോക്കുകയാണെങ്കിൽ, നമ്മുടെ അനിൽ ചേട്ടൻ ഒരു ഓഡിയോ ക്ലിപ്പ് അയച്ചു തന്നിട്ടുണ്ട്. അതൊന്ന് കേട്ട് നോക്കാം.
1: ഇവനാണ് കൊള്ളാം, എന്താ പേര്?
2: പൊന്നപ്പൻ.
1: ഇതിന്റെ ഇടയ്ക്ക് അങ്ങനെ ഒരു സാധനം ഇറക്കിയോ?
2: പൊന്നപ്പന് പറയുന്ന എന്റെ പേരാണ്, ഇതിന്റെ പേരല്ല.
1: നീ പൊന്നപ്പനല്ലടാ, തങ്കപ്പൻ, തങ്കപ്പൻ.
0: സൂപ്പറായിട്ടുണ്ടായിരുന്നു മിമിക്രി. അപ്പൊ എന്തായാലും അനിൽ ചേട്ടന്റെ ആണ് കേട്ടോ നമ്മളെ കേട്ടത്. അടുത്തൊരു ഓഡിയോ ക്ലിപ്പിലേക്ക് പോവുകയാണ്. അടുത്ത ഓഡിയോ ക്ലിപ്പ് അയച്ചിരിക്കുന്നത് ആരാണ് എന്ന് നോക്കുകയാണെങ്കിൽ, നമ്മുടെ എൽ സി ചീച്ചിയാണ് കേട്ടോ. എൽ സി ചീച്ചി ഒരു ഓഡിയോ ക്ലിപ്പ് അയച്ചിട്ടുണ്ട്, അതൊന്ന് കേട്ടു നോക്കാം.

चमक चम चम।

സൂപ്പർ ആയിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അപ്പോ എന്തായാലും നമുക്ക് വന്ന ഓഡിയോ ക്ലിപ്പ് ഒക്കെ ഞാൻ ഫുള്ള് കേൾപ്പിച്ചു. ഇനി ആരുടെയെങ്കിലും പാട്ട് വെക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് വിട്ടുപോയതായിരിക്കും കേട്ടോ. എൽസി നന്നായി പാടി, എല്ലാവരുടെയും പാട്ട് അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ചീച്ചി അടിപൊളി, അനിൽ ചേട്ട അടിപൊളി, സൂപ്പർ എന്ന് സിറാജ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമ്മളങ്ങനെ പാട്ടൊക്കെ കേട്ട് ആഘോഷമാക്കിയിരിക്കുകയാണ്. അപ്പം എന്തായാലും പാട്ടുപാടി എല്ലാവർക്കും നല്ലൊരു കയ്യടി കൊടുക്കണം. അപ്പോൾ അവർക്കുള്ള കയ്യടിയാണ് വരുന്നത്. ദാ വരുന്നു കയ്യടി. യെസ്, അങ്ങനെ കയ്യടിയൊക്കെ തന്നു കഴിയുമ്പോൾ പതി എനിക്ക് ഇവിടുന്ന് ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയം കൂടി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നേരം പ്രോഗ്രാം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും, അതുപോലെ തന്നെ മെസ്സേജ് എല്ലാവർക്കും, പങ്കെടുത്ത എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ റേഡിയോ കഫേയിൽ നിന്ന് ഞാനും പതിയെ ടാറ്റാ ബൈ ബൈ പറയുകയാണ്. ഇത്രയും നേരം റേഡിയോ കഫേയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ ആർജി അപർണയാണ്. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: റേഡിയോ മെക്ഫസ് 90.4 ടൈം ചെക്ക്.
2: 5 o'clock.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
0: ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിൻടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി ട്രെൻഡിംഗ് വൺ. ഹലോ, റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ട്രെൻഡിംഗ് വൺസ് കൂടെ ഉള്ളത് ദീപ. ഇന്നത്തെ ട്രെൻഡിംഗ് വൺസിൽ നമ്മൾ കുറച്ച് നല്ല നല്ല പാട്ടുകളുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് സോങ്ങിലേക്ക് പോകുമ്പോൾ അനന്തൻകാട് എന്ന ഫിലിമിലെ പൊന്നിൻ കട്ടയാണെന്നാലും എന്ന സോങ്. ഈ സോങ് എവിടെയെങ്കിലും കേട്ട് പരിചയമുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ പറയാം, പഴയ സിനിമ കണ്ണപ്പനുണ്ണിയിൽ പി ഭാസ്കരൻ മാസ്റ്റർ വരികൾ എഴുതി, രാഘവൻ മാസ്റ്റർ സംഗീതം കൊടുത്ത്, ടി ജയചന്ദ്രനും ഡോക്ടർ കെ ജെ യേശുദാസൻ ചേർന്ന് പാടിയ പാട്ടാണ്. ഇപ്പൊ മനസ്സിലായല്ലോ അല്ലേ? ഇതിപ്പോ ഒന്നും കൂടി ഒന്ന് പുതുക്കി ഈ ഒരു ഫിലിമിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ബി അജനീഷ് ലോക്നാഥ് ആണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ദീപക് ബ്ലൂ, മുരളി ഗോപി എന്നിവരാണ് ഈ ഒരു പാട്ട് ഇതിൽ പാടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഫിലിമിൽ അഭിനയിച്ചിരിക്കുന്നത് ആര്യ, ഇന്ദ്രൻസ്, സുനിൽ, നിഖില, വിമൽ, മുരളി ഗോപി, രഞ്ജി പണിക്കർ, അഞ്ജലി പി നായർ എന്നിവർ. അപ്പൊ എന്തായാലും അനന്തൻകാട് എന്ന ഫിലിമിലെ പൊന്നിൻകട്ടയാണെന്നാലും ഈ പാട്ട് നമുക്ക് ഒന്നും കൂടി കേൾക്കാം. നമുക്ക് എന്തായാലും പഴയ പാട്ട് കേട്ടല്ലേ നമുക്ക് ശീലം. അപ്പൊ ഒരു പുതിയ രീതിയിൽ അല്ലെങ്കിൽ അത് പുതുക്കി പണിതതിന് ശേഷം എങ്ങനെയാണ് ഈ പാട്ട് എന്ന് നമുക്ക് നോക്കാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

ട്രെൻഡിങ് മനസ്സിലെ നെക്സ്റ്റ് സോങ്ങിലേക്ക് പോകുമ്പോൾ അതിരടി മൂവിയിലെ ചിന്ന ചിരി എന്ന സോങ് ഉണ്ട്. സുഹേൽ കോയയുടെ ലിറിക്സിന് മ്യൂസിക് കൊടുത്തിരിക്കുന്നത് വിഷ്ണു വിജയ്. വിഷ്ണു വിജയ് തന്നെയാണ് പാടിയിരിക്കുന്നതും. ടൊവിനോ തോമസ്, ബേസിൽ ജോസഫ്, സറിൻ ഷിഹാബ്, റിയ ഷിബു എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്ന ഫിലിമാണ് അതിരടി. അപ്പൊ നമ്മൾ നെക്സ്റ്റ് കേൾക്കാൻ പോകുന്നത് അതിരടി മൂവിയിലെ ചിന്ന ചിരി എന്ന സോങ്.

ചിന്ന ചിന്ന ആസ്തേ എന്ന മൂവി പേര് കേൾക്കുമ്പോ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് മധുബാലയാണല്ലേ. അപ്പൊ ഈ ഒരു ഫിലിമിലും മധുബാലയും അതുപോലെ തന്നെ ഇന്ദ്രൻസ്, അപർണ ബാലമുരളി, ജാഫർ സിദ്ദിഖ് എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നു. ചിന്ന ചിന്ന ആസൈ മൂവിയുടെ പേരാണ്. ഇതിലെ കനവാനത് എന്ന സോങ് ഉണ്ട്. ഉമാദേവി ലിറിക്സ് ചെയ്ത്, ഗോവിന്ദ് വസന്ത മ്യൂസിക് കൊടുത്ത്, ചിന്മയി ശ്രീപദ പാടിയിട്ടുള്ള നല്ലൊരു പാട്ടാണ്. അപ്പൊ ട്രെൻഡിങ് വൺസിലൂടെ അടുത്തതായിട്ട് നമുക്ക് ഈ ഗാനം കേൾക്കാം.

തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ
1: ട്രെൻഡിംഗ് വൺ. ട്രെൻഡിംഗ് വൺസിലെ നെക്സ്റ്റ് സോങ്ങിലേക്ക് പോകുമ്പോൾ വിശ്വനാഥ് ആൻഡ് സൺസ് എന്ന മൂവിയിലെ പട്ടാമ്പൂച്ചി എന്ന് തുടങ്ങുന്ന ഒരു സോങ് ഉണ്ട്. അരുൺ രാജ കാമരാജ് ലിറിക്സ് ചെയ്ത് ജി വി പ്രകാശ് കുമാർ മ്യൂസിക് കൊടുത്ത് സുബലാഷ്ണി പാടിയ പാട്ടാണ്. സൂര്യ, മമിത ബൈജു, രാധിക, ശരത് കുമാർ, രവീന എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ അടുത്തതായിട്ട് പട്ടാമ്പൂച്ചി എന്ന തമിഴ് സോങ് ആണ് ട്രെൻഡിംഗ് വൺസിലൂടെ കേൾക്കാൻ പോകുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ ട്രെൻഡിംഗ് വൺസ് ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. ഇനി വീണ്ടും നല്ല നല്ല പാട്ടുകളുമായിട്ട് നമുക്ക് കേൾക്കാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: ಪ್ರಣಯ ಪುಷ್ಪಮೇ.
1: ಆಹಾ, ಎಂದಾ ಪಾಠ.
0: ಹೃದಯ ಸರ
1: ಪ್ರಣಯ ನಾಯಕನ പിന്നണിയിൽ ഗാനഗന്ധർവന്റെ ശബ്ദവും പാട്ട് കേൾക്കാനും കാണാനും ഒക്കെ എന്താ ഭംഗിയല്ലേ കേശവ.
2: എന്താ പാട്ട്! മധുരഗീതത്തിലൂടെ കേൾക്കുന്ന പാട്ടുകളെ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. സ്കൂൾ വിട്ട് ചോറുണ്ണാൻ ഇരിക്കുന്ന ഒരു ഓർമ്മ. മോളെ, ചോറ് റെഡിയായിട്ടുണ്ട് കേട്ടോ.
3: പഴയകാല ഓർമ്മകളിലേക്ക് തീർക്കുന്ന പാലം, അതിന് നിമിത്തമാകുന്നതോ മലയാളത്തിലെ എക്കാലത്തെയും ക്ലാസിക് ഹിറ്റുകൾ, മധുരഗീതങ്ങൾ.

0: എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1:30 ആർ ജെ അമൃത കാർത്തികയ്ക്കൊപ്പം മധുരഗീതങ്ങൾ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, OBG, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
3: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
1: തിരുവല്ല, ക്രോംപ്ടൺ പേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം. ജിയോ ഏജൻസീസ്, മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: ഏറ്റുമാനൂർ.
1: പഴയത് മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 7872773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല. ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോ ബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122. 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി.

തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോട് കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം ചെക്ക്.
1: 6 o'clock. കനം കുറഞ്ഞ പൊരികങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോ ബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് മിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122. 9745611122. എല്ലാ പാരിസ് മിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. Agencies, Thiruvalla, Crompton Base, Kirloskar, V-Guard Pump Setugal, Crompton Fans, Syntex Water Tank, Kelachandra PVC Pipes, Mikachina Plumbing Materials, Thudangiyava, Wholesale Ayum, Retail Ayum, Kazhinja 53 Varshangalayi Vitharanam Cheythu Varuna, Thiruvallayile Mikacha Sthapanam, Geo Agencies, Mithamaya Vila, Mikacha Vilpananandara Sevanam, Geo Agencies, Kaveri Buildings, Deepa Tower Nu Samipam, Thiruvalla.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: പഴയത് മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തു സൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089782773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
0: റേഡിയോ മാക്പാസ് 90.4.

0: ആശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോ ബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ മഞ്ഞാടി തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ മഞ്ഞാടി തിരുവല്ല.
1: റേഡിയോ മാക്പാസ് 90.4.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ്, അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

കൊച്ചി. റേഡിയോ മാക്ഫാസ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.

0: ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഈ മാസം 29 വരെ നീളുന്ന സന്ദർശനത്തിൽ സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ലഹരി മരുന്നിനെതിരെ ഒന്നിച്ച് അണിനിരക്കാൻ ആഹ്വാനം ചെയ്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10-ാമത് ഉന്നതതല യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലഹരിമരുന്ന് കേസുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൃത്യസമയത്ത് കൈമാറാൻ എല്ലാ സംസ്ഥാനങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാരും DGPമാരും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചു. ലഹരിവിരുദ്ധ പോരാട്ടത്തിൽ സന്നദ്ധ പ്രവർത്തകരായി മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ റാലി കവടിയാറിൽ ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലഹരി മാഫിയയെ ഇല്ലാതാക്കാൻ സർക്കാർ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി M ലിജു തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി മയങ്ങില്ല കേരളം ക്യാമ്പയിൻ നടപ്പിലാക്കും. ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുമെന്നും പുനരധിവാസത്തിനായി സമഗ്ര പദ്ധതി നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ലഹരി മാഫിയയ്ക്കെതിരെ കേരളം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്ന് ആരോഗ്യമന്ത്രി K മുരളീധരൻ. അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം സിറ്റി പോലീസ് മാനവീയ വീഥിയിൽ സംഘടിപ്പിച്ച സൈക്കിൾ റാലിയുടെയും വാക്കത്തോണിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് പൂർണ്ണ പിന്തുണ നൽകണമെന്ന് മന്ത്രി പറഞ്ഞു. എക്സൈസിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി തൃശൂർ അന്തിക്കാട് റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ രഞ്ജിത് PR. വളർന്നുവരുന്ന തലമുറയെ ചേർത്തു നിർത്തലാണ് ഏറ്റവും വലിയ പ്രതിരോധമെന്നും അദ്ദേഹം ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
1: നമുക്ക് കേട്ടുപരിചയമില്ലാത്ത ഒരുപാട് രാസലഹരികൾ കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ലഭ്യമാകുന്ന സാഹചര്യമാണ് ഇന്നുള്ളത്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഇത്തരം മാരകമായ രാസലഹരികൾക്കെതിരെ ശക്തവും ജാഗ്രതയുള്ളതുമായ നടപടികൾ സ്വീകരിച്ചു വരുന്നു. വേണ്ടാത്ത ലഹരികൾക്കെതിരെയുള്ള പ്രധാന ആയുധം പ്രതിരോധിക്കുക എന്നുള്ളതാണ്. ഇത്തരം ദുശീലങ്ങൾ വ്യാപകമാകുന്നതിന്റെ അടിസ്ഥാന കാരണം കുടുംബങ്ങളിലെ കെട്ടുറപ്പില്ലായ്മയും ഛിദ്രാവസ്ഥയുമാണ്. ഓരോ രക്ഷിതാവും തങ്ങളുടെ മക്കളോടൊപ്പം മെച്ചപ്പെട്ട സമയം കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നതിനായി ശ്രദ്ധിക്കണം.
0: കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം നാളെ പ്രഖ്യാപിക്കും. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി Roji M John ഫലപ്രഖ്യാപനം നടത്തും. വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ സമഗ്രമായ സമീപനം സ്വീകരിക്കുമെന്ന് വനം മന്ത്രി Shibu Baby John. വനവകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ കേന്ദ്ര സർക്കാരുമായി ചർച്ചകൾ നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിന് ഇരയായ കുടുംബങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്ത മന്ത്രി നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി.
2: ചിന്നക്കനാലിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ വളരെ സങ്കീർണമായ ഒരു വിഷയം തന്നെയാണ്. വലിയ ജനവാസമുള്ള മേഖലയിൽ ഏറെക്കാലമായി 18 ആനകൾ ആണ് ഇവിടെ. ഫെൻസിംഗ് ഒന്നും ഈ ഇത്രയും ഒരു ജനവാസ മേഖലയിൽ മൊത്തം ഫെൻസ് ചെയ്ത് എങ്ങനെ ചെയ്യാനൊക്കെ എന്നുള്ളതിനെ കുറിച്ചൊക്കെ പഠിക്കേണ്ടിയിരിക്കുന്നു. അത് നാട്ടുകാരെയും കേട്ട് ഉദ്യോഗസ്ഥരെയും കേട്ടിട്ട് നമുക്കൊരു പരിഹാരത്തിലേക്ക് പോകാം. ഇപ്പൊ അടിയന്തരമായി ചെയ്യാനൊക്കുന്നത് ഇവിടെ സ്ഥിരമായി ഫുള്ളി എക്വിപ്ഡ് ആയിട്ടുള്ളവരെ അഡീഷണൽ RRT അതിപ്പോ തന്നെ
0: ഉത്തരവിറക്കുന്നതായിരിക്കും.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ വൈദ്യുതി സംഭരണം പരിമിതമാണ്. ഇതിനായി പുതിയ സംരംഭങ്ങൾ ആവശ്യമാണ്. വൈദ്യുതി ഉപയോഗത്തിൽ ജനങ്ങളുടെ സ്വയം നിയന്ത്രണം അനിവാര്യമാണെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്നു മുതൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായുണ്ടാകുന്ന ഉയർന്ന തിരമാലകൾ കാരണം തിരുവനന്തപുരം ജില്ലയിൽ കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിലും കന്യാകുമാരി തീരത്തും നാളെ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. വയനാട് ജില്ലയിൽ പട്ടികവർഗ വിഭാഗ കുട്ടികൾക്ക് ജനന സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നതിന് പ്രത്യേക യജ്ഞം സംഘടിപ്പിച്ച് മാനന്തവാടി നഗരസഭ. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
4: പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ എണ്ണം തേക്കുന്നതിനായി സ്കൂളുകളിൽ ചേർത്തിട്ടുണ്ടെങ്കിലും ഇവരിൽ ഭൂരിഭാഗം പേർക്കും ശരിയായ രീതിയിലുള്ള ജനന സർട്ടിഫിക്കറ്റ് ഇല്ലെന്ന പരാതികൾ വ്യാപകമായി ഉയർന്നിരുന്നു. ഈ കുട്ടികളുടെ ഉപരിപഠനമടക്കമുള്ള കാര്യങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിച്ചിരുന്നത്. ഈ സാഹചര്യത്തിലാണ് വളരെ ലഘുവായ നടപടിക്രമങ്ങളിലൂടെ രേഖകൾ പരിശോധിച്ച് തത്സമയ ജനന സർട്ടിഫിക്കറ്റുകൾ കൈമാറിയത്. അടിയന്തര അദാലത്തിൽ 100 സർട്ടിഫിക്കറ്റുകൾ കൈമാറി. ആവശ്യമായവർക്ക് വരും ദിവസങ്ങളിലും രേഖകൾ കൈമാറുമെന്ന് അധികൃതർ അറിയിച്ചു.
0: തിരുനെൽവേലി ജംഗ്ഷനിൽ യാർഡ് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനെ തുടർന്ന് ചില ട്രെയിൻ സർവീസുകൾ റദ്ദാക്കി. മധുര ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടേണ്ട മധുര പുനലൂർ എക്സ്പ്രസ് ഈ മാസം 29 വരെ പൂർണ്ണമായും റദ്ദാക്കും. നാളെ മുതൽ ഈ മാസം 30 വരെ പുനലൂർ മധുര എക്സ്പ്രസും നാഗർകോവിൽ കൊല്ലം പാസഞ്ചറും കൊല്ലം നാഗർകോവിൽ പാസഞ്ചറും സർവീസ് നടത്തില്ല. FIH പ്രോ ലീഗ് പുരുഷ വിഭാഗം ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ലണ്ടനിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 മത്സരം. ലീഗിലെ ആദ്യപാദ മത്സരത്തിൽ 4-3 ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയിരുന്നു. ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനോട് പരാജയപ്പെട്ടു. ഫിഫ ഫുട്ബോൾ ലോകകപ്പിലെ ഗ്രൂപ്പ് ഐ മത്സരങ്ങളിൽ ഇന്ന് ആവേശ പോരാട്ടങ്ങൾ. ഇന്ന് അർദ്ധരാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ നോർവെ ഫ്രാൻസിനെ നേരിടും. ഇതേസമയം നടക്കുന്ന മറ്റൊരു പോരാട്ടത്തിൽ ഇറാഖ് സെനഗലുമായി ഏറ്റുമുട്ടും. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 4 കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11:00. പരിപാടിയുടെ 135 പതിപ്പാണിത്. ഭൂകമ്പം വിതച്ച വെനീസ്വലയ്ക്ക് അടിയന്തര സഹായവുമായി ഇന്ത്യ. രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഓപ്പറേഷൻ അമിസ്താദ് പ്രഖ്യാപിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യൻ വ്യോമസേനയുടെ 2 ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ന് വെനീസ്വലയിലേക്ക് പുറപ്പെട്ടു. സ്പാനിഷ് ഭാഷയിൽ സൌഹൃദം എന്നാണ് അമിസ്താദ് എന്ന വാക്കിന്റെ അർത്ഥം. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ വെനീസ്വലയിലെ ജനങ്ങൾക്കും സർക്കാരിനുമൊപ്പം നിൽക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും കേന്ദ്ര വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. മുഹറത്തോടനുബന്ധിച്ച് മലപ്പുറത്ത് സ്വലാത്ത് നഗറിൽ സംഘടിപ്പിച്ച ഹിജ്റ കോൺഫറൻസിന് പ്രൌഢ സമാപനം. പകൽ മുഴുവൻ നീണ്ടുനിന്ന ആരാധന കർമ്മങ്ങളിൽ പങ്കുകൊള്ളാൻ സംസ്ഥാനത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായി ആയിരക്കണക്കിന് വിശ്വാസികളാണ് എത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷൽ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ലഹരിവിരുദ്ധ പോരാട്ടത്തിൽ കുട്ടികൾ സ്വയം സന്നദ്ധ പ്രവർത്തകരായി മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്നു മുതൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. ഇന്ന് 5 മഞ്ഞ് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH പ്രോ ലീഗ് പുരുഷ വിഭാഗം ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ഫിഫ ലോകകപ്പിൽ ഫ്രാൻസ് നോർവെ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
5: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
0: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗമുണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്ക്, ഉദര കരൾ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

ഓരോ ദേശത്തിനും ഒരു കഥയുണ്ട്. കാലം പറഞ്ഞുപോയ കഥ, മറന്നുപോയ വഴികളിലും പേരുകളിലും ഇപ്പോഴും ജീവിക്കുന്ന കഥ. ആ ചരിത്രത്തിന്റെ കഥ തേടി, തിരുവല്ലയുടെ പൈതൃകവും പൗരാണിക സ്മരണകളും തേടി, നാം ജീവിക്കുന്ന മണ്ണിന്റെ ഓർമ്മകൾ അറിയാൻ, നമ്മുടെ നാളെയെ കൂടുതൽ മനസ്സിലാക്കാൻ തിരുവല്ലയുടെ സാമൂഹികവും സാംസ്കാരികവുമായ ചരിത്ര രൂപീകരണങ്ങളെ സമഗ്രമായി അടയാളപ്പെടുത്തുന്ന അക്കാദമിക സെമിനാർ തിരുവല്ലവാഴ്, ജൂൺ 27 ശനിയാഴ്ച ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ആംഫി തിയേറ്ററിൽ വെച്ച് കാഴ്ച ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഈ ചരിത്ര സെമിനാർ നടത്തപ്പെടുന്നു. ചരിത്ര സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പ്രമുഖർ പങ്കെടുക്കുന്ന ഒരു ദേശത്തിന്റെ കഥ തേടിയുള്ള ഈ യാത്രയിൽ നമുക്കൊരുമിക്കാം. തിരുവല്ലവാഴ്, 7-1.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ഒരു പന്ത്, നിരവധി സ്വപ്നങ്ങൾ. ഓരോ ആഴ്ചയും ലോക ഫുട്ബോളിൽ എഴുതപ്പെടുന്നത് വെറും മത്സരഫലങ്ങളല്ല, വികാരങ്ങളുടെ, തന്ത്രങ്ങളുടെ, അതിജീവനങ്ങളുടെ കഥകളാണ്. ആ കഥകളെ അടുത്തറിഞ്ഞ് മത്സരങ്ങളുടെ ഉള്ളറകളിലേക്ക് കടന്ന് കണ്ടതും കേട്ടതുമായ ഫുട്ബോൾ വിശേഷങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ താരവും പ്രമുഖ പരിശീലകനും നിരൂപകനുമായ ഡോക്ടർ റെജ്നോൾ ഫക്കീസ് പങ്കെടുക്കുന്ന പ്രത്യേക പരിപാടി ഗോൾ വലയത്തിനപ്പുറം. കേൾക്കാം റേഡിയോ മൈക്ഫാസ്റ്റ് 90.4 എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 പുനഃപ്രക്ഷേപണം രാത്രി 8:30. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
2: മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: Ready Macfast 90.4 Time Check
3: 7 o'clock.

0: Look, Achu, I make chapati, you make vegetable curry. 50-50. Nothing. Take some mandakas, cut small pieces. Take onion, cut small pieces. Put chini chatti, put it in the adupu. Put some coconut oil, put some kadugamanis. Little karivepillas, kadugavara. Take vegetables, put it in. Little chili powder, little malli powder.
1: Yende ponniye chhi, ingan nundra ke curry aavu thilla. Nalla curry kele veenam nundra ke le. Oru vadi undu, rujikoot.
2: രുചികരമായ വെറൈറ്റി ഡിഷസിന് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്കും രാത്രി 8:15 കേൾക്കാം. രുചിക്കൂട്ട്,
0: ക്ലോസ് ഇറ്റ്, കറി റെഡി, ഗോ.
3: രുചിക്കൂട്ട് വിത്ത് ആർജെ ദീപ.
4: ഓരോ ദേശത്തിനും ഒരു കഥയുണ്ട്. കാലം പറഞ്ഞുപോയ കഥ, മറന്നുപോയ വഴികളിലും പേരുകളിലും ഇപ്പോഴും ജീവിക്കുന്ന കഥ. ആ ചരിത്രത്തിന്റെ കഥ തേടി, തിരുവല്ലയുടെ പൈതൃകവും പൗരാണിക സ്മരണകളും തേടി, നാം ജീവിക്കുന്ന മണ്ണിന്റെ ഓർമ്മകൾ അറിയാൻ, നമ്മുടെ നാളെയെ കൂടുതൽ മനസ്സിലാക്കാൻ തിരുവല്ലയുടെ സാമൂഹികവും സാംസ്കാരികവുമായ ചരിത്ര രൂപീകരണങ്ങളെ സമഗ്രമായി അടയാളപ്പെടുത്തുന്ന അക്കാദമിക സെമിനാർ തിരുവല്ലവാഴ്. ജൂൺ 27 ശനിയാഴ്ച ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ആംഫി തിയേറ്ററിൽ വെച്ച് കാഴ്ച ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഈ ചരിത്ര സെമിനാർ നടത്തപ്പെടുന്നു. ചരിത്ര സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പ്രമുഖർ പങ്കെടുക്കുന്ന ഒരു ദേശത്തിന്റെ കഥ തേടിയുള്ള ഈ യാത്രയിൽ നമുക്കൊരുമിക്കാം. തിരുവല്ലവാഴ്, 7-1.
5: ഹായ്, ഹലോ, നമസ്കാരം. റേഡിയോ മാക് ഫാസ്റ്റ് 90.4 സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക് ഏവർക്കും സ്വാഗതം. സോങ്സ് ഓൺ ഡിമാൻഡിൽ കൂടെയുള്ളത് ദീപ. അപ്പൊ ചെറിയൊരു പ്രശ്നം പറ്റി, അതുകൊണ്ടാണ് ഒന്ന് കയറിയിട്ട് ഞാൻ ഒന്ന് തിരിച്ചു വന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും എന്താ പറ്റിയെന്നുള്ളത്. ഒന്നുമില്ല, ചെറിയൊരു നമ്മുടെ ടെക്നിക്കൽ ഇഷ്യൂ ആയിരുന്നു. അപ്പൊ എന്തായാലും ആ ഒരു ഇഷ്യൂ ഒക്കെ തീർത്ത് നമ്മൾ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. സമയം 7 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ വേഗം തന്നെ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക് വിളിക്കാം. 0469273033 എന്ന നമ്പറിലേക്ക് അപ്പൊ വിളിച്ച് ഇഷ്ടമുള്ള പാട്ട് ചോദിക്കുക. പിന്നെ നമ്മുടെ ശുഭരാത്രി മെസ്സേജ് ഒക്കെ 9495730333 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാം. അപ്പൊ എന്തായാലും നമുക്കിനി കുറച്ച് സമയം പാട്ടുകളെല്ലാം കേട്ട് സന്തോഷമായിട്ട് പോവാം അല്ലേ. ഇന്ന് ചെറിയൊരു മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും എല്ലായിടത്തും മഴ പെയ്തിട്ടുണ്ടോയെന്ന് എനിക്ക് തോന്നില്ല. ചില സ്ഥലങ്ങളിലൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ചില സ്ഥലത്ത് ഇങ്ങനെ മൂട് നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു. അപ്പം നമുക്കിന്ന് സോങ്സ് ഓൺ ഡിമാൻഡിലെ ഫസ്റ്റ് പാട്ടിലേക്ക്, ഫസ്റ്റ് പാട്ട് എപ്പോഴും നമ്മുടെ സെലക്ഷനാണ്. ഇന്ന് കാതോട് കാതോരം എന്ന ഫിലിമിലെ നീ എൻ സർഗ സൗന്ദര്യമേ എന്നുള്ള പാട്ട് എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ. അപ്പൊ ആ പാട്ടിലാണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ദാസേട്ടനും ലതിക ടീച്ചറും ചേർന്ന് പാടിയിട്ടുള്ള പാട്ട്, ഒ എൻ വി കുറുപ്പിന്റെ വരികൾ, ഔസേപ്പച്ചൻ സാറിന്റെ സംഗീതം. അപ്പൊ എന്തായാലും ആ പാട്ട് കേട്ട് നമുക്ക് തിരികെ എത്താം. അപ്പോഴേക്കും നിങ്ങളുടെ പാട്ടൊക്കെ എല്ലാം വേഗം തന്നെ ഓർത്ത് 0469273033 എന്ന നമ്പറിലേക്ക് വിളിച്ചോളൂ. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: കഥകൾ, ഒരു പന്ത്, നിരവധി സ്വപ്നങ്ങൾ. ഓരോ ആഴ്ചയും ലോക ഫുട്ബോളിൽ എഴുതപ്പെടുന്നത് വെറും മത്സരഫലങ്ങളല്ല, വികാരങ്ങളുടെ, തന്ത്രങ്ങളുടെ, അതിജീവനങ്ങളുടെ കഥകളാണ്. ആ കഥകളെ അടുത്തറിഞ്ഞ് മത്സരങ്ങളുടെ ഉള്ളറകളിലേക്ക് കടന്ന് കണ്ടതും കേട്ടതുമായ ഫുട്ബോൾ വിശേഷങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ താരവും പ്രമുഖ പരിശീലകനും നിരൂപകനുമായ ഡോക്ടർ റെജ്നോൾ ഫക്കീസ് പങ്കെടുക്കുന്ന പ്രത്യേക പരിപാടി ഗോൾ വലയത്തിനപ്പുറം. കേൾക്കാം റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 പുനഃപ്രക്ഷേപണം രാത്രി 8:30. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം, ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4.

അങ്ങനെ നമ്മൾ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. അപ്പൊ വേഗം തന്നെ 04692730333 എന്ന നമ്പറിലേക്ക് വിളിച്ചോളൂ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്, നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ, ഹലോ, പൊട്ടലും ചീറ്റലും മാത്രമേ ഉള്ളൂ. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്, അല്ലേട്ടാ, എന്താണ് ഫോണിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങൾക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല? ആഹാ, എന്തോ നെറ്റ്വർക്കിന്റെ ഇഷ്യൂസ് ആണോന്ന് അറിയില്ല, ചിലപ്പോ മഴയും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴേ. ഓക്കെ അല്ലേട്ടാ, എന്നാ പിന്നെ ഓൾറെഡി മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ, ഞാൻ പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ ഓക്കെ ബൈ. അപ്പൊ നമ്മുടെ അനിലേട്ടനാണ് വിളിച്ചത്. നിങ്ങൾക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കും കേട്ടോ, ഏത് പാട്ടാണ് വേണ്ടതെന്നുള്ളത്. കാരണം എനിക്ക് തോന്നുന്നു എന്തോ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട് ഫോണിൽ, അപ്പൊ കുറച്ച് സമയം കൊണ്ട് കോളിന് എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ കോള് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയക്കാം. അപ്പൊ നമ്മുടെ അനിലേട്ടൻ ഇപ്പൊ വിളിച്ച് ചോദിച്ച പാട്ട്, ഹായ് ദീപുക്കുട്ടി, ഗുഡ് ഈവനിങ്, ഡ്രീംസ് മൂവിയിലെ മണിമുറ്റ താവണിപ്പന്തൽ എന്ന പാട്ട് പ്ലേ ചെയ്യാമോ? സുരേഷ് ഗോപി സാറിന്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന്, എല്ലാവർക്കും ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞിട്ടാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എന്തായാലും പാട്ട് വെച്ചുതരാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിളിച്ച് നോക്കിയിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ 9495730333 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് പാട്ടുകൾ ആവശ്യപ്പെടാം. അപ്പൊ എന്തായാലും അനിലേട്ടൻ ചോദിച്ച പാട്ട് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് നമുക്ക് കേൾക്കാം. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ഹർഷിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs ന് വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്. കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089782773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.
3: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ. കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
6: സോങ്സ് ഓൺ ഡിമാൻഡ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന്, വിളിച്ചിട്ട് കിട്ടാത്തത് വേറെ കോള് വന്നിരിക്കുന്നതുകൊണ്ട് വിളിച്ചിട്ട് കിട്ടാത്തതാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വെച്ചുതരാൻ പറ്റില്ല. അല്ലാണ്ട് ഫോണിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആർക്കും വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പാട്ട് മെസ്സേജിലൂടെ ചോദിക്കാനാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ വിളിക്കുന്നവർക്ക് പ്രയോറിറ്റി കൊടുക്കും. ഇപ്പൊ നമുക്ക് അടുത്തൊരു കോളറുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
7: നമസ്കാരം.
6: നമസ്കാരം, ഗുഡ് ഈവനിങ്. ഓക്കെ മുഹമ്മദ് ക, അപ്പൊ എന്തായാലും ഏത് പാട്ട് വേണം?
7: എനിക്ക് സുഹമോ ദേവി എന്ന സിനിമയിലെ ശ്രീലതികൾ തളിരണിളയുവേ വാ കിളിമകളെ എന്നൊരു പാട്ടുണ്ട്.
6: ശ്രീലതികകൾ തളിരണിഞ്ഞുലയവേ
7: വാ കിളിമകളെ.
6: ശരി, ആ പാട്ട് വെച്ചേരാട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ മുഹമ്മദ് കെ ആണ്. അപ്പൊ ചിലർക്ക് വിളിച്ചിട്ട് ചിലപ്പോ കിട്ടുന്നുണ്ടായിരിക്കും, ചിലർക്ക് എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ടാവും. നമുക്ക് കോള് അങ്ങനെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെസ്സേജ് ഞാൻ പരിഗണിക്കുന്നതായിരിക്കും കേട്ടോ. പക്ഷെ കോള് വരുന്നുണ്ട്, അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പൊ നമുക്ക് എന്തായാലും നല്ലൊരു പാട്ടാണ്, സുഖമോ ദേവ എന്ന ചിത്രത്തിന് വേണ്ടി ഒ എൻ വി കുറുപ്പ് സാർ അദ്ദേഹം വരികൾ എഴുതി, രവീന്ദ്ര മാസ്റ്റർ സംഗീതം കൊടുത്തു, ദാസേട്ടൻ പാടിയ പാട്ട്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ പാട്ടിലേക്ക് പോവാം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക് ഫാസ്റ്റ് 9.4 സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. സമയം 7 മണി കഴിഞ്ഞ് 27 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ
1: ഹലോ, ഗുഡ് ഈവനിങ്.
0: ഗുഡ് ഈവനിങ്.
1: ചുമത്രയിൽ നിന്ന് മിനി റിജി.
0: യെസ്, മിനി ചേച്ചി പറയൂ, ചുമത്രക്കാരിക്ക് ഏത് പാട്ട് വേണം?
1: കേൾക്കാത്ത ശബ്ദം എന്ന സിനിമയിലെ കന്നിപ്പൂമാനം കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കേ.
0: അപ്പൊ പാട്ട് കേൾക്കാൻ നോക്കിയിരിക്കല്ലേ, ഞാൻ പാട്ട് വെച്ചുതരാം. പിന്നെന്താ, ഇനിയിപ്പോ കാത്തിരിപ്പിനൊരു വിരാമം വേണ്ടേ? ഞാൻ പാട്ട് വെച്ചുതരാം കേട്ടോ.
1: ഓക്കെ. റേഡിയോ കൂട്ടുകാർക്കും എല്ലാവർക്കും, പിന്നെ അപർണ കുട്ടിക്ക്, അമൃത കുട്ടിക്ക്, ദീപകുട്ടിക്ക്,
0: ശരി, എല്ലാവർക്കും വേണ്ടിട്ട് ഈ പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ ബൈ. അപ്പൊ നമ്മുടെ മിനി ചേച്ചിയാണ് വിളിച്ചത്. കേൾക്കാത്ത ശബ്ദം എന്ന ചിത്രത്തിന് വേണ്ടി കെ ജി മാർക്കോസ്, ജെൻസി, ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് പാടിയിട്ടുള്ള പാട്ട്. ദേവദാസിന്റെ ലിറിക്സ്, ജോൺസൺ മാസ്റ്ററുടെ സംഗീതം. അപ്പൊ എന്തായാലും നമുക്ക് പാട്ടിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക് ഫാസ്റ്റ് 9.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്തെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: സമയം 7 മണി കഴിഞ്ഞ് 33 മിനിറ്റ് ആകുമ്പോൾ സോങ്സ് ഓൺ ഡിമാൻഡിൽ പാട്ടുകൾ കേട്ട് നമ്മൾ മുന്നോട്ട് പോവാണ്. നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ
3: ഹലോ, നമസ്കാരം, ഗുഡ് ഈവനിംഗ്.
2: നമസ്കാരം, ഗുഡ് ഈവനിംഗ്.
3: ഷിജിത് കുമാറാണ്.
2: യെസ്, ഷിജിത് കുമാർ വല്ലപ്പോഴാണ് വിളിക്കുന്നത്. പിന്നെ ഏത് പാട്ടാ വേണ്ടത്?
3: എനിക്ക് നാടോടി എന്ന സിനിമയിലെ പാട്ട്.
2: നാടോടിയിലെ ഏത്
3: പാട്ടാ?
2: ഓക്കെ, ആ പാട്ട് വെച്ചിട്ട് അധികം ആരും ചോദിച്ചിട്ടും ഇല്ല, നമ്മൾ അധികം കേട്ടിട്ടും ഇല്ല റേഡിയോയിലൂടെ.
3: നല്ല പാട്ടാണ്.
2: അതെ അതെ, നല്ല പാട്ട്. അപ്പൊ എന്തായാലും പാട്ട് വെച്ചാട്ടോ. ഡെഡിക്കേഷൻ ഉണ്ടോ?
3: ഡെഡിക്കേഷൻ ഉണ്ട്. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ എല്ലാവർക്കും, പിന്നെ നമ്മുടെ റേഡിയോ ശ്രോതാക്കളായ രതീഷ് മഞ്ഞപ്ര, ശിവ ചേച്ചി, അന്തേട്ടൻ, അങ്ങനെ കുറെ ആൾക്കാരുണ്ടല്ലോ, പിന്നെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ എല്ലാവർക്കും.
2: ഓക്കെ, അപ്പൊ എന്തായാലും ഷിജിത്ത് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ എല്ലാവർക്കും, പിന്നെ ഈ പറഞ്ഞിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ട് ഡെഡിക്കേറ്റ്
3: ചെയ്യാം. പിന്നെ അവിടെ മാക്ഫാസ്റ്റ് എല്ലാ ആർജേഴ്സിനും, എല്ലാ എഞ്ചിനീയേഴ്സിനും എല്ലാവർക്കും വേണ്ടിയിട്ട്.
2: താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ഷിജിത്തിന് വേണ്ടിയിട്ട് ഞങ്ങളും ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ.
3: ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്.
2: ഓക്കെ ബൈ. അപ്പൊ എന്തായാലും ഷിജിത്തിന്റെ ജോലി ചെയ്യുന്നവർക്ക്, ചെയ്യുന്നിടത്ത് എല്ലാവർക്കും, പിന്നെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത്. നാടോടി സിനിമയിൽ നമ്മുടെ ചിത്ര ചേച്ചിയും മലേഷ്യ വാസുദേവനും രണ്ടും കൂടി ചേർന്ന് പാടിയിട്ടുള്ള പാട്ടാണ് ഒ എൻ വി കുറുപ്പ് വരികൾ. എസ് പി വെങ്കടേഷ് അദ്ദേഹമാണ് സംഗീതം കൊടുത്തിരിക്കുന്നത്. പാട്ട് കേൾക്കുന്നതിന് മുൻപ് ശ്രീധരൻ ചേട്ടൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് ഈവനിംഗ് ദീപ, ലോകം നിങ്ങളെ ഒറ്റപ്പെടുത്തിയാലും നിങ്ങൾ നിങ്ങളെ കൈവിടരുത്. കാരണം നിങ്ങളെ മറ്റാരെക്കാളും പൂർണ്ണമായി അറിയുന്നത് നിങ്ങൾക്ക് മാത്രമായിരിക്കും. ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്, ശ്രീധരൻ അവണൂർ. ഓക്കെ ശ്രീധരൻ ചേട്ടാ, ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്. അപ്പൊ നമുക്ക് എന്തായാലും പാട്ടിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺ റേഡിയോ മക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 എൽ സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. വിളിക്കുന്ന നമ്പർ 04692730333. നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ
1: ഹലോ, നമസ്കാരം. ഗുഡ് ഈവനിംഗ് ദീപ.
0: ഗുഡ് ഈവനിംഗ്, ഗുഡ് ഈവനിംഗ്. ആനന്ദൻ ചേട്ടൻ വിളിക്കാറില്ലേ എന്ന് ഷിജിത്ത് നേരത്തെ എന്നോട് ചോദിച്ചതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു പിന്നെ ആനന്ദൻ ചേട്ടൻ വിളിക്കാറുണ്ടല്ലോ എന്ന്.
1: അത് കുറച്ചായി നമ്മൾ പരസ്പരം നേരിട്ട് വിളിച്ച് സംസാരിക്കാത്തത് അതാണ്.
0: അത് ശരി. ഓക്കെ,
1: വിളിക്കാൻ പറ്റിയില്ല,
0: കുഴപ്പമില്ല. ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് നമ്മുടെ തകരാൻ നമ്മ സിനിമയിലെ ജാനകി എന്ന പാട്ട് ഒരു പാട്ടുണ്ട്, വളരെ ശബ്ദമുള്ള ഒരു പാട്ട്, മൗനമേ നിറയും മൗനമേ എന്നുള്ള പാട്ട്.
0: ആ തീർച്ചയായിട്ടും ആ പാട്ട് വെച്ചുതരാം കേട്ടോ.
1: ആ ഈ ഒരു പാട്ട് സ്പെഷ്യൽ ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നു.
0: പറഞ്ഞോ.
1: ഒന്ന് ശുചിത്തിനും അതുപോലെ തന്നെ ഇന്ന് എന്റെ സിസ്റ്ററുടെ മകൻ കാനഡയിൽ നിന്ന് വന്നിട്ടുണ്ട്, പൃഥ്വിരാജ് നവേരി. പൃഥ്വിരാജിനും വേണ്ടിട്ട്,
0: പൃഥ്വിരാജ് കാനഡയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ പൃഥ്വിരാജിനും അതുപോലെ തന്നെ ശുചിത്തിനും വേണ്ടിട്ട് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ ആനന്ദൻ ചേട്ടാ. അപ്പൊ എന്തായാലും ആനന്ദൻ ചേട്ടൻ, തകര സിനിമയിലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണല്ലേ മൗനമേ നിറയും മൗനമേ. ജാനകിയമ്മയുടെ ഒരുപാട് പാട്ടുകളിൽ ഒന്നെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഒരുപാട് പാട്ടുകളിൽ ഒന്ന് എന്ന് പറയാം. അത്രയും ഹിറ്റ് ആയിട്ടുള്ള ഒരു സോങ്ങാണ്. പൂച്ചൽ ഖാദറിന്റെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ, അദ്ദേഹമാണ് സംഗീതം കൊടുത്തിരിക്കുന്നത്. നമ്മുടെ വിജി ചേച്ചി ഹലോ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹലോ വിജി ചേച്ചി. അടുത്ത മെസ്സേജ് നമ്മളുടെ അമ്പിളി ചേച്ചി, ഒരു ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്, എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ അമ്പിളി ചേച്ചി, അപ്പം എന്തായാലും നമുക്ക് പാട്ടിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: மகாலட்சுமி சில்க்ஸ் திருவல்லா முத்து ஏட்டுமானூர்.
1: അങ്ങനെ നമ്മൾ വീണ്ടും സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക് തിരികെ എത്തുമ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 46 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇത്രയും നേരം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ ചേട്ടൻ അത്രയും ദൂരത്തൊന്ന് വിളിച്ച് ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ ലാസ്റ്റ് മൊമെന്റ് ആയപ്പോഴേക്കും കോള് കട്ടായി പോയി. അതുകൊണ്ട് എന്തായാലും എനിക്ക് ചേട്ടന്റെ പാട്ട് പ്ലേ ചെയ്തിരിക്കാൻ തരാതിരിക്കാനായിട്ട് പറ്റില്ല. കാരണം ഇത്രയും ദൂരത്തൊന്ന് വിളിച്ചാണ് അത്രയും സമയം ഹോൾഡ് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്നതാണ്. പക്ഷെ എന്താണെന്ന് സംഭവിച്ചത് അറിഞ്ഞില്ല, പെട്ടെന്ന് കട്ടായി പോവാ ചെയ്തത്. അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് വെച്ചു കൊടുത്തേക്കാം. കളിയിൽ അല്പം കാര്യം എന്ന ചിത്രത്തിലെ മനതാരിൽ എന്നുള്ള ഒരു സൂപ്പർ സോങ് ആയിരുന്നു ചോദിച്ചത്. നമ്മുടെ ദാസേട്ടൻ പാടിയ പാട്ട്, സത്യനന്ദിക്കാടന്റെ വരികൾ, രവീന്ദ്ര മാസ്റ്ററുടെ സംഗീതം. അപ്പൊ എന്തായാലും ഞാൻ തീർച്ചയായിട്ടും പാട്ട് വെച്ചു തരാം കേട്ടോ ജീവൻ ചേട്ടാ. കാരണം എന്തെങ്കിലുമൊക്കെ നെറ്റ്വർക്ക് ഇഷ്യൂ, ഇത്രയും ദൂരെ നിന്നൊക്കെ വിളിക്കുന്നതല്ലേ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പാട്ട് വെച്ചു തരാന്നുള്ളത്. അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഞാൻ തന്നെ ജീവൻ ചേട്ടന്റെ പേരിൽ ഈ ഒരു പാട്ടങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. സ്റ്റേ ട്യൂൺ റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക് ഫാസ്റ്റ് 90.4 സോങ്സ് ഓൺ ഡിമാൻഡ്. സമയം 7 മണി കഴിഞ്ഞ് 51 മിനിറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം. സജി ചേട്ടൻ, പാട്ടൊക്കെ കേൾക്കാനായിട്ട് മഴയൊക്കെ, നല്ലൊരു കൊടും മഴയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുക അല്ലേ? ശരി, അപ്പൊ ഈ ഒരു മഴയത്ത് ഏത് പാട്ട് കേൾക്കണം?
1: എനിക്കൊരു ലളിതഗാനം കേട്ട കൊള്ളാമെന്നുണ്ട്.
0: ഓക്കെ, തീർച്ചയായിട്ടും.
1: നാരായണ പണിക്കറുടെ പാട്ട് ആകാശവാണിയിലൊക്കെ ഇടയ്ക്കൊക്കെ കേൾക്കാറുണ്ട് ഈ പാട്ട്. നനഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ ഒന്ന് കേൾക്കാൻ തോന്നുന്നു.
0: ഓക്കെ, ദാസേട്ടൻ പാടിയ പാട്ട് അല്ലേ? ഘനശ്യാമ സന്ധ്യ ഹൃദയം. ഓക്കെ, അപ്പൊ ആ പാട്ട് വെച്ചാ കേട്ടോ. എല്ലാവർക്കും കൂടെ കേൾക്കാം. ഓക്കെ സൈ ചേട്ടാ. ഓക്കെ, അപ്പൊ നമ്മുടെ സൈചേട്ടൻ ലാസ്റ്റ് കോളർ ആണ് കേട്ടോ. 7 മണി കഴിഞ്ഞ് 52 മിനിറ്റ് ആയിട്ട് കുറച്ച് മെസ്സേജ് ഉണ്ട്. നമ്മുടെ അനിലേടിന് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. മനസ്സിനുള്ളിലുള്ള വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. അത് ഈശ്വരനോടുള്ളതായാലും മനുഷ്യരോടുള്ളതായാലും. സ്നേഹത്തോടെ നല്ലൊരു നിദ്ര ആശംസിക്കുന്നു. ശുഭരാത്രി. പിന്നെ എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഗുഡ് നൈറ്റ് അനിലേട്ടാ. സഹ്യന്റെ ഹരിതചാരുതയെ മൂടുപടമണിയിക്കുന്ന നിബിഡമായ കോടമഞ്ഞ് താഴ്വരകളിൽ സുഷുപ്തിയുടെ മന്ത്രമോതുന്ന ഈ ആമത്തിൽ പാട്ടുകളൊക്കെ കേട്ട് കൂടെ ഞാനുമുണ്ട് ദീപ. നമ്മുടെ സിറാജ് വയനാട്. വയനാടൻ കാടുകളുടെ വന്യമായ നിശബ്ദത പോലെ സാന്ത്വനമാകട്ടെ സോങ്സ് ഓൺ ഡിമാൻഡിലെ ഓരോ പാട്ടുകളും. കബനി നദിയുടെ കളകളാരവവും കാട്ടുചോലകളെ തഴുകിയെത്തുന്ന ഹിമമാരുതനും ഈ നിഷീധിനിയെ ഒരു കാവ്യമാക്കി മാറ്റുന്നു. കർമ്മനിരതമായ പകലിന്റെ ആലസ്യങ്ങൾ അകറ്റി വിശ്രമത്തിന്റെ ഈ പുണ്യമുഹൂർത്തത്തിൽ പ്രകൃതിയുടെ താരാട്ടുപാട്ട് കേട്ട് ഗാഢമായ നിദ്രയിലേക്ക് വഴുതി വീഴുക. നാളെയുടെ പുലരിയിലേക്ക് ഊർജത്തോടെ ഉണരാൻ ഈ രാവ് സമ്മാനിക്കുന്ന സ്വപ്നങ്ങൾക്ക് വസന്തത്തിന്റെ ശോഭയുണ്ടാകട്ടെ. എല്ലാ കൂട്ടുകാർക്കും ദീപയ്ക്കും സ്നേഹസാന്ദ്രമായ ശുഭരാത്രി. സ്നേഹത്തോടെ സിറാജ് വയനാട്. ഓക്കെ, സിറാജിനും സ്നേഹസാന്ദ്രമായ ഒരു ശുഭരാത്രി ഞങ്ങളും ആശംസിക്കുന്നു. അപ്പൊ അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ആന്റണി ചേട്ടനാണ് കടവന്ത്രയിൽ നിന്ന്. ഗുഡ് ഈവനിംഗ് ദീപ, മാക്ഫാസ്റ്റ് റേഡിയോ കേട്ട് കേട്ട് ഇപ്പോൾ രാവിലെ 7 മണിക്കും വൈകിട്ട് 7 മണിക്കും എത്ര തിരക്കാണെങ്കിലും പ്രോഗ്രാം കേൾക്കാതിരിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ വേണം ആന്റണി ചേട്ടാ. ഇപ്പോൾ മേനകയിൽ നിന്ന് കടവന്ത്രയിലേക്കുള്ള 2-വീലർ

യാത്രയിലാണ്, എങ്കിലും ബ്ലൂടൂത്ത് വഴി പ്രോഗ്രാം കേൾക്കുന്നുണ്ട്. ഒരു ശുഭരാത്രി കൂടി പറയുന്നു സ്നേഹപൂർവ്വം ആന്റണി കടവന്ത്ര. ഓക്കെ ആന്റണി ചേട്ടൻ, എന്തായാലും സന്തോഷം, ബ്ലൂടൂത്ത് വഴിയാണ് കേട്ടോണ്ട് പോകുന്നത്. അപ്പൊ എന്തായാലും സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക കേട്ടോ ആന്റണി ചേട്ടാ. അപ്പൊ എന്തായാലും പാട്ടൊക്കെ കേട്ട് യാത്രയൊക്കെ സുഖമാവട്ടെ. ഒരു ശുഭരാത്രി അറിയിക്കുന്നു. ലേഖ ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒരുപാട് ഇഷ്ടത്തോടെ സ്നേഹത്തോടെ ഗുഡ് നൈറ്റ് മെസ്സേജ് അയച്ച് പാട്ട് ചോദിക്കുന്നവർക്ക് ഇടയ്ക്ക് ഒരു ദിവസം കൂടി പരിഗണിക്കണേ, ഒരു ദിവസമേ കിട്ടാതുള്ളൂ. പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പരിഗണിക്കാം. പനി കുറവില്ലേ മോളെ? ആ ചോദ്യത്തിൽ ഞാൻ അങ്ങ് അലിഞ്ഞില്ലാണ്ടായി. വേറെ ആരും എന്നോട് ചോദിച്ചില്ല കേട്ടോ പനി കുറവുണ്ടോ എന്ന് ചോദിച്ചാൽ. ഒരു വൃത്തിട്ട പനിയെ ഇപ്പൊ ഇപ്പോഴത്തെ പനി. അതായത് ഇന്നലെ വരെ എനിക്ക് സൗണ്ടിനൊരു പ്രശ്നമില്ലായിരുന്നു, പക്ഷെ ഇന്നോട്ട് ബാക്കിയെല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ബോഡി പെയിൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് മാറി വന്നപ്പോൾ ഇന്നിതാ അതിനെ വേറൊരു രൂപത്തിലേക്ക് എനിക്ക് തന്നിട്ടുണ്ട്. ഒരു ജലദോഷം പോലെ, ഒരു മൂക്കടപ്പ് പോലെ അങ്ങനെയൊക്കെ. അതുകൊണ്ട് കുറവുണ്ടെന്ന് പറയാറായിട്ടില്ല ലേഖ ചേച്ചി. ചോദിച്ചതിനും അന്വേഷിച്ചതിനും ഒരു സ്നേഹം ഞാൻ അറിയിക്കുന്നു. ഒരു ഗുഡ് നൈറ്റും കൂടി. ദീപമോളെ ഗുഡ് ഈവനിങ്. ഞാനും ഏഴ് തൊട്ട് വിളിക്കുന്നു, കോൾ കട്ടായി കട്ടായി പോവാൻ. നെറ്റ് പ്രശ്നമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭരാത്രി, ദീപമോൾക്ക് പ്രത്യേകിച്ച്. ഗീത ചേച്ചി ശുഭരാത്രി കേട്ടോ. ദീപ ജീവൻ ചേട്ടന് ഒരു ശുഭരാത്രി കൊടുക്കണേ. ആനന്ദൻ അവരുടെ ദീപ ജീവൻ ചേട്ടന് ഒരു ശുഭരാത്രി കൊടുക്കണേ ആനന്ദൻ. അവരുടെ നമ്പർ അയച്ചു തരുമോന്നും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ ചോദിച്ചിട്ട് തരാം കേട്ടോ ആനന്ദൻ ചേട്ടാ. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ് പറഞ്ഞുകൊണ്ട് നമ്മുടെ സജി ചേട്ടൻ പാട്ട് കേൾക്കാനായിട്ട് കാത്തിരിക്കുന്നതുകൊണ്ട് ഞാൻ ടാറ്റാ ബൈ ബൈ പറയുന്നു. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്തോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: സീറോ ഡെലിവറി,
3: സീറോ ഡെലിവറി,
2: യെസ്. അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
3: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
2: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
3: ഫോൺ 7012586661.
2: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
3: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: നാവിൽ കൊതിയൂറും രുചിഭേദങ്ങളുടെ വിശേഷങ്ങളുമായി രുചിക്കൂട്ട്.
2: നല്ല ചൂട് സമയത്ത് വല്ലാത്ത ദാഹവും ക്ഷീണവും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആശ്രയിക്കുന്ന ഒരു അടിപൊളി സാധനം ഉണ്ടല്ലേ, മറ്റൊന്നല്ല നമ്മുടെ ഇളനീര്. ദാഹം മാറ്റം മാത്രമല്ല കൊതിയൂറുന്ന വിഭവങ്ങൾ ഉണ്ടാക്കാനും ഇളനീര് നമുക്ക് ഇനി മുതൽ ഉപയോഗിക്കാം. റേഡിയോ ബ്രേക്ക്ഫാസ്റ്റ് 90.4 രുചിക്കൂട്ടിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് രുചിക്കൂട്ടിൽ കൂടെയുള്ളത് ദീപയാണ്. അപ്പൊ ഇളനീര് കൊണ്ട് ഇന്ന് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നാണ് ചിന്തിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇളനീര് കൊണ്ട് നമ്മൾ ഇന്നൊരു ചില്ലി ഫ്രൈ ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണയായിട്ട് വേവിച്ച് നമ്മൾ ഈ ഇളനീര് കഴിക്കാറില്ലെങ്കിലും ഇളനീരിന്റെ മാംസളമായ ഭാഗം ഉപയോഗിച്ചിട്ട് രുചികരമായിട്ടുള്ള വെറൈറ്റി ഡിഷസ് നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ചില്ലി ഫ്രൈ ഇന്ന് നമുക്ക് ട്രൈ ചെയ്യാം. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒരു കപ്പ് ഇളനീരിന്റെ മാംസളമായ ഭാഗം അരിഞ്ഞത്, വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, അത് ഒരെണ്ണം മതി. പിന്നെ ഒരു കാപ്സിക്കം അരിഞ്ഞത്, അത് ചുവപ്പോ പച്ചയോ അല്ലെങ്കിൽ മഞ്ഞയോ ഏതാണെങ്കിലും കുഴപ്പമില്ല. ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, അഞ്ചോ ആറോ വെളുത്തുള്ളി അല്ലേ ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു പച്ചമുളക്, ഉപ്പ് പാകത്തിന് 1/2 teaspoon കുരുമുളക് പൊടി, 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1/2 teaspoon ഗരം മസാല, 1/2 മുറി നാരങ്ങയുടെ നീര്, മല്ലിയില അരിഞ്ഞത്. ഇത്രയാണ് നമുക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഒരു കപ്പ് ഇളനീരിന്റെ മാംസളമായിട്ടുള്ള ഭാഗം അരിഞ്ഞു വെക്കുക, ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെക്കുക, ഒരു കാപ്സിക്കം അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു പച്ചമുളക്, ഉപ്പ് പാകത്തിന് 1/2 teaspoon കുരുമുളക് പൊടിയും 1/2 teaspoon വീതം മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും 1/2 നാരങ്ങയുടെ നീര്, 1/2 മുറി നീര്, പിന്നെ മല്ലിയില അരിഞ്ഞത്. അപ്പൊ ഇനി നമ്മൾ ഇതാ തയ്യാറാക്കാൻ പോവാണ്. ഫസ്റ്റ് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ച ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ ഇതിന്റെ ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ മണമൊക്കെ വന്നിട്ട് അതിന്റെ ആ ഒരു പച്ചമണം മാറിയതിനു ശേഷം ഉള്ളിയും കാപ്സിക്കവും കൂടി ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 4-5 minutes ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള ഇളനീര് കഷ്ണങ്ങളും കുരുമുളക് പൊടിയും ഗരം മസാലയും മല്ലിയിലയും നാരങ്ങാ നീരും കൂടി ചേർക്കാം. ആവശ്യമുണ്ടെങ്കിൽ ഒരല്പം വെള്ളം തളിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക, ഒരു 5 minutes വേവിക്കുക. അത് കഴിഞ്ഞിട്ട് അത് മാറ്റിവെച്ചിട്ട് നമുക്ക് പല വിഭവങ്ങൾക്കൊപ്പം അല്ലെങ്കിൽ അത് മാത്രമായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി റെസിപ്പിയാണ് നമ്മുടെ ഇളനീര് കൊണ്ടുള്ള ചില്ലി ഫ്രൈ. ഒരു എരിവും ഉപ്പും പുളിയും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു സംഭവം. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കാരണം ഇളനീര് നമ്മൾ ചുമ്മാ കഴിക്കുന്നതും വളരെ നല്ലതാണ്, പക്ഷെ എപ്പോഴും അങ്ങനെ കഴിക്കാതെ എന്തെങ്കിലുമൊക്കെ മാറി മാറി ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടാകും. അവർക്കൊക്കെ പറ്റുന്ന ഒരു അടിപൊളി വിഭവമാണ് ഇളനീർ ചില്ലി ഫ്രൈ. എന്തായാലും ഇന്നത്തെ രുചിക്കൂട്ടിൽ ദാ ഇളനീർ ചില്ലി ഫ്രൈ ഒക്കെ ആയിട്ട് നമ്മളിതാ കേട്ട് ഇത്രയും നേരം കൂടി ഉണ്ടായിരുന്നു. വീണ്ടും നമുക്ക് നല്ല നല്ല റെസിപ്പീസുമായിട്ട് കേൾക്കാം. കൂടി ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി. എവരിവൺ കുക്ക് ആൻഡ് ഈറ്റ് ഹാപ്പിലി.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
3: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല. സമയം

നല്ല മിനുസമുള്ള നല്ല തിളക്കമുള്ള തലമുടി വേണം എന്ന് ആഗ്രഹിക്കാത്തതായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നല്ല ഭംഗിയുള്ള നല്ല തിളക്കമുള്ള തലമുടി കിട്ടാനുള്ള കുറച്ച് ടിപ്സ് ആണ് കേട്ടോ. അപ്പൊ തുടങ്ങിയാലോ. വെൽക്കം ടു ഷോമയം വിത്ത് മീ ആർ ജി അപർണ. ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു തലമുടിക്ക് നല്ല തിളക്കം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂത്രപ്പണിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നതെന്ന്. ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട. നമ്മുടെ വീട്ടിലും നമ്മുടെ പറമ്പിലും നിൽക്കുന്ന രണ്ടേ രണ്ട് ഐറ്റംസ് മാത്രം മതി. എന്താണ് എന്നല്ലേ, പ്രധാനമായിട്ടും നമുക്ക് വേണ്ടത് കറിവേപ്പാണ് കേട്ടോ. കറിവേപ്പിൻ്റെ ഇല്ല നമ്മുടെ വീട്ടിലും, മലയാളികളുടെ സ്ഥലത്ത് കറിവേപ്പിലെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല അല്ലേ. എവിടെ നോക്കിയാലും നമുക്ക് കറിവേപ്പില കാണാം നമ്മുടെ തൊടിയിലുണ്ടാകും. ഇനി അതല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് മേടിച്ച അടുക്കളയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ ഒരു പിടി കറിവേപ്പിലയാണ് നമുക്ക് വേണ്ടത്. ഇത് നന്നായിട്ട് ഉണക്കിയെടുക്കണം, തണലത്തിട്ട് കഴുകി ഉണക്കിയെടുക്കണം കേട്ടോ. ഡയറക്റ്റ് സൺലൈറ്റ് കൊള്ളാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ തണലത്തിട്ട് ഉണക്കിയെടുത്ത കറിവേപ്പില നന്നായിട്ട് പൊടിച്ചൊരു ജാറിലേക്ക് മാറ്റി വെച്ചോ, അത് നമുക്ക് ആവശ്യം വരും. ഇനി നമുക്ക് വേണ്ടത് നല്ല നാടൻ വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ തേങ്ങാപ്പാല് ഉരുക്കി ആ വെളിച്ചെണ്ണ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇനി അതിനൊന്നും സമയമില്ലെങ്കിൽ നല്ല വെളിച്ചെണ്ണ മേടിച്ചാലും മതി കേട്ടോ. അപ്പോൾ ഈ രണ്ട് ഐറ്റംസ് മാത്രം മതി. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കിയാലോ. 2 ടേബിൾ സ്പൂൺ കറിവേപ്പില ഉണക്കി പൊടിച്ചതെടുക്കുക. അതൊരു പേസ്റ്റ് പരുവത്തിലേക്ക് ചാലിക്കാൻ വേണ്ടി മാത്രം എണ്ണ എടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു പേസ്റ്റ് മുടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഇത് തേച്ച് തലയിൽ ഒരു 20 മിനിറ്റ് വെച്ച ശേഷം വാഷ് ചെയ്ത് കളയാവുന്നതാണ്. എണ്ണ ഫേസിലേക്ക് ഇറങ്ങി മുഖക്കുരുവൊക്കെ വരും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു മൈൽഡായിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ആഴ്ചയിൽ 2 ദിവസം ചെയ്യുന്നത് നിങ്ങളുടെ മുടിക്ക് നല്ലൊരു തിളക്കം തരാനായിട്ട് സഹായിക്കും. മാത്രമല്ല ഡ്രൈനെസ്സും ആ മുടിയുടെ പൊട്ടിപ്പോകുന്ന സ്വഭാവമൊക്കെ അങ്ങ് മാറ്റിയെടുക്കാനായിട്ട് ദാ ഇത് സഹായിക്കും. ഇതുകൊണ്ട് മാത്രം കഴിയില്ല കേട്ടോ, ഈ വെളിച്ചെണ്ണ ഉപയോഗിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്, ഭയങ്കര ഓയിലി സ്കിന്നാണ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മുഖക്കുരുവൊക്കെ വരുന്നവരാണെങ്കിൽ ഈ വെളിച്ചെണ്ണയ്ക്ക് പകരം നല്ല കഞ്ഞിവെള്ളം എടുക്കുക. തലേ ദിവസത്തെ കട്ടിയുള്ള കഞ്ഞിവെള്ളം എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇതിൽ ചാലിച്ച് തലയിൽ തേക്കാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ തേക്കുന്നത് മുടിക്ക് നല്ല തിളക്കവും കരുത്തും ഒക്കെ ലഭിക്കാനായിട്ട് നമ്മളെ സഹായിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് തലമുടിക്ക് ഒരു തിളക്കം കിട്ടാനുള്ള ഒരു സിമ്പിൾ വിദ്യയാണ് ഞാനിന്ന് ചമയത്തിലൂടെ പറഞ്ഞു തന്നത്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഇന്നത്തെ ചമയത്തിൻ്റെ എപ്പിസോഡിൽ നിന്ന് പതിയെ ഞാൻ ചാറ്റ ബൈ ബൈ പറയുകയാണ്. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ RJ അപർണയാണ്. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4.

തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്തെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: കൊച്ചി
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
3: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ സ്കിൻട്രല്ല കോസ്മറ്റോളജി സെന്ററിൽ മുടികൊഴിച്ചിലിനുള്ള പി ആർ പി ട്രീറ്റ്മെന്റ്, കെമിക്കൽ പീലിംഗ്, ഹൈഡ്രാഫേഷ്യൽ തുടങ്ങിയ സ്കിൻ റിജുവിനേഷൻ ചികിത്സകളും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: Look, Achu, I make chapati, you make vegetable curry. 50-50, nothing. Take some mandakas, cut small pieces. Take onion, cut small pieces. Put chini chatti, put it in the adupu. Put some coconut oil, put some kadugamanis. Little karivepillas, kaduguvara. Take vegetables, put it in. Little chili powder, little balli powder.
1: Yenda ponniyachi ingenondoke kariyavathilla. Nalla karigal venamundundengile oru vazhi undu. Rujikoottu.
2: രുചികരമായ വെറൈറ്റി ഡിഷസിന് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്കും രാത്രി 8:15 കേൾക്കാം. രുചിക്കൂട്ട്.
0: ക്ലോസ് ഇറ്റ്. കറി റെഡി. ഗോ.
3: രുചിക്കൂട്ട് വിത്ത് ആർ ജെ ദീപ.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: നിലാമണി.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: സീറോ ഡെലിവറി.
1: സീറോ ഡെലിവറി,
0: യെസ്. അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
0: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012586661.
0: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കോസ്മെറ്റിക് ഗൈനക്കോളജി വിഭാഗത്തിൽ സ്ത്രീകളിലെ സ്വകാര്യ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം. വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം. ലോകോത്തര ചികിത്സാ സജ്ജീകരണങ്ങൾ.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൈ.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
6: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വലുതുണ്ടാവോ?
7: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
8: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: റേഡിയോ മെക്ഫാസ് 90.4. ടൈം സെറ്റ്
9: 10 o'clock.

0: ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
1: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
0: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉത്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും ആർജി അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ലൂടെ

നമസ്കാരം. സ്വീറ്റ് ഡ്രീംസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ആർജി അമൃത കാർത്തിക്. നമ്മുടെ ഓർമ്മകളൊക്കെ ഒരുപാട് ഇങ്ങനെ മനസ്സിലേക്ക് ഒഴുകിയെത്തുന്നത് ഈ രാത്രികളിലാണല്ലേ. ചിലപ്പോഴൊക്കെ ഈ രാത്രികളിൽ പുറത്തേക്കിറങ്ങി കണ്ണടച്ചിരുന്ന് പഴയ കാലത്തിലേക്കൊരു യാത്ര പോകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു സന്തോഷമല്ലേ, അല്ലെങ്കിൽ ആ ഒരു അനുഭവം. ഇന്ന് നമ്മൾ നമ്മുടെ ആ ബാല്യകാലത്തിലേക്ക് വീണ്ടും പോവുകയാണ്. ശരിക്കും ബാല്യകാലം എന്ന് പറയുമ്പോൾ സ്കൂളും അതുപോലെ നമ്മുടെ നാട്ടുകാരും നാടും വിശേഷങ്ങളും അങ്ങനെയൊക്കെ കടന്നു വരുമല്ലേ. എന്നാൽ നമ്മുടെ സെക്കൻഡ് അല്ലെങ്കിൽ രണ്ടാമത്തെ വീട് എന്ന് പറയുന്നത് നമ്മുടെ സ്കൂള് തന്നെയാണെന്ന് പറയും. പാഠപുസ്തകത്തിന്റെ അവസാന പേജുകളിൽ പേരെഴുതി പലതരം ഡിസൈനുകൾ വരച്ചിരുന്ന ഒരു കാലം ഓർമ്മയുണ്ടോ? ടീച്ചർ കാണുമോ എന്ന പേടിയും കൂട്ടുകാർ കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു അഭിമാനമൊക്കെ. ആ അവസാന പേജുകൾ പലപ്പോഴും നമ്മുടെ ചെറിയൊരു ഡയറി തന്നെയായിരുന്നു അല്ലേ. പുതിയ അധ്യയന വർഷം തുടങ്ങുമ്പോൾ പുസ്തകങ്ങൾക്ക് കവറിടുക, അതിൽ പേര് ഭംഗിയായി എഴുതുക, ഇതൊക്കെ ഒരു ചടങ്ങ് പോലെയായിരുന്നു. ഒരു വർഷം മുഴുവൻ കൂടെ ഉണ്ടാകുന്ന കൂട്ടുകാരെ പോലെ ആ പുസ്തകങ്ങളെയും നോക്കിയിരുന്ന നമ്മുടെ ആ ചെറിയ കാലമല്ലേ. ഇന്നതൊക്കെ ഓർക്കുമ്പോൾ ഒരുപാട് ആഗ്രഹം തോന്നും. ഒരിക്കൽ കൂടി ഒന്ന് കുട്ടിയായിരുന്നെങ്കിൽ.

വീട്ടിലെത്തിയാല് ആദ്യം യൂണിഫോം ഒക്കെ മാറി കുറച്ചു നേരം കളിച്ചിരിക്കും അല്ലേ. പിന്നെ അമ്മ കൊണ്ടുവരുന്ന ചായയും പലഹാരവും ഒക്കെ കഴിക്കും. അന്നത്തെ ആ ചെറിയ വിശ്രമം ഇന്നും മനസ്സിൽ ഒരു സുഖം തന്നെയാണ്. പെൻസിൽ ചെറുതായിട്ടൊന്ന് തീർന്നാൽ അവിടെ വഴക്കായിരിക്കും അല്ലേ. സാധനങ്ങൾക്ക് വില മാത്രമല്ല, ആയുസ്സുമുണ്ടായിരുന്ന ഒരു കാലമുണ്ട്. അത് നമ്മുടെ കുട്ടിക്കാലം തന്നെയാണ്. കാരണം ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മൾ നമ്മുടെ പേനകളിലും പെൻസിലുകളിലും ഒക്കെ നടത്തിയിരുന്നു. പലപ്പോഴും വിജയവും കണ്ടെത്തിയിട്ടുണ്ട്. ആ ഓർമ്മകൾ

90.4 Radio Macfast. മറ്റൊരു സ്വാതന്ത്ര്യം കിട്ടിയ സമയമുണ്ട്. വാർഷിക പരീക്ഷ കഴിഞ്ഞിറങ്ങുമ്പോൾ കിട്ടിയ ആ സ്വാതന്ത്ര്യത്തിന്റെ ഫീൽ. പുസ്തകങ്ങളൊക്കെ അടച്ചു വെച്ച് രണ്ടു മാസം മുന്നിൽ കിടക്കുന്നു എന്ന അറിവ് മാത്രം മതി ലോകം കീഴടക്കിയ സന്തോഷം കിട്ടാൻ. ശരിയല്ലേ? ഓരോ ക്ലാസ്സിലും ഒരു ബെഞ്ചിൽ കൊത്തിവെച്ച പേരുകൾ ഓർമ്മയിലേക്ക് വരുന്നുണ്ട്. ചെറിയ ഹൃദയങ്ങൾ, തീയതികൾ. ഇന്ന് ആ ബെഞ്ചുകൾ എവിടെയാണെന്ന് പോലും നമുക്കറിയില്ല അല്ലേ? പക്ഷേ അവയിലിരുന്ന ആ ഓർമ്മകൾ എന്നും മാഞ്ഞിട്ടില്ല.

0: ಪ್ರಣಯ ಪುಷ್ಪಮೇ.
1: ಆಹಾ, ಎಂದಾ ಪಾಠ.
0: ಹೃದಯ
1: ಪ್ರಣಯ ನಾಯಕನ പിന്നണിയിൽ ഗാനഗന്ധർവന്റെ ശബ്ദവും പാട്ട് കേൾക്കാനും കാണാനും ഒക്കെ എന്താ ഭംഗിയല്ലേ കേശവാ?

0: ആ പാട്ട്, മധുരഗീതത്തിലൂടെ കേൾക്കുന്ന പാട്ടുകളെ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. സ്കൂൾ വിട്ട് ചോറുണ്ണാൻ ഇരിക്കുന്ന ഒരു ഓർമ്മ. മോളെ, ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ.
1: പഴയകാല ഓർമ്മകളിലേക്ക് തീർക്കുന്ന പാലം, അതിന് നിമിത്തമാകുന്നതോ മലയാളത്തിലെ കാലത്തെയും ക്ലാസിക് ഹിറ്റുകൾ, മധുരഗീതങ്ങൾ.

ഒരു പുതിയ പേന കിട്ടിയാൽ ആദ്യം തന്നെ നമ്മൾ അവസാന പേജിൽ ഒന്ന് എഴുതി നോക്കൂല്ലേ? പിന്നെ ഒപ്പുപോലെ സ്വന്തം പേര് പലതവണ എഴുതും. അന്നത്തെ ആ സന്തോഷങ്ങൾക്ക് വലിയ കാരണങ്ങളൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല. മറ്റൊരു കാര്യം, സ്കൂൾ ബസ് വരാൻ കാത്തു നിൽക്കുന്ന പ്രഭാതങ്ങൾ, ബസ് വളവ് തിരിഞ്ഞ് വരുന്നത് കണ്ട നിമിഷം മുതല് സീറ്റിനായിട്ടുള്ള ചെറിയ മത്സരങ്ങൾ വരെ അല്ലേ. അന്നൊന്നും അതിനൊക്കെ വലിയ പ്രത്യേകതകൾ ഉണ്ടെന്ന് നമുക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഇന്ന് ഓർക്കുമ്പോൾ അതൊക്കെ വലിയൊരു പ്രത്യേകതയും ഏറ്റവും നല്ല ഓർമ്മകളുടെ ലിസ്റ്റിലുള്ള കാര്യങ്ങളുമാണ്.

നമുക്ക് കിട്ടുന്ന മറ്റൊരു സന്തോഷമുണ്ട്. അന്നൊക്കെ നമ്മുടെ ടീച്ചർ വരാത്ത പിരീഡ് കിട്ടിയാല് ആ ക്ലാസ്സിൽ പടർന്നിരുന്ന സന്തോഷമല്ലേ. ജീവിതത്തിൽ പിന്നീട് എത്രയോ നല്ല വാർത്തകൾ കേട്ടിട്ടുണ്ടെങ്കിലും ആ ഒരു ഫ്രീ പീരീഡിന്റെ സന്തോഷത്തിന് ഒരു പ്രത്യേക സ്ഥാനം തന്നെയാണ്. അന്ന് ഭാവിയെക്കുറിച്ച് വലിയ ആശങ്കകളൊന്നുമില്ല. അടുത്ത ദിവസം എന്ത് കളി കളിക്കണം, ആരുടെ അടുത്ത് ഇരിക്കണം, എപ്പോഴാണ് അവധി തുടങ്ങുന്നത്, അതൊക്കെയായിരുന്നു ജീവിതത്തിലെ വലിയ ചിന്തകൾ. ഇന്ന് കാലം ഒരുപാട് മുന്നോട്ട് പോയപ്പോൾ നമുക്കൊക്കെ എത്ര ടെൻഷനാണല്ലേ, എത്ര തിരക്കുകളാണ്. പക്ഷെ എത്ര തിരക്കുണ്ടെങ്കിലും ഇനി എത്ര ടെൻഷനാണെങ്കിലും ഈ ഓർമ്മകളൊക്കെ ഒന്ന് കണ്ണടച്ചിരുന്ന് ഓർത്താലുണ്ടല്ലോ, നമ്മള് മറ്റൊരു ലോകത്തിലേക്ക് പോകുന്നൊരു ഫീലാണ്. അപ്പോൾ ഇന്ന് സ്വീറ്റ് ഡ്രീംസിലൂടെ വീണ്ടും നമ്മൾ ആ ഓർമ്മകളിലൂടെ ഒരു യാത്ര അങ്ങ് പോയല്ലേ. ഇനിയും ഒരുപാടുണ്ട്. അടുത്ത സ്വീറ്റ് ഡ്രീംസിലൂടെ നമ്മൾ അടുത്ത ഓർമ്മകളിലേക്ക് പോകുന്നതായിരിക്കും. കൂടിയുണ്ടായിരുന്നത് ആർ ജെ അമൃത കാർത്തിക. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഗുഡ് നൈറ്റ് ആൻഡ്

റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പ്രക്ഷേപണം അവസാനിക്കുന്നു. നാളെ രാവിലെ 5:45 അടുത്ത പ്രക്ഷേപണം ആരംഭിക്കും. ഏവർക്കും ശുഭരാത്രി.